ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 21, കൊല്ലവർഷം 1201, എടവം 28, 2026 ജൂൺ 11 വ്യാഴാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി കെ മോഹനൻ.
1: സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ ഇടർ തീർപ്പതിനേക ഹേതുവന്നിടയാമേ തുമഹാവിപത്തിലും. സഹൃദയരുടെ ഹൃദയങ്ങളിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഈ സുഭാഷിതം ഒരർത്ഥത്തിൽ ലോകോക്തി കൂടിയാണ്. കുമാരനാശാന്റെ കാവ്യനായിക ചിന്താവിഷ്ടയായ സീത, അവരുടെ അന്തർഗതമാണ് ഈ വരികൾ. ഏകാഗിയായിരിക്കുമ്പോൾ അന്തരാത്മാവ് അനുഭവിക്കുന്ന പ്രത്യേകമായ ചില ദിശാവിശേഷങ്ങളുണ്ട്. ചിന്താവിഷ്ടയായി അവൾ ഇരിക്കുന്ന ഇരിപ്പിൽ പുറമേക്ക് ധ്യാനനിമഗ്ന എന്നു തോന്നും. എന്നാൽ ചിന്തകളുടെ കടലിരമ്പമാണ് ഉള്ളിൽ. ഒന്നൊന്നായി അവ അലമാലകളായി പാഞ്ഞെടുക്കുകയും അരഞ്ഞ് പതഞ്ഞടങ്ങുകയും ചെയ്യുന്നു. ആർത്തലച്ചു വരുന്ന വികാരത്തിരകൾ ഒരു പക്ഷേ സർവനാശം വരുത്താത്തത് ഏകാന്ത സാഹചര്യമായതിനാലാണ്. നേരിൽ വികാരത്തെ ഉദ്ദീപ്തമാക്കാൻ പോന്ന ബാഹ്യ ഘടകങ്ങൾ യാതൊന്നും പ്രത്യക്ഷത്തിലില്ല. ഉടജാന്തവാടിയിൽ സംശുദ്ധ പ്രകൃതിയാണ്. ക്ഷോഭങ്ങളും മോഹങ്ങളും തത്വചിന്തകളും സത്യദർശനങ്ങളും എന്നുവേണ്ട ഉള്ളു ഇളകിമറിഞ്ഞ സീതയുടെ വിചാര

0: ചാര വികാരങ്ങളിലൊന്നാണ് ഇത്. കൂരിരുട്ടിൽ സ്ഫുടധാരകളുണ്ട്, സിന്ധുവിൽ ദ്വീപുകളുണ്ട്. ഏത് മഹാവിപത്തിലും ഇടർതീർപ്പതിന് ഒരു ഹേതു വന്നിടയുക തന്നെ ചെയ്യും. ഇത് ഒരു ശുഭകാമനയാണ്, സാധ്യതയുടെ സംശയത്തിലെ നേരിയ ആശ്വാസചിന്തയല്ല. പിന്നെയോ, ലോകദർശന പടുതയിൽ നിന്ന് ലഭിച്ച വിധി തീർപ്പിന്റെ പ്രഖ്യാപനമാണത്. ഉള്ളു പൊള്ളിപ്പിടയുന്നവന് അന്തരംഗത്തിൽ പെയ്യുന്ന അമൃതമഴയാണത്. ദുരിതക്കടലിൽ പെട്ടുപോയവർക്ക് പ്രത്യാശയുടെ പിടിവള്ളിയാണത്. നിസ്വന്, നിരാലംബന്, അരക്ഷിതന്, അശരണന് ലഭിക്കുന്ന അഭയവും ആശ്രയവും ആശ്വാസവുമാണ്. ഉത്തമ കവിതകൾ തൽക്കാലത്തേക്കുള്ളതല്ല, അത് പിൽക്കാലത്തേക്കും ചിലപ്പോൾ എക്കാലത്തേക്കുമായി നിലകൊള്ളാനുള്ളതാണ്. ഉത്തമ കല മനുഷ്യന്റെ വൈകാരികവും വൈചാരികവുമായ ശക്തിവിശേഷത്തെ പരിപോഷിപ്പിച്ച് പരിശുദ്ധമാക്കുന്നു എന്ന് കലകളുടെ പ്രയോജനം സംബന്ധിച്ച് അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെട്ടിരുന്നു. കലയിൽ രൂപത്തിനോ ഭാവത്തിനോ മുഖ്യ പരിഗണന എന്ന ചോദ്യം സാഹിത്യ ചരിത്രത്തിലെ പ്രധാന ചോദ്യമായിരുന്നു. ഇത് സംബന്ധിച്ച് പണ്ഡിത പ്രവരന്മാർ ചേരിതിരിഞ്ഞ് വാദമുഖങ്ങൾ നിരത്തിയിട്ടുണ്ട്. ബാഹ്യ സൗന്ദര്യമോ ആന്തരിക സൗന്ദര്യമോ, ഏതിനാണ് പ്രാധാന്യം എന്ന ചോദ്യം സൗന്ദര്യശാസ്ത്ര ചർച്ചയിൽ ഒരു വലിയ ചോദ്യമായിരുന്നു. ഉത്തമമായത് ഊനം തട്ടില്ല തന്നെ, വാക്കുകൾ ചേർത്തുവെക്കുന്നതിലെ വൈദഗ്ധ്യമാണ് എഴുത്തിന്റെ മൂല്യനിർണയത്തിന് മാനദണ്ഡം. കേവലമായ അഭിതയിൽ നിന്ന് ലക്ഷണയിലേക്കോ ധ്വനിയിലേക്കോ വഴുതിമാറി കവിപ്രയോഗത്തിൽ നിന്ന് ലഭ്യമായ സാമാന്യ അർത്ഥം പാടേ തിരസ്കരിക്കപ്പെടുന്നു. മനുഷ്യായുസിന്റെ പരിമിതികളെയൊക്കെ ഭേദിച്ച് ചരിത്രഗതിയിലെ അനുഭവ സാകല്യത്തിന്റെ പ്രതിപാദനമാണ് എഴുത്തിന്റെ സത്ത. കൂരിരുട്ട് എന്ന വാക്ക് വക്താവ് ഉപയോഗിച്ച അർത്ഥത്തിൽ നിന്ന് ശ്രോതാവ് മനസ്സിലാക്കുന്നത് വെളിച്ചമില്ലാത്ത അവസ്ഥ എന്നാവാം. എന്നാൽ പ്രയോഗിക്കുന്നയാൾ കവിയും വായിക്കുന്നയാൾ സഹൃദയനുമാണെങ്കിൽ എഴുത്തിനും അപ്പുറമുള്ള കാഴ്ചകൾ വന്നു നിറയും. വഴിമുട്ടിയയിടത്ത് പുതുവഴികൾ തുറക്കപ്പെടും. ഘോര തമസിൽ ഒരു നക്ഷത്ര തെളിച്ചം കണ്ടുകൂടാ എന്നില്ല. മഹാപ്രളയത്തിലും എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പായി ഒരു രക്ഷാമാർഗം ലഭിച്ചുകൂടായികയില്ല. അർത്ഥ സംയോജകനാണ് കവി. ആശാന്റെ വിചാരഗതി അനുവാചകരുടെ മനസ്സിലേക്ക് ആത്മവിശ്വാസത്തിന്റെയും പുത്തൻ പ്രതീക്ഷയുടെയും തെളിനീർ പ്രവാഹമായി വന്നു നിറയുന്നു. സ്ഫുടതാരകളായി, അഭയത്തിനുള്ള സുരക്ഷാദ്വീപായി, പ്രത്യാശകൾ പകരുന്ന പലതും പലതുമായി അനുഭവപ്പെടുത്തുന്നു. വ്യക്തിസത്ത അതിനനുസരിച്ച് അർത്ഥഭേദം വായനയിൽ സംഭവിപ്പിക്കുന്നു. ഈ അർത്ഥാവബോധം അനായാസം പകർന്നുകൊടുക്കാനാവുന്നിടത്താണ് ഉത്തമ സാഹിത്യത്തിന്റെ മാറ്റുരക്കപ്പെടുന്നത്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി കെ

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ചേരുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനാകും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമേർ ജില്ലയിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നടത്തിയ RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെയിലെ NIV-യിലേക്ക് അയച്ചു. നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകി. നെല്ലിയാമ്പതിയിൽ പാറക്കെട്ടിൽ നിന്ന് വീണ് കാൽ വഴുതി വീണ് യുവാവ് മരിച്ചു. കൊല്ലങ്കോട് പയ്യല്ലൂർ കൊമ്പൻകാട് സിജിനാണ് മരിച്ചത്.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കാവ്യാഞ്ജലിയിൽ MN പാലൂരിന്റെ പ്രഭാത വന്ദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം വീട്ടി മുരളി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, സർവകലാശാല സുരക്ഷിത പഠനത്തിനായി കണ്ണൂർ സർവകലാശാല പ്രത്യേക പരിപാടി, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവഗാനം, നിങ്ങൾക്കറിയാമോ ഫ്ലൈ ഹൈ പറക്കാം ഉയരങ്ങളിലേക്ക്, കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ നാടകഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 നാട്യംപാട്ട്, എൻ കാർത്യായനി സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ കുഞ്ഞുങ്ങളുടെ പൂരകാഹാരങ്ങൾ എങ്ങനെ പോഷക സമ്പുഷ്ടമാക്കാം, ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിക്കുന്നതിന്റെ അവസാന ഭാഗം. 1 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 3 കേന്ദ്ര സർക്കാരിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. 5 വൈകിട്ട് 6:40 രാത്രി 11 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 തായമ്പക കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം പാലക്കാട്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 കിസാൻ വാണിയിൽ മഴക്കാല പച്ചക്കറി വിശേഷങ്ങളുമായി പാടിയോട്ടുചാലിലെ ശാന്ത ശ്രീധരൻ. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴി കാട്ടി. വുഡൻ പേപ്പർ ടെക്നോളജി പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡൻ പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, CP സിനി എന്നിവർ. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8 കാവ്യവിചാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളിപ്പദങ്ങൾ. 10:30 ലളിതഗാനങ്ങൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi will chair the 11th Governing Council meeting of Niti Aayog at Rashtrapati Bhavan Cultural Centre in New Delhi today. In line with the Prime Minister's vision of Team India for a Viksit Bharat, this year's theme, Inclusive Human Development for Viksit Bharat at 2047, focuses on the well-being and development of every Indian, regardless of age, region, gender or socio-economic background. The Governing Council meeting will deliberate on the approach to realize this vision and translate it into concrete, measurable outcomes for every citizen across the country. This Governing Council meeting will bring together chief ministers and lieutenant governors to discuss the Inclusive Human Development Framework. Prime Minister Narendra Modi has said, aspirations of 140 crore citizens of the country will definitely be fulfilled. He said that National Democratic Alliance, NDA, has always strengthened the nation's trust. Mr. Modi was addressing the NDA conclave at Bharat Mantapam in New Delhi yesterday evening. He said the people of the country entrusted the NDA government with their trust after the betrayal of the Congress. He said the rising sun of hope in 2014 has today transformed into a ray of renewed confidence. He said, for the first time, the people of the country have seen that when a government is run with the right intention, the development also takes place at a rapid pace.
2: भारत के लोगों ने पहली बार ये देखा है कि जब सही नियत से सरकार चलती है तो तेज गति से विकास भी होता है. एनडीए सरकार के इन 12 वर्षों में 25 करोड़ से ज्यादा लोगों का गरीबी से बाहर निकलना, ये दिखाता है कि हमारी नीतियां सही है, हमारी दिशा सही है. ये सफलता आज देश के हर उस व्यक्ति को एक भरोसा देती है कि एक न एक दिन उसके सपने भी पूरे होंगे.
1: In his address, Mr. Modi said that at a time when the economies of major countries around the world are struggling, India has still achieved a growth rate of 7.7% in 2025-2026. BJP President Nitin Naveen has said that a total of 75 delegates from 35 political parties participated in the NDA conclave held at Bharat Mandapam in New Delhi. Speaking to media, Mr. Naveen said the NDA leaders expressed their gratitude for Prime Minister Narendra Modi's leadership and congratulated him on a historic milestone, calling it a moment of pride for 140 crore people of the country. Mr. Naveen said, under Prime Minister Modi's leadership, India is moving forward towards the vision of Viksit Bharat. He added that the Prime Minister's guiding mantra of Sabka Saath, Sabka Vikas, Sabka Vishwa, Sabka Prayas has connected people across the country. Prime Minister Narendra Modi has expressed gratitude to Italian Prime Minister Giorgia Meloni, Malaysian Prime Minister Anwar Ibrahim, German Federal Chancellor Friedrich Merz, Canadian Prime Minister Mark Carney and Prime Minister of Israel Benjamin Netanyahu for their warm wishes and messages. In a social media post, Mr. Modi thanked his Italian counterpart Giorgia Meloni for her warm wishes. In another post, the Prime Minister thanked Malaysian Prime Minister Anwar Ibrahim for his warm wishes and kind words. He also thanked German Chancellor Friedrich Merz for his warm words. Meanwhile, US President Donald Trump has described Prime Minister Narendra Modi as a great one. In a social media post, President Trump said, Mr. Modi is a strong, healthy and wise man and will have many years of greatness and success ahead of him. External Affairs Minister Dr. S. Jaishankar met Bulgaria's Prime Minister Rumen Radev in Sofia yesterday. Dr. Jaishankar highlighted India's robust bilateral ties, recent opportunities created by the strengthening India-Bulgaria strategic partnership and the imperative for closer bilateral cooperation to de-risk and diversify in an increasingly volatile world. In a social media post, he said they discussed deepening collaboration in trade and investment, pharma, semiconductors, AI, space, defense, mobility, tourism and creative entertainment industry. The External Affairs Minister will visit Finland today to attend the 14th edition of the Kultaranta talks. And that is the end of this news bulletin.
0: Akashavani, Kannur.
3: Kavyanjali. എം എൻ പാലൂരിന്റെ പ്രഭാതവന്ദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം വി ടി മുരളി.

നിങ്ങൾ കേട്ടത് എം എൻ പാലൂരിന്റെ പ്രഭാത വന്ദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് വി ടി മുരളി. കാവ്യാഞ്ജലി.

0: ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. അർച്ചന. ആദ്യം മണ്ണൂർ എം പി രാജകുമാരൻ ഉണ്ണിപ്പാടിയത്. ഗായികേ ഗണപതി ജഗവന്തൻ.
1: ഗായികേ ഗണപതി ജഗവന്തൻ.

0: രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. സർവകലാശാല സുരക്ഷിത പഠനത്തിനായി കണ്ണൂർ സർവകലാശാല പ്രത്യേക പരിപാടി. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവഗാനം. നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ നാടകഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:15 നാട്ടിപ്പാട്ട്, എൻ കാർത്യായനിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ കുഞ്ഞുങ്ങളുടെ പൂരകാഹാരങ്ങൾ എങ്ങനെ പോഷകസമ്പുഷ്ടമാക്കാം, ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിക്കുന്നതിന്റെ അവസാന ഭാഗം കേൾക്കാം. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. വൈകിട്ട് 5:15 തായമ്പക കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 6:50 കിസാൻവാണിയിൽ മഴക്കാല പച്ചക്കറി വിശേഷങ്ങളുമായി പാടിയോട്ടുചാലിലെ ശാന്ത ശ്രീധരൻ. 7:35 റേഡിയോ ഗൈഡിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. വുഡൻ പേപ്പർ ടെക്നോളജി, പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡൻ പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, CP സിനി തുടങ്ങിയവർ. തുടർന്ന് തൊഴിൽ വാർത്തകൾ. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. കാസർഗോഡ് സിറ്റി ടവറിൽ ഇന്ന് രാവിലെ 10:30 മുതൽ 3:30 വരെ ജില്ലാതല ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു. നിലവിൽ സംരംഭം നടത്തുന്നവർക്കും പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും രജിസ്ട്രേഷൻ മുഖാന്തരം പങ്കെടുക്കാം. ഫോൺ നമ്പർ 9744916766. വെള്ളരിക്കുണ്ട് താലൂക്ക് വികസന സമിതി യോഗം നാളെ രാവിലെ 10:30 വെള്ളരിക്കുണ്ട് താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടക്കും. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാസർഗോഡ് ഉപകേന്ദ്രത്തിൽ 4 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9495770708. കേരള കേന്ദ്ര സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ തീയതി 15 വരെ നീട്ടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പൊതുപ്രവേശന പരീക്ഷ എഴുതിയവർക്ക് www.cukerala.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യാം. ഭാരത് സെൻസസ് 2027 ഭാഗമായി ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്ക് വിദ്യാനഗർ കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നാളെ രാവിലെ 11 മണിക്ക് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ prdcontest@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499942554145. KSEB വൈദ്യുതി വിതരണ ശൃംഖലകളിലോ സമീപത്തോ ബാനറുകൾ, ഫ്ലക്സ് ബോർഡുകൾ, ഹോർഡിംഗുകൾ എന്നിവ സ്ഥാപിക്കരുതെന്ന് കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. കാസർഗോഡ് ഗവൺമെന്റ്

0: ഐടിഐയിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഐടിഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0499425444. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ചെറുശ്ശേരി സാഹിത്യവേദി ചങ്ങമ്പഴ കവിതകളിലെ കേരളീയത ഈ വിഷയത്തിൽ പ്രബന്ധ മത്സരം നടത്തുന്നു. പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പ്രായപരിധിയില്ല. 10 പേജിൽ കവിയാത പ്രബന്ധങ്ങൾ ഈ മാസം 17-ന് സുഗതൻ ഇ.വി. സെക്രട്ടറി ചെറുശ്ശേരി സാഹിത്യവേദി ശതാവരി കാഞ്ഞിരോട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും നൽകും. ഫോൺ നമ്പർ 96 05 65 13 82. കടവ് കണ്ണൂർ ചിത്രകലാ പരിഷത്തിന്റെ സൃഷ്ടികളുടെ പ്രദർശനവും വിൽപ്പനയും ഈ മാസം 13 കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടക്കും. കേരള സർക്കാറിന്റെ PSC അംഗീകരിച്ച ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സ് 2026-28 ബാച്ചിലെ അഡ്മിഷന് ഈ മാസം 15 അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0473429496. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച ഗ്രാഫ്റ്റ് ചെയ്ത മാവിൻ തൈകൾ, കമുങ്ങിൻ തൈകൾ, തെങ്ങിൻ തൈകൾ, പച്ചക്കറി വിത്തുകൾ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഫോൺ നമ്പർ 0467226632. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ ചുക്ലിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന സൌജന്യ PSC പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി 6 മാസമാണ് പരിശീലന കാലാവധി. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 96 56 04 89 78. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ ഇലക്ട്രിക്കൽ വയർമാൻ പരീക്ഷ 2025നോടനുബന്ധിച്ചുള്ള എഴുത്തു പരീക്ഷ 13 രാവിലെ 10 പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സംരക്ഷ ഡോട്ട് സിഇഎൽ കേരള ഡോട്ട് ജിഒവി ഐ എൻ ഡോട്ട് ഐ എൻ. ഫോൺ നമ്പർ 0479729921. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐ നടത്തുന്ന സർട്ടിഫിക്കേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി, ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൌണ്ടിംഗ്, ടാലി, GST ഫയലിംഗ്, ഡിപ്ലോമ ഇൻ മൊബൈൽ ഫോൺ ടെക്നോളജി, CCTV ടെക്നോളജി എന്നീ ഹ്രസ്വകാല കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 97 45 47 93 54. ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യബന്ധന ബോട്ടുകളിലെ മത്സ്യത്തൊഴിലാളികൾക്കും പീലിംഗ് ഷെഡിൽ തൊഴിലെടുക്കുന്ന അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ ലഭ്യമാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ, റേഷൻ കാർഡിന്റെ പകർപ്പ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി പാസ്ബുക്കിന്റെ പകർപ്പ്, മത്സ്യബന്ധനയാന പീലിംഗ് ഷെഡ് ഉടമയുടെ സാക്ഷ്യപത്രം, ആധാർ കാർഡിന്റെ പകർപ്പ് സഹിതം തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, കാസർകോട്, കുമ്പള മത്സ്യഭവൻ ഓഫീസുകളിൽ 15 സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467220257. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പഠന വകുപ്പ് നടത്തുന്ന MSc എൻവയോൺമെന്റൽ സയൻസ് പ്രോഗ്രാമിന് ഈ മാസം 13 അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 99 46 34 98 00. 2026-27 അധ്യയന വർഷത്തെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22 നീട്ടി. സർവകലാശാലയുടെ ഏകജാലക സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8574776928.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി

0: ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 June 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽത്തിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
3: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
4: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
3: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
4: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
3: ഫോൺ 8590460017.
4: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
8: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
7: അതെങ്ങനെയാ?
8: അവിടെ ബി കോം, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
7: എടാ, സംഭവം കൊള്ളാലോ.
8: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
1: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
10: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
11: ലാപ്ടോപ്പോ?
10: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാസെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
13: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
14: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
15: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
15: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
15: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
16: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം, കണ്ണൂർ. ഫോൺ 8547-108649.
17: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
18: ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
11: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
19: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
20: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
21: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
22: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
23: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
24: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
21: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
25: ട്രെയിൻ സമയം 1:66:29 മലബാർ എക്സ്പ്രസ് 6 മിനിറ്റും 20.
22: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
26: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിന് ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ മഹാനായ വ്യക്തിയായും റഷ്യ എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഇതിഹാസമെന്നും വിശേഷിപ്പിച്ചു. ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ കൃത്യമായ ഭരണത്തിലൂടെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ NDA ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന എൻഡിഎ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോളതലത്തിൽ വലിയ സമ്പദ് വ്യവസ്ഥകൾ പ്രതിസന്ധി നേരിടുമ്പോഴും 2025-26 വർഷത്തിൽ ഇന്ത്യ 7.7% മികച്ച വളർച്ചാ നിരക്ക് കൈവരിച്ചുവെന്നും ഇതോടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളൊന്നായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന എൻഡിഎ യോഗത്തിൽ 35 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആകെ 75 പ്രതിനിധികൾ പങ്കെടുത്തതായി ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് എൻഡിഎ നേതാക്കൾ നന്ദി അറിയിക്കുകയും ഈ ചരിത്ര നേട്ടം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അഭിമാന നിമിഷമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഭിമാനകരമായ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ നിരവധി പ്രമുഖരെ സമ്പർക്കം ചെയ്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കല്പ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
0: പാവപ്പെട്ടവർക്ക് ഭവനം എന്നതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ രാജ്യത്തുടനീളം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദുർബല കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 10 കോടി 82 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിച്ചു. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ 10 കോടി 55 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സൌജന്യ LPG ഗ്യാസ് കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സ്വനിധിയിലുൾപ്പെടുത്തി ഇതുവരെ 1 കോടി 12 ലക്ഷത്തിലധികം വായ്പകൾ തെരുവ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു.
26: നിപ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കോഴിക്കോട്ടെ നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് ഉന്നതതല അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. വയനാട് നെന്മേനി പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി അമ്പലവയൽ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂൾ

0: സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: 4 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലോകം മണിക്കൂറുകൾക്കകം കാൽപന്ത് മഹോത്സവത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാവുകയാണ്. ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ട്രയോണ്ട പന്തിന്റെ പ്രയാണത്തിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 നഗരങ്ങളിലായി 104 മത്സരങ്ങൾ, ഒരു ജേതാവിനെ തേടി 39 ദിവസത്തെ തീപാറും പോരാട്ടങ്ങൾ. ജൂലൈ 19 ലോക ഫുട്ബോളിന്റെ പുതിയ കിരീടാവകാശം നിശ്ചയിക്കാനുള്ള കലാശ പോരാട്ടം.
0: പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് ഭരണനിർവഹണം നടത്താനായി കണ്ണൂരിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: നിരന്തരം ആശയവിനിമയത്തിലൂടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക, അവരിൽ നിന്ന് ഏറ്റവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പകരുക എന്നിവയാണ് കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, ഫോൺ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുമായി കളക്ടർ നടത്തുന്ന സംവാദത്തിന് തുടക്കമായി. പ്രശ്നങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായവും പരിഹാരവും ലഭ്യമാക്കുന്നതിനായി വിവിധ ഹെൽപ്പ് ലൈൻ സേവനങ്ങളെയും പിന്തുണാ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്.
0: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദെഹ്ല്യാ രാഷ്ട്രപതി ഭവനസ്യ സാംസ്കൃതിക കേന്ദ്രേ നീതി ആയോഗസ്യ ഏകാദശേ ശാഷി പരിഷദോ ഉപവേശനേ അധ്യക്ഷതാം വിധാസ്യതി. വികസിത ഭാരതായ പ്രധാനമന്ത്രിണ ടീം ഇന്ത്യ ഇതി സങ്കല്പാനുഗുണം അസ്യ വർഷസ്യ മുഖ്യ വിഷയോ വികസിത ഭാരതം @2047 ഇത്യസ്യ കൃതേ സമാവേശി മാനവ വികാസഃ Inclusive Human Development for Vikasit Bharat @2047 iti asti. Vishayoyam Ayu Kshetra Linga Samajika Arthika Prishthi Bhumikayaha Bhedam Vinaiva Pratyekam Bharatiyasya Kalyanaya Vikasaya Cha Kendri Krito Vartate. ഉപവേശനെ അസ്മിന് അസ്യ ലക്ഷ്യസ്യ പ്രാപ്തയെ ദൃഷ്ടിം സമേത്യ ദേശസ്യ പ്രത്യേകം നാഗരികം പ്രതി അസ്യ സുദൃഢ മാപനയോഗ്യ പരിണാമേഷു പരിവർത്തനസ്യ വിഷയേ ഗഭീരം മന്ഥനം ഭവിഷ്യതി. അസ്മിന് മഹത്വപൂർണേ ഉപവേശനെ സമാവേശി മാനവ വികാസ പ്രാരൂപസ്യ വിഷയേ ചർച്ചാം കർത്തും സർവേ മുഖ്യമന്ത്രിണഃ കേന്ദ്രശാസിത പ്രദേശാനാം ഉപരാജ്യപാലാഃ ച ഏകത്രിതാഃ ഭവിഷ്യന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്വാസിതവാൻ യത് ദേശസ്യ ചത്വാരിംശദധികൈകശത കോടി നാഗരികാണാം ആകാംക്ഷാഃ നിശ്ചപ്രചം പൂരയിഷ്യന്തെ. തേന സമുദീരിതം യത് രാഷ്ട്രീയ ജനതാന്ത്രിക ഗഠബന്ധന ദലം സദൈവ രാഷ്ട്രസ്യ വിശ്വാസം സുദൃഢം കൃതവത് അസ്തി. അത്രാവധേയം യത് ശ്രീമോദി ഗതരാത്രൌ നവദെഹ്ല്യാ ഭാരത മണ്ഡപേ ആയോജിതം NDA സമ്മേളനം സംബോധിതവാൻ. പ്രധാനമന്ത്രിണ ഭണിതം യത് ദേശസ്യ പ്രത്യേകമപി നാഗരികഃ വികസിത ഭാരതസ്യ സ്വപ്നേന പൂരിതോ വർത്തതേ.

0: സർവ കലാശാല സുരക്ഷിത പഠനത്തിനായി കണ്ണൂർ സർവകലാശാല. വളർന്നുവരുന്ന തലമുറയുടെ ഭാവി ഭാഗ്യതയും നിർണയിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു കോളേജുകളും സർവകലാശാലകളും. പ്ലസ് ടു പഠനത്തിന് ശേഷം ഏതു വിഷയത്തിൽ പഠിക്കണം, ഏതു മേഖലയിൽ ഉയരണം എന്ന തിരിച്ചറിവ് ഓരോ വിദ്യാർത്ഥിക്കും പ്രദാനം ചെയ്യുന്നതിൽ കോളേജുകൾക്കും സർവകലാശാലകൾക്കും പ്രമുഖ സ്ഥാനമാണുള്ളത്. ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളെയും കേരളത്തിനു പുറത്തുള്ള സർവകലാശാലകളെയും ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് സ്വന്തം നാട്ടിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുകയാണ് നമ്മുടെ ഓരോ സർവകലാശാലയും. അത്തരത്തിൽ വേറിട്ട പ്രവർത്തനത്തിലൂടെ മാതൃക സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് കണ്ണൂർ സർവകലാശാല. കോഴിക്കോട് സർവകലാശാലയെ വിഭജിച്ചുകൊണ്ട് 1996 നവംബർ 2 കണ്ണൂർ സർവകലാശാല രൂപീകരിച്ചത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കും കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ കേരളത്തിലുള്ള അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. 4 അഫിലിയേറ്റിംഗ് മേജർ യൂണിവേഴ്സിറ്റി ഉള്ളത്, അതായത് കേരള, കാലിക്കറ്റ്, MG, കണ്ണൂർ അതിന്റെ ഏറ്റവും യങ്സ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പം ശരിക്കും പറഞ്ഞാൽ അഫിലിയേറ്റഡ് കോളേജിന് ഉപരിയായിട്ട് 28 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ പഠിപ്പിച്ച് യൂണിവേഴ്സിറ്റി കുട്ടികളെ പഠിപ്പിച്ച് ഇറക്കാന്നുള്ളൊരു ബാധ്യതയാണ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. അഫിലിയേഷൻ അല്ല, അഫിലിയേഷൻ സെക്കൻഡറി, യൂണിവേഴ്സിറ്റിക്ക് ആൻ അഫിലിയേറ്റ്. ആ കോളേജസിന് ഇത്ര നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ എടുക്കാന്നുള്ളൊരു ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ടതാണ് കോളേജ്. അത് നേരെ തിരിച്ചല്ല, യൂണിവേഴ്സിറ്റി ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അഫിലിയേറ്റഡ് കോളേജസ് ഫോർ ഇറ്റ് സക്സസ്. യൂണിവേഴ്സിറ്റി ഷുഡ് സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് ഓൺ ഫീറ്റ്. അതാണ്
0: കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ KK സാജു.
1: കണ്ണൂർ മേഖലയിലുള്ള കുട്ടികൾ പലരും പഠിക്കുന്നത് ബാംഗ്ലൂർ, മൈസൂർ, മാംഗ്ലൂർ. അവർക്ക് ഈസി ആക്സസ്, ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേ ഓഫ് ടീച്ചിങ്ങും അതുപോലത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് അവിടെ ഉള്ളത്. ഒരു ഹൈഫൈ ലൈഫാണ്, അത് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുട്ടികൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം യൂണിവേഴ്സിറ്റിയിൽ. നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി തന്നെ ഏകദേശം 60 സ്റ്റാർട്ടപ്സ് ഇൻക്യുബേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിലേ കുട്ടികൾ ഇവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ താവക്കര ക്യാമ്പസിൻ്റെ ബേസിക് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു ഓപ്പൺ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് താവക്കര ക്യാമ്പസ്. മാങ്ങാട്ടുപുറ ക്യാമ്പസ് നമ്മുടെ മെയിൻ ക്യാമ്പസ്, അത് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ക്യാമ്പസാണ്, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ്. താവക്കര അങ്ങനെയല്ല, നമ്മൾ സ്റ്റാർട്ടപ്സിനായിട്ടും ജേർണലിസം ഡിപ്പാർട്ട്മെന്റ്, അതായത് എപ്പോഴും മീഡിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റ്സ്, MBA ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്സിന്റെ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ലീപ് സെന്റർ അവിടെയുണ്ട്. അപ്പം മേജർ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എല്ലാം നടത്തുന്നത് താവക്കര ക്യാമ്പസിലായിരിക്കും. അവിടെയാണ് ഈ ഒരു സിറ്റിയുടെ നടുക്കുള്ള ഒരു ക്യാമ്പസിന്റെ അഡ്വാൻറ്റേജ് എടുക്കേണ്ടത്. മറ്റേത് ഒരു ഒരു സിറ്റിയുടെ അത്ര നടുക്കാന്ന് പറയാൻ പറ്റില്ല. മാങ്ങാട്ടുപുറം മെയിൻ ക്യാമ്പസ്, ഈ അഡ്വാൻറ്റേജ് ആക്സസ് ടു റെയിൽവേ സ്റ്റേഷൻ, ആക്സസ് ടു എയർപോർട്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് വേണം ഈ കുട്ടികൾക്ക് അതനുസരിച്ചുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം.
0: കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ അധ്യാപകരുടെ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടി ടീച്ചേഴ്സ് ബാങ്ക് സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്നു.
1: അപ്പോൾ നമ്മുടെ ഒരു ഊന്നല് ഈ 28 ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളുടെ സ്ട്രെങ്ത് കൂട്ടി, കുട്ടികളുടെ വേണ്ട, അതായത് ജെൻസി എന്ന് പറയുന്ന പുതിയ ഒരു ജനറേഷൻ കുട്ടികൾക്ക് വേണ്ട ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ യൂണിവേഴ്സിറ്റിയിൽ സജ്ജമാക്കുക. അതനുസരിച്ച് അധ്യാപകർക്ക് നമ്മൾ പറയുന്ന കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ടീച്ചേഴ്സ്, പുതിയ ഏജിലുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക കാര്യങ്ങളെല്ലാം അധ്യാപകർ അറിഞ്ഞിരിക്കണം. നല്ല കുട്ടികളെ അറിയുള്ളൂ, വിദ്യ കൊടുക്കുന്ന ആളാണ് ആദ്യം പഠിക്കേണ്ടത്. കുട്ടികളെക്കാളും കൂടുതൽ വിദ്യ കൊടുക്കാൻ അവർ പ്രാപ്തരായാൽ മാത്രമാണ് അവർക്ക് അത് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ്. അപ്പോൾ അതിനുള്ള ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അതെല്ലാം യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: സർവകലാശാലയ്ക്ക് കീഴിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ പഠനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂർ സർവകലാശാല അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയത്. വെറും 60 രൂപ പ്രതിവർഷം നൽകിക്കൊണ്ട് 500,000 രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആണ് ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നു. കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ജോബി കെ ജോസ്.
2: കണ്ണൂർ സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന 120 പരം അഫിലിയേറ്റഡ് കോളേജുകളിലെയും ഒപ്പം സർവകലാശാലകളിലെ 30 പരം

ഇടം വരുന്ന പഠന വകുപ്പുകളിലുമായിട്ടുള്ള ഏകദേശം 17,000-ത്തിലധികം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സർവകലാശാല ഒരു ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിരിക്കും. ഈ പദ്ധതിയുടെ പ്രകാരം ഏകദേശം 60 രൂപയാണ് ഒരു വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയമായിട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഈ 60 രൂപയുടെ പ്രീമിയം അടയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് 500,000 രൂപയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഉത്തര മലബാറിലെ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിന്നുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇവിടെ അധ്യയനത്തിന് വേണ്ടിയിട്ട് എത്തുന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ഒക്കെ മക്കളാണ് ഇവിടെ പഠനത്തിന് വേണ്ടിയിട്ട് വരുന്ന വിദ്യാർത്ഥികൾ 80%. പലപ്പോഴും വിദ്യാർത്ഥികൾ ഇന്നത്തെ സാഹചര്യത്തിൽ പഠന ആവശ്യത്തിനായിട്ട് കോളേജുകളിലേക്ക് എത്തുമ്പോഴും കോളേജുകളിലെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുമൊക്കെ പലതരത്തിലുമുള്ള ഇഞ്ചുറികൾ പറ്റുക, അല്ലെങ്കിൽ ചില ആക്സിഡൻസ് ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ നമ്മളുടെ മുമ്പിൽ പണ്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രകാരം ഉണ്ടാകുന്ന ആക്സിഡന്റ് ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലുള്ള കുടുംബങ്ങളല്ല പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ഉള്ളത്. അത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറുകയും വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ പൈസകൾ കളക്ട് ചെയ്തുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന പല സാഹചര്യങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിനാണ് കണ്ണൂർ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അടക്കം ഇങ്ങനെയുള്ള ഒരു എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ്, ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ച് സജീവമായിട്ട് ആലോചിക്കുകയും അത് വിവിധ ഇൻഷുറൻസ് ഏജൻസികളുമായിട്ട് നമ്മൾ പ്രാഥമികമായിട്ടുള്ള ചർച്ച പലവട്ടം നടത്തി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രീമിയം തുകയെ കുറിച്ചുള്ള ഡിസ്കഷനുകൾ നടത്തി കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ തുകയിൽ ഏറ്റവും നല്ല ഇൻഷുറൻസ് കവറേജ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്. അത് വളരെ സമഗ്രമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ DSS സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ആ ഓഫീസ് ടീം വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കുകയും അങ്ങനെ അത് സർവകലാശാലയുടെ ഭരണസമിതിക്ക് മുമ്പിൽ പ്രപ്പോസൽ വെച്ചുകൊണ്ട് ആ പ്രപ്പോസൽ അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ ഈ ലോഞ്ച് ചെയ്യുന്ന പദ്ധതിയാണിത്. ഉത്തര മലബാറിലെ വളരെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ കണ്ണൂർ സർവകലാശാല ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ സ്കീം. അത് ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത്. അതിന്റെ സന്തോഷവും ചാരിതാർത്ഥതയും കണ്ണൂർ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എന്നുള്ളത് എനിക്കുണ്ട്. നമ്മൾ ഈ കണ്ണൂർ സർവകലാശാലയിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരു 80% പെൺകുട്ടികളാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 60-70% മേളിലുള്ള കുട്ടികൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു BPL കാറ്റഗറിയിലോ അല്ലെങ്കിൽ അതിനടുത്ത ഒരു സാമ്പത്തിക നിലയിൽ നിൽക്കുന്ന കുട്ടികൾ കൂടിയാണ്. അതായത് ഈ ആക്സിഡന്റ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഏത് തരത്തിലുമുള്ള വരിക്കാം. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വിദ്യാർത്ഥികളിൽ വരുന്നതിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു 10% കുട്ടികളും സ്പോർട്സ് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളവരാണ്. ഇപ്പം നമ്മുടെ സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുന്ന ഒരു വലിയ ഫീൽഡാണ്. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുണ്ടാവാം, ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുണ്ടാവാം, അത്ലറ്റിക്സിൽ പങ്കെടുക്കുന്ന കുട്ടികളുണ്ട്. അപ്പം ഈ ഒരു ചെറിയ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വലിയ ഒരു പൈസ ചിലവാക്കേണ്ടതായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് സ്പോർട്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ. അത് ആ ഫാമിലിക്ക് ആ തുക സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ കുട്ടികൾ വർഷങ്ങളായിട്ട് നേടിയെടുത്ത അവരുടെ ഒരു കരിയർ ടേൺ ചെയ്തുകൊണ്ട് അവർ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തന്നെ പുറത്തോട്ട് പോയിട്ട് അവരുടെ ഒരു ഭാവി തന്നെ ഇതിലടഞ്ഞ അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള പ്രത്യേകത വെച്ചാൽ ഈ ഇൻഷുറൻസിൻ്റെ ഉൾക്കൂടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിക്ക് പറ്റുന്ന ഒരു ആക്സിഡന്റ് പറ്റുന്ന കുട്ടിക്ക് 5 ലക്ഷം രൂപയുടെയൊക്കെ അടക്കം കവറേജ് കിട്ടുന്നതോടുകൂടി മെച്ചപ്പെട്ട ഹോസ്പിറ്റലുകളിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല മെച്ചപ്പെട്ട ചികിത്സകൾ നൽകിക്കൊണ്ട് അവരുടെ ആ ജീവിത സ്വപ്നങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികളിൽ അധ്യാപനം മാത്രമല്ല നടത്തുന്നത്, അവരെ നമ്മൾ കരുതുകയും കൂടെ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കണ്ണൂർ സർവകലാശാല ഇവിടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു ആരോഗ്യ കരുതലിന്റെ കൂടി ഒരു നേർക്കാഴ്ചയാണ്. കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ നമുക്ക് ഏകദേശം 120-ൽ പരം കോളേജുകളാണ് ഉള്ളത്. നമ്മളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തില് കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 യൂണിവേഴ്സിറ്റികളാണ്. മറ്റ് സർവകലാശാലകളുമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ നമ്പർ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുള്ള ഒരു ഒരു സർവകലാശാല മേഖലയാണ്. നമ്മളുടെ സർവകലാശാലയുടെ കീഴിൽ 27-ഓളം കോളേജുകളാണ്. അത് ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് കോളേജ്. ബാക്കി വരുന്ന ഏകദേശം 100-നടുത്ത് കോളേജുകൾ അൺ എയ്ഡഡ് കോളേജുകൾ കൂടിയാണ്.
അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതായത് ഇത് ഏഴരോട് അണ്ണയിലൊന്നാണ്, കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പഠനത്തിനായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടിയാണ്. ഇത് കൂടാതെ കൊണ്ട് തന്നെ നമ്മളിപ്പം കഴിഞ്ഞ വർഷം മുതൽ പഠന വകുപ്പുകളിലും ഡിഗ്രി പ്രോഗ്രാമുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സർവകലാശാലയുടെ വിവിധ ജില്ലകളിലായിട്ടുള്ള പഠന കേന്ദ്രങ്ങളിൽ നമുക്കിപ്പം ഏകദേശം ഓരോ വർഷം 500 കുട്ടികൾ അഡ്മിഷന് വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ഇപ്പൊ 2 വർഷമായി, 3 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഏകദേശം 1000

0: ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഈ പറയുന്ന ഈ രീതിയിലുള്ള ഇൻഷുറൻസ് എന്ന് പറയുന്ന വലിയൊരു സഹായകരമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പം കുട്ടികൾ ഇൻഡിവിജ്വലി ആയിട്ട് അല്ലെങ്കിൽ അവർ പേരൻസ് ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ചില കോളേജുകളൊക്കെ ചെയ്യുന്ന അല്ലാതുണ്ട്. ഒരു സർവകലാശാല അതിനെ മൊത്തം കുട്ടികളെ ഒന്നായിട്ട് കണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു സ്കീം ആദ്യമായിട്ടായിരിക്കും.
1: കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാനിലൂടെ കണ്ണൂർ സർവകലാശാല അടിസ്ഥാന മേഖലയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സജു തുടരുന്നു.
2: ഇതിന്റെ കൂടെ നമുക്ക് പി എം ഉഷ, ഇത് ശരിക്കും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും കൂടിയുള്ള ഒരു പദ്ധതിയാണ്. അതിൽ പി എം ഉഷ എന്ന് പറയുന്ന പദ്ധതിയിൽ നേരത്തെ റൂസ ആയിരുന്നു, റൂസ 1, റൂസ 2, പിന്നെ ഇപ്പൊ പി എം ഉഷ. പി എം ഉഷയുടെ വിവിധ സ്കീമിൽ ഒരു സ്കീമാണ് മേരു, അതായത് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ റിസർച്ച് യൂണിവേഴ്സിറ്റി. അതിൽ ഏകദേശം 43 യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ബേസിസിലുണ്ട്. അത് കേരളത്തിൽ 3 യൂണിവേഴ്സിറ്റിയിൽ 1 യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്. അത് ഏകദേശം ഒരു 60-40 റേഷ്യോയിലാണ്. കേന്ദ്ര സർക്കാർ 60%, 40% സംസ്ഥാന സർക്കാർ. ഇതിൽ കൂടുതലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരു 60 crore ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി 40 crore നമ്മുടെ എക്യുപ്മെന്റും ബാക്കിയുള്ള കുറെ കാറ്റഗറീസ് ഉണ്ട്, അതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി സംബന്ധിച്ചോളം ഇപ്പൊ പി എം ഉഷയുടെ റിവ്യൂ പലപ്പോഴും നടന്നിട്ടുണ്ട്. ഈ പ്രോജക്ടിന്റെ പീരീഡ് 2028 വരെ, പക്ഷേ കണ്ണൂര് ഈ പ്രോജക്ട് 2026 ഡിസംബറിൽ കംപ്ലീറ്റ്. ഏകദേശം ഒരു 60% വർക്ക് ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ്. നമ്മൾ ഏകദേശം 50 crore അടുത്തുള്ള പ്രോജക്ട്സ് കംപ്ലീറ്റ്. അപ്പൊ അതിൽ വിവിധമായിട്ടുള്ള ക്ലാസ് റൂംസ് ഏകദേശം 40 സ്മാർട്ട് ക്ലാസ് റൂംസ് നമ്മൾ ഓപ്പൺ ചെയ്തു. റിനോവേറ്റ് ചെയ്ത സെമിനാർ ഹാൾസ്, നമ്മുടെ സെനറ്റ് ഹാൾ റിനോവേറ്റ് ചെയ്തു. അതുപോലെ ബാക്കിയുള്ള ജീവനക്കാർക്ക് ഇരിക്കാനുള്ളതും കുട്ടികൾക്ക് ഇരിക്കാനുള്ള ആ ഫെസിലിറ്റീസിലേക്ക് ഊന്നൽ കൊടുത്തിട്ടാണ്. പിന്നെ റിസർച്ച് കമ്പോണന്റ് ഉണ്ട്, റിസർച്ച് ഫെസിലിറ്റീസ് എൻഹാൻസ് ചെയ്യും. അതിന്റെ കൂടെ സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് സമഗ്രമായിട്ട് ഏകദേശം 300 crore പ്രോജക്റ്റ് ആണ് കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തത്. ഇൻഫ്രാസ്ട്രക്ചറും നല്ല ടീച്ചേഴ്സും ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻസും നല്ലവരങ്ങോട് വരും. ഇതാണ് ബേസിക്കലി യൂണിവേഴ്സിറ്റിയുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി യൂണിയൻ ഓഫ് സ്കോളേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഇതാണ് മനസ്സിൽ വെക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആണ്. ടീച്ചേഴ്സ് നല്ലതായിരിക്കണം, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നല്ല കുട്ടികൾ വരുള്ളൂ.
1: കണ്ണൂർ താവക്കരയ്ക്ക് പുറമെ മാങ്ങാട്ടുപറമ്പ്, പാലയാട്, നീലേശ്വരം, കാസർഗോഡ്, മാനന്തവാടി എന്നിവിടങ്ങളിൽ സർവകലാശാലയുടെ ക്യാമ്പസ് പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും നൂതനമായ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നവീന ആശയങ്ങളാണ് സർവകലാശാല നടപ്പാക്കി വരുന്നത്. ഓരോ മേഖലയുടെയും പ്രത്യേകതയ്ക്കനുസരിച്ചുള്ള കോഴ്സുകളാണ് സർവകലാശാല മുൻഗണന നൽകി വരുന്നത്.
2: പി എം ഉഷയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ അവിടെ വരുന്നുണ്ട്. ആ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ പുതിയ ടെക്നോളജി ആണ്, ഡ്രോൺ ടെക്നോളജി, അതുപോലെ സോളാർ, റിന്യൂവൽ എനർജി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കേന്ദ്ര സർക്കാർ തന്നെ റെക്കമെൻഡ് ചെയ്തൊരു കമ്പനി, ഇത് ഏകദേശം 2 crore ഇൻവെസ്റ്റ്മെന്റ് അവിടെ ചെയ്യും. അവരതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യും, അതിനുള്ള സ്ഥലമൊക്കെ നമ്മൾ ഇയർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഓൺ സൈറ്റ് എക്സ്പീരിയൻസ്, അതായത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഫോർ ദ സ്റ്റുഡൻസ്, അവരുടെ പ്രോജക്ടിലും അവരുടെ ലാബിലും നിന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്കൊരു സിറ്റിയുടെ നടുക്കുള്ള ക്യാമ്പസ് നമുക്ക്, അത് ഇൻഡസ്ട്രി ഇൻ ക്യാമ്പസ് എന്ന് കഴിഞ്ഞ സർക്കാരിന്റെ നയം നല്ലതായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ഡെവലപ്പ് ചെയ്തെന്നുള്ളതാണ് പ്രശ്നം. അതായത് ഇൻഡസ്ട്രി ഇൻ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇൻഡസ്ട്രീനെ നമ്മൾ ക്യാമ്പസിനുള്ളിലേക്ക് അട്രാക്ട് ചെയ്യണം.
1: വെറും പഠനം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ജീവിത സുരക്ഷയും സർവകലാശാലയുടെ ഉത്തരവാദിത്തമാണ്. ഡയറക്ടർ സ്റ്റുഡന്റ് സർവീസസ് ഡോക്ടർ കെ വി സുജിത്.
3: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള 1st വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുതൽ അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 17,433 വിദ്യാർത്ഥികളാണ് ഇതിനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 120 കോളേജുകളും 8 ക്യാമ്പസുകളും ഉള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പദ്ധതി, ഒരു പുതിയൊരു പദ്ധതിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്നത്. ഒരു കുട്ടിയുടെ പ്രീമിയം തുക 60 rupees. ദൗർഭാഗ്യവശാൽ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ 500,000 rupees വരെ കവറേജ് ലഭിക്കുന്ന ഒരു പാക്കേജാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ March 17 ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം 16 വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതി തുടക്കം കുറിക്കുന്നത്.
1: മികച്ച ഫാക്കൽറ്റി, ആധുനിക ലാബുകൾ, പഠന നിലവാരം എന്നിവ വിദ്യാർത്ഥികളെ ഉന്നത വിജയത്തിലെത്തിക്കുന്നു. ഡോക്ടർ കെ കെ സജു തുടരുന്നു.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി സംബന്ധിച്ചോളം ക്യാമ്പസിലെ ഇൻഡസ്ട്രീനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കും, ആ അറ്റ്മോസ്ഫിയർ റീപ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ അതിന്റെ ഏറ്റവും വലിയ കാര്യം നമ്മളുടെ കുട്ടികൾ എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അവരൊരു മെന്റാലിറ്റി നമ്മൾ മനസ്സിലാക്കണം.

0: ഹ്യൂജ് എക്സഡസ്. നമ്മുടെ ഇവിടെ എന്താ പോരാ, നമ്മൾ വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് പറയണു, നമ്മൾ എഡ്യൂക്കേഷൻ ഹബ്ബാണെന്ന് പറയണു, ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്ന റീസൺ ഇസ് വെരി സിമ്പിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അതിനുള്ള ആ ഫെസിലിറ്റീസ് അല്ലെ, കുട്ടിക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല അവരുടെ മൈൻഡിലുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഭാഗ്യവശം 2024 ജൂണിൽ ചാർജ് എടുക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായിട്ട് കൊല്ലങ്ങളായിട്ട് അസോസിയേറ്റഡാണ്. 2002 ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി എന്റർപ്രണർ പ്രൊമോഷൻ പ്രോഗ്രാം ഫസ്റ്റ് പ്രോഗ്രാം അതായിരുന്നു കേരള ഗവൺമെന്റ്. അത് കഴിഞ്ഞിട്ട് വന്നത് പ്രിസം എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ ഓഫ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞു. ഇതെല്ലാം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് വന്നത്, പിന്നെയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ വന്നത്, അതുകൊണ്ട് മേക്കർ വില്ലേജ്. ഇതാണ് ആ പ്രോഗ്രഷൻ ഉണ്ടായത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാർട്ടപ്പ് പോളിസി പണ്ട് പോലെയുള്ള കേരള സ്റ്റാർട്ടപ്പ് പോളിസി, അതുപോലെ ഗുജറാത്ത് സ്റ്റാർട്ടപ്പ് പോളിസി, ഇങ്ങനെയൊക്കെയാണ് ആദ്യത്തെ പോളിസീസ് ഉണ്ട്. അതിനെയാണ് ബേസ് ചെയ്തിട്ട് നാഷണൽ ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പ് പോളിസി വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ സെക്ഷൻ 8 കമ്പനി ആയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പൊ നമുക്കതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം അതിനൊരു പ്രൊമോഷൻ കൊടുത്ത്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പണ്ട് മുതലേ എന്റെ എക്സ്പീരിയൻസ് ആണ്, നോർത്തേൺ കേരളയിലാണ് ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റേഴ്സ്, പക്ഷേ അവർക്ക് ഇന്നോവേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി നോർത്തേൺ കേരളയിലില്ല. അപ്പൊ ആ ഫെസിലിറ്റി നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും ഇവിടെ നിൽക്കും. ഈ മിക്ക ഇന്നോവേറ്റേഴ്സ് ഇവിടുന്ന് ബാംഗ്ലൂരും മൈസൂരും അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഫെസിലിറ്റി ആ കൾച്ചർ ഡെവലപ്പ് ചെയ്താൽ ഇവരെല്ലാവരും ഇവിടെ നിൽക്കും. അത് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി അതൊരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പിലേക്ക് നമുക്കൊരു ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോവാ. ഞാൻ ഈ യൂണിവേഴ്സിറ്റിന്റെ തന്നെ റീക്രിസ്റ്റൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇന്നോവേഷൻ യൂണിവേഴ്സിറ്റി. കണ്ണൂർ യൂണിവേഴ്സിറ്റി വിൽ ബി എൻ ഇന്നോവേഷൻ യൂണിവേഴ്സിറ്റി എന്നാണ് എന്റെ ഒരു കൺസെപ്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ഐ ആം ട്രൈയിങ് ടു ഡു.
1: 2047 വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ രാജ്യം. എല്ലാ മേഖലയിലും സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുന്നേറ്റത്തിൽ വളർന്നുവരുന്ന തലമുറ കൂടി പങ്കാളികളാവേണ്ടതുണ്ട്. സാംസ്കാരികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ഔന്നത്യം പുലർത്തുന്ന പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സർവകലാശാലകളും കോളേജുകളും നടത്തുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയം തന്നെ. ആ പ്രവർത്തനത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുകയാണ് കണ്ണൂർ സർവകലാശാല. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ജ്യോതി രാജീവ്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലുള്ള കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഹിന്ദി തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായി 16 രാവിലെ 11 മണിക്ക് തോട്ടടയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ വാക്കിംഗ് ഇന്റർവ്യൂ നടക്കുന്നു. യോഗ്യത: ഹിന്ദിയിൽ കുറഞ്ഞത് 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം. UGC നെറ്റ് അധ്യാപന പരിചയമുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 82-81-57-43-90. കണ്ണൂർ ഗവൺമെന്റ് ITI കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള ദ്വിവത്സര, ഏകവത്സര, മെട്രിക്, നോൺ മെട്രിക് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിച്ചതിനു ശേഷം തൊട്ടടുത്ത ഗവൺമെന്റ് ITI ഒറിജിനൽ രേഖകൾ സഹിതം ഹാജരായി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 98-95-26-59-51. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസോടുകൂടി BTech അല്ലെങ്കിൽ MTech പാസായ ഉദ്യോഗാർത്ഥികൾ രേഖകൾ സഹിതം നാളെ രാവിലെ 10 മണിക്ക്

0: പ്രിൻസിപ്പാൾ മുമ്പാകെ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്കും എഴുത്തു പരീക്ഷയ്ക്കും ഹാജരാവണം. ഫോൺ നമ്പർ 0497283513016. മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ഡിസ്പെൻസറിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, കരുണ പാലിറ്റീവ് ആംബുലൻസ് ഡ്രൈവർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 ഉച്ചയ്ക്ക് 2 നടക്കും. ചെമ്മനാട് ജമായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST സീനിയർ കെമിസ്ട്രി ലാബ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. തളിപ്പറമ്പ് റോഡ് സൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാച്ച്മാൻ ഗാർഡനർ തസ്തികയിലേക്കുള്ള ഒഴിവിലേക്ക് സമീപ പ്രദേശങ്ങളിലെ സ്ഥിരതാമസക്കാരായ 22-35 ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അപേക്ഷ കണ്ണൂർ കാഞ്ഞിരങ്ങാട് റോഡ് സൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 20 മുൻപ് അയക്കണം. ഇമെയിൽ വിലാസം roadstedkerala@gmail.com. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പാരൽ ട്രെയിനിംഗ് ആന്റ് ഡിസൈൻ സെന്ററിന്റെ കണ്ണൂർ തളിപ്പറമ്പ് സെന്ററിൽ 3 ഫാഷൻ ഡിസൈൻ ആന്റ് റീറ്റെയിൽ, അപ്പാരൽ മാനുഫാക്ചറിംഗ് ആന്റ് എന്റർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 99 95 00 42 69. IHRDയുടെ കീഴിൽ കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത ചീമേനി, മഞ്ചേശ്വരം, പട്ടുവം, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജുകളിലെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ admissions.ihrd.ac.in വഴി ഓൺലൈനായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.ihrd.ac.in ലഭ്യമാണ്. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: 7:25 മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
2: മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ 140 ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. NDA സർക്കാരിന്റെ 12 ഭരണം രാജ്യത്തെ 25 ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു.
3: ആ ദേശ ഹർ നാഗരിക് വികസിത ഭാരത് കെ സപ്നെ സേ ഭരാ ഹുവാ ഹൈ. വികസിത ഭാരത് കാ സപ്നാ അബ് കിസി ഏക് വ്യക്തി കാ നഹീ രഹാ, കിസി സർക്കാർ കാ നഹീ രഹാ, കിസി ദൽ കാ നഹീ രഹാ. ദേശ കെ ജൻ ജൻ കാ സപ്നാ ബൻ ചുകാ ഹൈ, സങ്കൽപ്പ ബൻ ചുകാ ഹൈ. ഔർ ഇസ് സപ്നെ കി പൂർത്തി കേ ലിയേ ഹമേ അപ്നാ ഹർ പൽ സമർപ്പിത് കർനാ ഹൈ.
2: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ജർമ്മൻ ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മെർസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇസ്രായേൽ പ്രധാനമന്ത്രി

0: ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി ആശംസ അറിയിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സോഫിയയിൽ ബൾഗേറിയ പ്രധാനമന്ത്രി റുമേൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഫാർമ, സെമി കണ്ടക്ടറുകൾ, AI എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുൽത്താരന്ത സംഭാഷണങ്ങളുടെ 14-ാമത് പതിപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് ഫിൻലാൻഡിലെത്തും. സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിനായി സംഗീതം, നൃത്തം, നാടകം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 108 കലാകാരന്മാരെ തെരഞ്ഞെടുത്തു. ഫെലോഷിപ്പും അവാർഡുകളും പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. ദരിദ്രരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായ ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തുടനീളമുള്ള 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കോഴിക്കോട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ പൂനെയിൽ അയച്ചത്. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്.
2: മാനവികതയുടെ ജീവമായി നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം. July 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കലാശ പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്നതാരാകും? കിരീടം നിലനിർത്താൻ അർജന്റീനയോ, ആദ്യ കിരീടത്തിന് പോർച്ചുഗലോ, വിജയാവർത്തനത്തിന് ഫ്രാൻസോ, റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ, അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾ പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ, 100 കളം പിടിക്കാൻ, ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മിശിഹയ്ക്കും ഒരേയൊരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോകകപ്പാകാം. പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു. കിലിയൻ എംബാപ്പയെ, ലാമിൻ യമാലിനെ, പുതിയ താരോദയങ്ങളെ, ആഫ്രിക്കൻ കരുത്തന്മാരെയും യൂറോപ്യൻ വമ്പന്മാരെയും ലാറ്റിനമേരിക്കൻ ചാരുതയെയും ലോകം നെഞ്ചിലേറ്റുമ്പോൾ ഏഷ്യൻ അത്ഭുതങ്ങളെയും കളിക്കളം കാത്തിരിക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം. വാശിയേറിയ പോരാട്ടങ്ങൾ പുൽപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകകപ്പ് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തും. കാത്തിരുന്നു കാണാം ആര് ലോകം ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു.

0: ിക്കുന്നതിനായി സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
1: റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്റ്റേഷൻ കെട്ടിടങ്ങൾ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക സുരക്ഷാടിസ്ഥാന സൌകര്യങ്ങളും ഓഡിറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ട് ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8 ആയി. അതേസമയം ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
4: സ്കോളർഷിപ്പോട് കൂടിയുള്ള BTech MTech എഞ്ചിനീയറിംഗ്,
3: BTech സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ BTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോട് കൂടി പഠിക്കുക.
4: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യൂ.
4: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI
7: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
8: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
7: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
8: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
9: അപൂർവ ഗാനം.

കോമള സ്വപ്നങ്ങൾ കൊടിയേറുകയായി, കോരിത്തരിപ്പിന്റെ കോലാഹലം തുടങ്ങുകയായി, കടൽ തിരയിലും മുല്ലമലരുകൾ വിരിയുകയായി, കാവൽ മാടങ്ങളിൽ കളിവിളക്കുകൾ തെളിയുകയായി. ഓ, എത്ര മനോഹരം, എത്ര മനോഹരം!

മനസ്സുകളിൽ മത്താപ്പൂ വിടർത്തുന്ന ലഹരിയിൽ മയങ്ങും മേനികളെ തഴുകും തെന്നലെ ഭൂമി ഗീതമേ യാത്ര പോയവരെ എങ്ങാൻ കണ്ടുവോ ഈ കാത്തിരിപ്പിന്റെ ഗൽഗതം അവരുൾക്കൊണ്ടു കണ്ടുവോ അവരെ കണ്ടുവോ.

അവരുടെ കണ്ണുകളിൽ ഭാഗ്യധാരകൾ ഉദിച്ചിരുന്നുവോ? അവരുടെ മൗനത്തിൽ സാഗരമൊളിച്ചിരുന്നുവോ? പിരിയുന്നവർക്കെല്ലാം യാത്രാമൊഴി, പോയി വരൂ, പോയി വരൂ. വരുന്നവർക്കെല്ലാം സ്വാഗതം, സ്വാഗതം.

0: പത്മരാജൻ സംവിധാനം ചെയ്ത 1989 റിലീസായ സീസൺ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനത്തിനിടയിൽ കടന്നുവരുന്ന ആത്മഗതം പോലെയുള്ള ആഖ്യാനത്തിന് ശബ്ദം പകർന്നത് സംവിധായകൻ പത്മരാജൻ തന്നെയാണ് എന്നതാണ് ഈ ഗാനത്തിന്റെ അപൂർവത.
1: മനസ്സുകളിൽ മത്താപ്പൂ വിടർത്തുന്ന ലഹരിയിൽ മയങ്ങും മേനികളെ തഴുകും തെന്നലേ ഭൂമിഗീതമേ, യാത്ര പോയവരെ എങ്ങാൻ കണ്ടുവോ ഈ കാത്തിരിപ്പിന്റെ ഗൽഗതം അവരുൾക്കൊണ്ടു കണ്ടുവോ അവരെ കണ്ടുവോ.
0: ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ഇളയരാജ.

0: നിങ്ങൾക്കറിയാമോ, ഫിഫ ലോകകപ്പ് വിജയികൾക്ക് നൽകുന്ന ട്രോഫി രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇറ്റാലിയൻ ശില്പിയായ സിൽവിയോ ഗസനിഗയാണ് ഇപ്പോഴത്തെ ഫിഫ ലോകകപ്പ് ട്രോഫി രൂപകൽപ്പന ചെയ്തത്. 1970 വരെ ജേതാക്കൾക്ക് നൽകിയിരുന്ന ട്രോഫി യൂൾസ് റിമേ ട്രോഫി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1970 ബ്രസീൽ 3 തവണയും തുടർച്ചയായി ലോകകപ്പ് നേടിയപ്പോൾ അവർക്ക് ഈ ട്രോഫി സ്ഥിരമായി നൽകിയതോടെയാണ് 1974 മുതൽ സിൽവിയോ ഗസനിക രൂപകൽപ്പന ചെയ്ത പുതിയ ട്രോഫി വിജയികൾക്ക് നൽകി തുടങ്ങിയത്. മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യ

0: വിദ്യാഭ്യാസ സ്ഥാപനം.
1: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
2: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
1: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ. പഠനത്തോടൊപ്പം വരുമാനം.
2: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
1: ഫോൺ 8891107238.
3: ഫ്ലൈ ഹൈ. പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധനായ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു.
4: പ്ലസ് ടുവിന് ശേഷമുള്ള റിസൾട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കർണാടക ബോർഡിൽ വിജയശതമാനം വളരെ കൂടുതലാണ്. കർണാടകയിലെ CET കർണാടക എൻട്രൻസ് എക്സാമിനേഷൻ അതോറിറ്റി KE ആണ് നടത്തുന്നത്. എന്നാൽ കർണാടകയിലെ ഇത്തവണത്തെ റിസൾട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കോഴ്സിനോടുള്ള താല്പര്യത്തിന് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ബയോമെക്കാനിക്സ് വളരെ കുട്ടികൾ താല്പര്യപ്പെട്ടു വരുന്നു. ബയോമെക്കാനിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ഡാറ്റ സയൻസ്, ഡിജിറ്റൽ സയൻസ് തുടങ്ങി പല മേഖലകളിലും വിദ്യാർത്ഥികൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബയോമെഡിക്കൽ സയൻസിനോടും ബയോ ഇൻഫോർമാറ്റിക്സിനോടും വിദ്യാർത്ഥികൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത്. വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ തുടങ്ങിയ കോഴ്സുകൾക്ക് വലിയ താല്പര്യമാണ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ കാണിച്ചു വരുന്നത്. അതിനാൽ കോഴ്സിന്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം. പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സുകളിലേക്കുള്ള താല്പര്യം വളരെ കൂടുതലാണ്. അത് തന്നെയാണ് ബയോ എഞ്ചിനീയറിങ്ങിനോടും വലിയ താല്പര്യം കാണിക്കുന്നത്. ബയോളജി ബേസ്ഡ് എഞ്ചിനീയറിംഗ്, ബയോളജി ബേസ്ഡ് ടെക്നോളജി കോഴ്സുകൾക്ക് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഇക്കാലത്ത് ബയോളജിയും എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് വളരെ ശക്തിയായി തിരിച്ചു വരികയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബയോടെക്നോളജിക്കും കൂടുതൽ ആൾക്കാർ ടെക്നിക്കൽ സൈഡിലേക്ക്, അതായത് ടെക്നോളജി ഇന്റർവെൻഷനിലേക്ക്, സാങ്കേതിക മേഖലയിലേക്ക് താല്പര്യപ്പെട്ടു വരുന്നു. ബയോടെക്നോളജി അധിഷ്ഠിത ഇൻഡസ്ട്രി കൂടുതലായിട്ട് വരും എന്നതാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ മാനേജ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് രംഗത്തും മാനുഫാക്ചറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിസൈൻ കോഴ്സുകൾക്കും കർണാടകയിൽ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നു. കർണാടകയിലെ ഡീംഡ് സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം മലയാളികളാണ്. അവർ കൂടുതലായി പ്രിഫർ ചെയ്യുന്ന കോഴ്സ് സൈക്കോളജിയും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമാണ്. അതിനാൽ കോഴ്സ് ബിരുദ കോഴ്സ് ഏതാകട്ടെ, ബിരുദത്തിന് ശേഷമുള്ള ബിരുദാനന്തര പഠനമാണ് ഏറെ പ്രാധാന്യം. ജേർണലിസം കോഴ്സിന് ചേരാൻ നിരവധി വിദ്യാർത്ഥികൾ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നു. അവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെ ജേർണലിസത്തിലേക്ക് കടക്കാം, ബിരുദ പ്രോഗ്രാം ഏതെടുക്കണം, ബിരുദാനന്തര പ്രോഗ്രാം ഏതെടുക്കണം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ബിരുദ പ്രോഗ്രാം ഏതെങ്കിലും ഭാഷ എടുക്കുക, മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ എടുത്ത് ബിരുദാനന്തര പ്രോഗ്രാമിന് MA ജേർണലിസം പ്രോഗ്രാമിന് ചേരാവുന്നതാണ്. നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ രംഗത്തുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, നിരവധി ദിനപത്രങ്ങളുടെ ജേർണലിസം സ്കൂളുകളുണ്ട്. ചെന്നൈ ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസം ഉണ്ട്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ബിരുദ പ്രോഗ്രാമിനും ബിരുദാനന്തര പ്രോഗ്രാമിനും ചേരാം. ഒരു ഭാഷയിലുള്ള കഴിവാണ് ജേർണലിസത്തിലെ മികവ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തയ്യാറെടുക്കണം. അത് കഴിഞ്ഞ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവണം. നിങ്ങൾക്ക് താല്പര്യം, കഴിവ്, അഭിരുചി, ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഒരു ജേർണലിസ്റ്റിന്റെ കഴിവ് വളരെ പെട്ടെന്ന് തന്നെ വിലയിരുത്തപ്പെടും. ക്രിയേറ്റിവിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നന്നായി എഴുതാനും വായിക്കാനും ഉള്ള കഴിവ് ഏതൊരു ജേർണലിസ്റ്റിനും അത്യന്താപേക്ഷിതമാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ജേർണലിസം കോഴ്സുകളുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ്, MG, കേരള യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ കേരളത്തിൽ ജേർണലിസം കോഴ്സുകളുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ് കോഴ്സിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ മികച്ച കോഴ്സ് കണ്ടെത്തി അപേക്ഷിക്കാൻ ശ്രമിക്കണം. അതിനുള്ള ശ്രമം ഇപ്പോൾ തന്നെ ആരംഭിക്കണം. ഇംഗ്ലീഷ് ജേർണലിസത്തിനാണ് സാധ്യത വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി ടെലികാസ്റ്റ്, സോഷ്യൽ മീഡിയ, ന്യൂ മീഡിയ, ബ്രോഡ്കാസ്റ്റ് രംഗത്ത് അപേക്ഷിക്കാൻ ശ്രമിക്കണം. മികച്ച ഇന്റേൺഷിപ്പും ജേർണലിസത്തിന് ആവശ്യമാണ്. മികച്ച ഇന്റേൺഷിപ്പ് നൽകുന്ന സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കണം. കർണാടകയിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മികച്ച ജേർണലിസം സ്കൂളുകളുണ്ട്. ജേർണലിസത്തിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനാൻഷ്യൽ ജേർണലിസം ഇപ്പോൾ ഒരു മികച്ച മേഖലയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രമിക്കണം. അതുപോലെ ഡിസൈൻ കോഴ്സുകൾക്ക് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിരവധി ഡിസൈൻ കോഴ്സുകൾക്ക് അപേക്ഷ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ കോഴ്സിന് പൂനെയിലെ MIT ജോയിൻ ചെയ്യാം. അതുപോലെ പലപ്പോഴും ഡിസൈൻ കോഴ്സിന് അപ്പുറം ഉള്ള മറ്റ് കോഴ്സുകൾക്ക് ചേരാനായി ചില വിദ്യാർത്ഥികൾ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. കോട്ടയത്തുള്ള സ്വാശ്രയ കോളേജായ സെന്റ് കിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് മികച്ച ഒരു ഡിസൈൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അറിയേണ്ടത് ആദ്യം തുടങ്ങുന്ന ഡിസൈൻ കോഴ്സുകൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വളരെ നല്ലതായിരിക്കും. മികച്ച പ്ലേസ്മെന്റ് ഉണ്ടോ, മികച്ച ഭൗതിക സൗകര്യങ്ങളുണ്ടോ, ഇതൊക്കെ വിലയിരുത്തണം. ഇന്റേൺഷിപ്പ് നിർബന്ധമായിട്ടും പോയിക്കൊണ്ടിരിക്കണം. ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിസൈൻ കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുന്നേറാൻ പറ്റൂ. പ്ലസ് ടുവിന് സയൻസ് പഠിച്ചു എനിക്ക് ജേർണലിസം പഠിക്കാൻ പറ്റുമോ, ഞാൻ സയൻസ് പഠിച്ചു എനിക്ക് ആർക്കിടെക്ചർ പഠിക്കാൻ പറ്റും, ഇങ്ങനെ പല ചോദ്യങ്ങളും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. പ്ലസ് ടു നിങ്ങൾ ഏത് കോമ്പിനേഷൻ എടുത്തോട്ടെ, നിങ്ങൾക്ക് ലോ പഠിക്കാം, മാനേജ്മെന്റ് പഠിക്കാം, ആർക്കിടെക്ചർ പഠിക്കാം, അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സിന് പ്ലസ് ടു തലത്തിൽ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കണം. അഗ്രികൾച്ചർ കോഴ്സിന് എല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ കോളേജുകളുണ്ട്. പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നൽകുന്നുണ്ട്. തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ സ്വകാര്യ കാർഷിക കോളേജുകളുള്ളത്. ബി എസ് സി അഗ്രികൾച്ചർ പ്രോഗ്രാം ഓണേഴ്സ് പ്രോഗ്രാമാണ്, 4 വർഷത്തെ പ്രോഗ്രാമാണ്. കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് അഗ്രി ബിസിനസ് മാനേജ്മെന്റിൽ എം ബി എ എടുക്കാം. ഏത് കോഴ്സിന് പഠിക്കുമ്പോഴും നമ്മൾ അറിയേണ്ടത് നമ്മുടെ താല്പര്യം തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ ജോയിൻ ചെയ്യുന്നതിൽ തെറ്റില്ല. പലരും ചോദിക്കും സ്വകാര്യ കാർഷിക കോളേജുകളിൽ പഠിക്കുമ്പോൾ ഐ സി ആറിന്റെ അംഗീകാരമുണ്ടോ? ഇപ്പോൾ മിക്ക കാർഷിക കോളേജുകൾക്കും ഐ സി ആറിന്റെ അംഗീകാരമുണ്ട്. ഐ സി ആറിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ബി എസ് സി അഗ്രികൾച്ചർ പ്രോഗ്രാം 4 വർഷ പ്രോഗ്രാം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് എം എസ് സി അഗ്രികൾച്ചറിന് കേരള കാർഷിക സർവകലാശാലയിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ എം ബി എ അഗ്രി ബിസിനസ് മാനേജ്മെന്റിന് ഐ ഐ എമ്മിലോ കേരള കാർഷിക സർവകലാശാലയിലോ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങളിപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയമാണ്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നോണ്ടിരിക്കുകയാണ്. ആ നോട്ടിഫിക്കേഷൻ നോക്കിക്കൊണ്ട് സമയബന്ധിതമായി അപേക്ഷിക്കണം. അതിനിണങ്ങുന്ന രീതിയിലുള്ള ഒരു പഠന രീതി അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരവധി പഴയ കോഴ്സുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ബി കോം, ബി ബി എ, ബി സി എ, അതിൻ്റെ കൂടെ ഒരു മൾട്ടി ടാസ്കിംഗ് കോഴ്സ്, ലോ, മാനേജ്മെന്റ്, അക്കൗണ്ടൻസി, കൺസൾട്ടൻസി ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതും കൂടെ നോക്കിക്കൊണ്ട് മുന്നേറാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാകണം.
3: കരിയർ വിദഗ്ധൻ ഡോക്ടർ ടി പി സേതുമാധവൻ പങ്കെടുക്കുന്ന ഈ പരമ്പര തുടരും.
0: തൊഴിൽ വാർത്തകൾ. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ അധ്യാപക തസ്തികകളിലേക്കും മെഡിക്കൽ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അക്കൗണ്ടന്റ്, നഴ്സിംഗ് ഓഫീസർ, ലൈബ്രേറിയൻ, റേഡിയോളജിസ്റ്റ്, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, ഫാർമസിസ്റ്റ് തുടങ്ങിയ അനധ്യാപക തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. 49 ഒഴിവുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.nia.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 20. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, ടെക്നിക്കൽ ഓഫീസർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 500 രൂപയും മറ്റുള്ളവർക്ക് 1000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://nitc.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 16. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സബ്സിഡിയറി കമ്പനിയായ സർട്ടിഫിക്കേഷൻ എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡിൽ വിവിധ വിഭാഗങ്ങളിലായി QA, QS എഞ്ചിനീയർ, ഓഫീസർ ഗ്രേഡ് 2, സെക്യൂരിറ്റി ഓഫീസർ, കോൺട്രാക്ട് ആൻഡ് പർച്ചേസ്, ഓഫീസ് മാനേജ്മെന്റ്, HR അസോസിയേറ്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, മാർക്കറ്റിംഗ് ബിസിനസ് ഡെവലപ്മെന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 88 ഒഴിവുണ്ട്. ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.cel.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ

0: ആധുനിക അവസാന തീയതി ജൂൺ 15 ആണ്. മുംബൈ ആസ്ഥാനമായുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാനേജ്മെന്റ് ട്രെയിനി ഇൻഫർമേഷൻ സെക്യൂരിറ്റി വിഭാഗത്തിൽ ഡെപ്യൂട്ടി മാനേജർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിൽ 5 ഒഴിവുണ്ട്. 65,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. ഇൻഫർമേഷൻ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിൽ 4 ഒഴിവാണുള്ളത്. 48,480 മുതൽ 85,920 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. ഇരു തസ്തികകളിലും 28 വയസ്സ് വരെയാണ് പ്രായപരിധി. എഴുത്തു പരീക്ഷയിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.eximbankindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 14 ആണ്.
1: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ITI
3: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
4: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
4: ഫോൺ 8891107238.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 07097 ഹൈദരാബാദ് മംഗളൂരു സെൻട്രൽ സ്പെഷ്യൽ ഫെയർ സമ്മർ സ്പെഷ്യൽ 1:04. 1:66:10 മംഗളൂരു സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 36 മിനിറ്റും 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:46:46 1:67:08 തിരുനെൽവേലി മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് 6:58 1:61:60 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 23 മിനിറ്റും വൈകിയോടുന്നു.
9: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീഷ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽടെക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
11: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
12: സ്കോളർഷിപ്പോടുകൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
11: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
12: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
11: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
12: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
13: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
14: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
15: ലാപ്ടോപ്പോ?
14: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
16: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
17: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
18: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം.
2: കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധി

0: അധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
1: അതെങ്ങനെയാ?
0: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ സംഭവം കൊള്ളാലോ.
0: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
4: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
5: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
6: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
5: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
6: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
5: ഫോൺ 8590-460017.
6: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
7: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ ഡൽഹിയിലെ.
8: മോദി ഹർ പരിവാർക്കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത.
9: ഭാരത് കെ പ്രധാനമന്ത്രി നെ ഭാരത് മേ ജിസ് സൗർ ക്രാന്തി കാ ആഗാസ് കിയാ ഥാ ഉസ്കാ അസർ അബ് ദിഖ്നേ ലഗാ ഹൈ. ഭാരത് മേ ഏക് ഏക് കർകേ 30 ലാഖ് സേ അധിക് പരിവാരോ കി ഛത് പർ സോലർ പാനൽ ലഗ് ചുകേ ഹൈ. ആപ് ഭി ഇസ് ഊർജ ക്രാന്തി കാ ഹിസ്സാ ബനേ. PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന ജുഡ്നേ കേ ലിയേ രജിസ്റ്റർ കരേ PMSooryaghar.gov.in. ഹര ഘർ സൂര്യ ഘർ.
10: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं जागृति शर्मा. प्रधानमंत्री नरेंद्र मोदी आज नई दिल्ली में नीति आयोग की 11वीं शासी परिषद की बैठक की अध्यक्षता करेंगे. प्रधानमंत्री ने कहा, पिछले 12 वर्षों में 25 करोड़ से अधिक लोगों का गरीबी से बाहर आना एनडीए सरकार की सही नीतियों का प्रमाण. भारतीय वाणिज्य मंडल ने पश्चिम बंगाल में 1 लाख करोड़ रुपए के निवेश की योजना बनाई. उत्तर पूर्वी बंगाल, पश्चिम बंगाल में हिमालय के तराई क्षेत्र, ओडिशा, केरल और माहे के कुछ स्थानों पर आज मूसलाधार बारिश की संभावना. पश्चिम एशिया संघर्ष में तनाव के बीच अमरीकी सेना ने ईरान में कई ठिकानों पर हमले किए. प्रधानमंत्री मोदी ने भारतीय खिलाड़ियों के प्रदर्शन की सराहना की और देश से ओलंपिक के लिए महत्वाकांक्षी लक्ष्य निर्धारित करने का आग्रह किया. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी आज राष्ट्रपति भवन सांस्कृतिक केंद्र में नीति आयोग की 11वीं शासी परिषद की बैठक की अध्यक्षता करेंगे. विकसित भारत 2047 के लिए प्रधानमंत्री के दृष्टिकोण के अनुरूप इस वर्ष की बैठक का विषय है, विकसित भारत 2047 के लिए समावेशी मानव विकास. हमारे संवाददाता ने बताया है कि बैठक में विभिन्न राज्यों के मुख्यमंत्री और केंद्र शासित प्रदेशों के उपराज्यपाल भाग लेंगे. वे समावेशी मानव विकास ढांचे पर चर्चा करेंगे.
11: बैठक में देश भर में उद्यमिता को बढ़ावा देने, कौशल विकास को मजबूत करने और अस्थायी रोजगार के अवसर सृजित करने के उपायों पर भी विचार विमर्श किया जाएगा. इन चर्चाओं में शासन, डिजिटल सार्वजनिक अवसंरचना, अभिसरण, साझेदारी और डेटा आधारित प्रणालियों सहित प्रमुख सहायक तत्वों का उपयोग करते हुए एक कार्यान्वयन प्रारूप तैयार करने पर बल दिया जाएगा. इसके साथ ही अल्प, मध्यम और दीर्घकालिक परिणामों पर नजर रखने के लिए एक तंत्र भी स्थापित किया जाएगा, जिससे जवाबदेही और मापन योग्य प्रभाव सुनिश्चित हो सके. समावेशी मानव विकास विकास पर राष्ट्रीय दृष्टिकोण के साथ राज्य के दृष्टिकोणों को संरेखित करने पर विशेष बल दिया जाएगा। नीति आयोग की शासी परिषद 26 से 28 दिसंबर 2025 के दौरान आयोजित मुख्य सचिवों के 5वें राष्ट्रीय

0: With Dipendra Kumar, Suparna Saikia, Akashwani News, Delhi.
1: This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. The Indian Chamber of Commerce plans to facilitate investments worth 1 lakh crore rupees in West Bengal through its member companies, reflecting growing industry confidence in the state's economic potential and growth prospects. The proposal was discussed during a meeting in New Delhi between the Indian Chamber of Commerce delegation, led by its president Brij Bhushan Agarwal and Union Minister Jitendra Singh. External Affairs Minister Dr. S. Jaishankar met Bulgaria's Prime Minister Ruman Radev in Sofia yesterday. Dr. Jaishankar highlighted India's robust bilateral ties, recent opportunities created by the strengthening India-Bulgaria strategic partnership, and the imperative for closer bilateral cooperation to de-risk and diversify in an increasingly volatile world. He will visit Finland today to attend the 14th edition of the Kultaranta Talks. The U.S. military launched another round of strikes on multiple targets in Iran yesterday, saying the attacks were in response to Iran's continued aggression as tensions escalated in West Asia despite efforts to revive negotiations to end the war. The second day of American strikes came hours after Iran launched attacks toward Bahrain, Kuwait and Jordan, which host U.S. troops. Iranian media also reported explosions in Bandar Abbas, Sirik, Minab and Keshem Island in the south of the country. Prime Minister Narendra Modi has praised the performances of Indian sportspersons and urged the nation to set ambitious targets for the Olympics. Speaking at the NDA conclave in New Delhi, Mr. Modi highlighted the achievements of young athletes and the rapid growth of sports in India, while stressing the need to aim higher on the global stage.
2: Bharat duniya ki biggest sports league ki dharti banta ja raha hai. Aane wale saalon mein hamari ye khati aur buland hogi. ओलंपिक्स के लिए हमारी तैयारियां भी भारतीय एस्पिरेशन का ही प्रतिबिंब है. हमें छोटा नहीं सोचना है, हमें लक्ष्य ऊंचे रखने हैं और उन्हें प्राप्त करने के लिए पूरी ताकत लगा देनी है.
1: The world's biggest football tournament 2026 FIFA World Cup begins today and will run through July 19th across the United States, Canada and Mexico. The tournament is the largest in World Cup history, featuring 48 teams compared with 32 teams in previous editions. In this edition, a record 104 matches will be played, including 72 in the group stage and 32 in the knockout rounds. The final is scheduled for July 19th. The India Meteorological Department has forecast heavy rainfall today in places over Arunachal Pradesh, Assam, Meghalaya, Kerala and Mahi, Odisha, Sub-Himalayan West Bengal and Sikkim. Rainfall conditions are also expected during the day over Andaman and Nicobar Islands, Bihar, coastal Andhra Pradesh and Karnataka, Gangetic West Bengal, Konkan, Goa, Tamil Nadu and Northeast India. Thunderstorms are also likely to occur today over Bihar, Chhattisgarh, Gangetic West Bengal, Jharkhand, Odisha and Uttarakhand. And now for a look at today's newspapers, it's over to Subhadra Ramachandran.
3: Thank you, Shagun. All the dailies lead with PM Modi becoming the longest serving elected Prime Minister and congratulatory wishes pouring in from around the world for this historic milestone in the journeys of Indian democracy. Modi 12.0 One Vision Nation First. In a document titled Nation First, the core mantra issued to mark 12 years of the current government. The centre emphasised its vision of Rashtra Pratham and asserted that it is no longer just a sentiment but the lifeblood of India leads the pioneer. For the first time in its dealings with the Trump administration, India summoned a top U.S. diplomat in New Delhi following an attack earlier in the day by American forces on a commercial ship off the coast of Oman, cites the Indian Express under the headline, Three Indians Missing After Attack, Delhi Summons U.S. Diplomat. Army Chief General Upendra Dwivedi reviews the operational readiness of troops, reports the Asian Age, announcing the first built-to-suit data center capacity in India for Meta, the financial experience. Express mentions, Reliance Meta deepened ties with AI data center deal. Pact highlights new infra model for AI build-out. The Times of India, in its editorial piece titled Control Shift, AI is not destroying the job market but changing it. There will be jobs aplenty if you update your skills. In white-collar circle, this is the best of times. And finally, human contribution to global warming, highest ever in 2025, says an annual study called Indicators of Global Climate Change. The findings are a further reminder to the rapidly rising global temperatures, writes the Indian Express. And with that, it's back to you, Shagun.
1: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to chair 11th Governing Council meeting of Niti Aayog in New Delhi today. Prime Minister says lifting more than 25 crore people out of poverty during past 12 years of NDA government shows that its policies are correct and moving in right direction. Indian Chamber of Commerce plans to channel investments worth 1 lakh crore rupees into West Bengal. IMD forecasts heavy rainfall in places over northeast, sub-Himalayan West Bengal, Odisha, Kerala and Mahi today. US military strikes multiple targets in Iran in latest escalation of tensions in West Asia. And Prime Minister Modi praises performance of Indian sportspersons and urges the nation to set ambitious targets for Olympics. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
4: ആകാശവാണി കണ്ണൂർ. സമയം 8:30.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
8: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
7: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
8: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
7: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
8: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
9: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
7: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: സംഗീതമാധുരി. സംഗീതമാധുരിയിൽ ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ശരത്കാല ചന്ദ്രലേഖ, നാടകം സരോവരം, ഗായിക തെന്നൽ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: അശ്വതി അശ്വതി, നാടകം സ്വരസ്ഥാനം. പാടിയവർ ചിൽപ്രകാശ്, തെന്നൽ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: പെരുവിരൽ തുമ്പിനാൽ നാടകം ആദ്യാക്ഷരങ്ങൾ, ഗായകൻ രാജു.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ശ്രാവണത്തിങ്കൾ പെയ്യും, നാടകം സ്വപ്നം വിതക്കുന്നവർ, ഗായകൻ ചിൽപ്രകാശ്.

നാടകഗാനങ്ങളാണ് സംഗീത മാധുരിയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഒളിമ്പിക്സിൽ വലിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. സംഗീതം, നൃത്തം, നാടകം, നാടോടി ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ കലാകാരന്മാരെയാണ് തെരഞ്ഞെടുത്തത്. കോൺഗ്രസിന്റെ അടിയന്തര ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. AICC ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന നേതാക്കൾ, PCC അധ്യക്ഷർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര കളിദിനം. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് കളികൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ 182 കേസുകൾ രജിസ്റ്റർ ചെയ്ത് 192 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകി. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. 1125 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ അപാകതകൾ കണ്ടെത്തിയ 42 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതകൾ ക്വാർട്ടറിൽ. സിഡ്നിയിലാണ് ടൂർണമെന്റ്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി. ആദ്യം യേശുദാസ് പാടിയത് ചിത്രം സ്വപ്നം. ഗാനരചന ബാലമുരളി, സംഗീതം സലിൽ ചൌധരി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ചിത്രം അയാൾ കഥ എഴുതുകയാണ്. പാടിയത് യേശുദാസ്. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് ചിത്രം പാടിയത് ചിത്രം തലയണ മന്ത്രം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: വയലാർ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ഒതയനന്റെ മകൻ.

0: ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: എം ജി സദാശിവന്റെ വരികൾക്ക് ഐരൂർ സദാശിവൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത് ചിത്രം വിപഞ്ചിക.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനും ഉണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
3: ഈ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം പിരിയില്ലെന്നാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് KV മഹാദേവന്റെ സംഗീതം.

ശ്രീകുമാരൻ തമ്പി എഴുതി എം എസ് ബാബുരാജ് ഈണം നൽകിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പുള്ളിമാൻ, പാടിയത് യേശുദാസ്. അടുത്ത ഗാനം യേശുദാസും ലതികയും സംഘവും പാടിയത്. ചിത്ര ഇതാ ഇന്നു മുതൽ. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

യേശുദാസും ലതികയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഇതാ ഇന്നു മുതൽ. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം. അടുത്ത ഗാനം ജയചന്ദ്രൻ പാടിയത്, ചിത്രം കണ്ണൂർ ഡീലക്സ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ഒരു ഗാനം കൂടി. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം പ്രിയംവദയ്ക്കൊരു പ്രണയഗീതം. പൂവച്ചൽ ഖാദർ എഴുതി, MS വിശ്വനാഥൻ ഈണം നൽകിയ ഗാനം.

ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ നേതൃത്വം വികസിത ഇന്ത്യ പ്രയാണത്തിന് വേഗത കൂട്ടിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ചെറുകിട ജലവൈദ്യുത വികസന പദ്ധതിയുടെ ഓൺലൈൻ പോർട്ടലും മന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റബെല്ലയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം US പ്രതിനിധി ജേസൺ മിക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. കപ്പലിൽ ഉണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെട്ടു. ഇന്ത്യൻ മാമ്പഴങ്ങളുടെ ഇറക്കുമതിക്ക് യാതൊരുവിധ നിരോധനവും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് നേപ്പാളിലെ ദേശീയ സസ്യസംരക്ഷണ സംഘടന. സസ്യാരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ ഇറക്കുമതി അനുമതി നൽകുമെന്നാണ് റിപ്പോർട്ട്. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ.

0: ന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. സ്വച്ഛഭാരത് മിഷൻ 2.0 പദ്ധതിയുടെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ എറണാകുളം മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടി ചിറ്റൂരിൽ ഓട്ടോ യാത്രക്കാർക്ക് നേരെയുണ്ടായ കാട്ടാനാക്രമണത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന മിനിക്കാണ് പരിക്കേറ്റത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം കേൾക്കാം.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ വയറിളക്ക രോഗങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: വയറിളക്ക രോഗം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു അസുഖമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ, ശ്വാസമുട്ടൽ എന്ന് പറയുന്ന റെസ്പിറേറ്ററി പാസേജിൽ വരുന്നതാണ്. അതുപോലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള മലദ്വാരം, മലദ്വാരം വഴി സാധാരണ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലം കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രശ്നത്തെയാണ് നമ്മൾ സാധാരണ വയറിളക്കം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഒരു രണ്ടായിട്ട് പ്രധാനമായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വയറിളക്കം, അതായത് മലം ഇളകിപ്പോവുക, എന്നിട്ട് അതൊരു ഒരാഴ്ചയ്ക്കകം വെച്ച് തന്നെ മാറുക. രണ്ടാമത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയും, അതായത് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഡയറിയൽ ഡിസീസ് എന്ന് പറയും. 14 ദിവസത്തിന് മുകളിൽ പോവുകയാണെങ്കിലാണ് ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. സാധാരണ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് ആണ്. പെട്ടെന്നുണ്ടാകുന്നു, പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ക്ഷീണം വരുന്നു, നിർജ്ജലീകരണം വരുന്നു, അത് ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിൽ വരെ എത്താം. അതിലേറ്റവും പ്രധാനമായിട്ടും ഭയപ്പാടോടെ നമ്മൾ കാണുന്ന ഒരു രോഗമാണ് കോളറ എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്നത് കോളറയല്ല, ഒരു വൈറൽ ഡയറിയൽ ഡിസീസ് ആയിരിക്കും. വൈറസ് മൂലമാണത്. കോളറ എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. അപ്പൊ നമുക്കിതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഡയറൽ ഡിസീസസും രണ്ട് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളും. ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനും പറ്റും
1: സർ. അതുപോലെ തന്നെ ഈ സാധാരണ വയറിളക്കവും ഡിസെൻട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ആദ്യമേ ഡിസെൻട്രി എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം മലത്തിൽ കണ്ടാൽ അത് ഡിസെൻട്രി ആയി. ഇൻവേസീവ് ഡയറി എന്നും നമുക്കതിനെ വേറൊരു ഭാഷയിൽ പറയാൻ പറ്റും. സാധാരണ ഇത് ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട്. ഇപ്പം സാൽമോനെല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, പിന്നെ ഷിഗല്ല എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, കാമ്പേലോ ബാക്ടർ എന്നുള്ള ബാക്ടീരിയ ഉണ്ട്. ഇങ്ങനെ പലതരം ബാക്ടീരിയകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് സാൽമോനെല്ല, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന രോഗം, അതിൻ്റെ ഒരു ബാക്ടീരിയ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോഴും നമുക്ക് അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഷിഗല്ല എന്ന് പറയുന്നത്. ഇതെല്ലാം രക്തം മലത്തിൽ കൂടെ വരുന്നു. അപ്പം മലത്തിൽ രക്തം കണ്ടാൽ അതിൻ്റെ അർത്ഥം

0: ഡിസെൻട്രി എന്നാണ് പറയുന്നത്. യൂഷ്വലി അത് ബാക്ടീരിയ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ആയാലും ചിലപ്പോൾ അത് ഡിസെൻട്രിയും ആയിരിക്കാം. പറയാനായിട്ട് നമുക്ക് പറയാം അക്യൂട്ട് ഡയറിയൽ ഡിസീസാണ്, പക്ഷെ അത് ഡിസെൻട്രിയുമാണ്. ഡിസെൻട്രി ആകുമ്പോൾ നമുക്ക് ആന്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ഡിസെൻട്രി അല്ലെങ്കിൽ അതിന് ആന്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല, കാരണം അത് വൈറൽ ഡിസീസാണ്. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: സർ, ഈ കുട്ടികളിൽ കാണപ്പെടുന്ന വയറിളക്കം അടിയന്തരമായി ഡോക്ടറെ കാണിക്കേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുന്നത്?
0: ആദ്യമേ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിന്റെ മൂന്ന് തരത്തിൽ തിരിക്കാം വയറിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ. പ്രധാനമായിട്ട് ഈ തരംതിരിവ് നിർജ്ജലീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നോ ഡിഹൈഡ്രേഷൻ, സം ഡിഹൈഡ്രേഷൻ, സിവിയർ ഡിഹൈഡ്രേഷൻ. അതായത് വയറിളക്കം ഉണ്ട്, കൂടെ നിർജ്ജലീകരണം ഇല്ല. അതിനെ പറയുന്നതാണ് അക്യൂട്ട് ഡയറൽ ഡിസീസ് വിത്ത് നോ ഡീഹൈഡ്രേഷൻ. ഇത് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ട്രീറ്റ് ചെയ്യാം? പൊട്ട കഞ്ഞിവെള്ളം കൊടുക്കാം, കരിക്കുവെള്ളം കൊടുക്കാം, നോർമൽ ഫുഡ് കൊടുക്കാം, വെള്ളം കൊടുക്കാം. അതായത് ഡയറിയ ഉണ്ട്, അതായത് വയറിളകി പോകുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള നിർജ്ജലീകരണം സംഭവിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് അക്യൂട്ട് ഡയറൽ ഡിസീസ് വിത്തൗട്ട് എനി ഡീഹൈഡ്രേഷൻ. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. നോർമൽ ഫുഡ്, നോർമൽ വെള്ളം, വേണമെങ്കിൽ ഒരു ഓർസും കൂടെ കുഞ്ഞു കുടിക്കുമെങ്കിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ കുഞ്ഞു കുടിച്ചില്ല എന്നും വിചാരിച്ചിട്ട് നിർബന്ധിച്ച് ORS കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സം ഡീഹൈഡ്രേഷൻ. അവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത്. കാരണം ഈ ഇത്തരം കുട്ടികൾക്ക് ORS ലായനി വളരെ പ്രധാനമാണ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്ലേഫുൾ ആയിരിക്കില്ല, ഇറിറ്റബിൾ ചൈൽഡ് ആയിരിക്കും. കാരണം വെള്ളവും ലവണങ്ങളും ശരീരത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ആയിരിക്കും. ആ ഒരു സ്റ്റേജിൽ കുഞ്ഞുങ്ങൾക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും, കണ്ണൊക്കെ കുഴിഞ്ഞ്, നാക്കൊക്കെ വരണ്ട്. നമ്മൾ ശരീരത്തിൽ തന്നെ വയറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് തൊലിയെ ഒന്ന് രണ്ട് വിരൽ കൊണ്ട് പിടിച്ചിട്ട് പുറത്തോട്ട് വലിച്ചിട്ട് തിരിച്ചു വിടുമ്പോൾ നോർമലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ, ഒരു സമയം പോലും കിട്ടില്ല, അത്രയും പെട്ടെന്ന് തന്നെ ആ നോർമൽ സ്ഥിതിയിലോട്ട് എത്തും. എന്നാൽ ഡീഹൈഡ്രേഷൻ ഉള്ള സ്റ്റേജിൽ ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ വളരെ പതുക്കെ ആയിരിക്കും, ഏകദേശം 2-3 സെക്കൻഡ് എടുത്ത് തന്നെ ആയിരിക്കും അത് തിരിച്ച് നോർമൽസിയിലോട്ട് എത്തുന്നത്. ഇത് നമുക്കൊരു സം ടു സിവിയർ ഡീഹൈഡ്രേഷന്റെ ഒരു ലക്ഷണമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത്തരം ലക്ഷണങ്ങളുണ്ട്, കൂടെ മൂത്രത്തിന്റെ അളവ് കുറയുന്നു. ഇതൊക്കെയാണ് ഡയറിയ വിത്ത് സം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കാണിക്കണം, ചികിത്സ തേടണം, ഡോക്ടേഴ്സ് പറയുന്നത് അനുസരിച്ച് എന്തൊക്കെ മരുന്ന് ആവശ്യമുണ്ടോ, കുഞ്ഞിൻ്റെ വൈറ്റൽസ് എന്ന് പറയും, അതായത് ബ്ലഡ് പ്രഷർ നോക്കും, പൾസ് റേറ്റ് നോക്കും, ടെമ്പറേച്ചർ നോക്കും, ശ്വാസോച്ഛ്വാസം, റെസ്പിറേറ്ററി റേറ്റ് നോക്കും. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നോക്കി അസസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് തരുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമുള്ളൊരു ഘട്ടമാണ് മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഡയറിയൽ ഡിസീസ് വിത്ത് സിവിയർ ഡീഹൈഡ്രേഷൻ, സിവിയർ ഡിസീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയും മുകളിലാണ്, അതായത് അവശതയിലെത്തിക്കഴിഞ്ഞു. അടുത്ത് വരാൻ ചാൻസ് ഉള്ളത് ജന്നിയൊക്കെ ആയിരിക്കും, ജന്നി വരാം. നേരത്തെ പറഞ്ഞ മോഡറേറ്റ് അതായത് സം ഡീഹൈഡ്രേഷനുള്ള എല്ലാ പ്രശ്നങ്ങളും സിവിയറിലും കാണും. കൂടാതെ വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ജന്നിയാണ്, രണ്ട് സൈനോസിസ് എന്ന് പറയും, നീല കളറിലാകുക, അബോധാവസ്ഥയിലാകുക, കുഞ്ഞിനെ നമ്മൾ മുൻപ് ഒരു വെള്ളം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യം കാണിക്കാതിരിക്കുക. ഇതൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുക അതൊരു സിവിയർ സ്റ്റേജിലോട്ട് പോയി ഒരു ICU അഡ്മിഷൻ ഉൾപ്പെടെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ അത്യാവശ്യം ഒരു കണ്ടീഷനാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അസസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഡോക്ടറെ പോയി കാണിച്ച് അസസ് ചെയ്ത് തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. ഇത്തരം കുട്ടികൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ORS ലൈനി പോരാ, ആ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അതായത് ഡ്രിപ്പ് തന്നെ വേണ്ടിവരും. കാരണം പെട്ടെന്ന് ഹൈഡ്രേഷൻ ശരിയാക്കണം. കാരണം നിർജ്ജലീകരണത്തിന്റെയും ലവണങ്ങളുടെ നഷ്ടത്തിന്റെയും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് വരാതെ കാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്.
1: സർ, കുട്ടിക്ക് വയറിളക്കം തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണ്?
0: ഏറ്റവും പ്രധാനം, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്ന കുട്ടിക്ക് അത് കൂടുതലായിട്ട് കൊടുക്കുക. ഒരു ഭക്ഷണവും നിർത്തരുത്. കുഞ്ഞെന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക, അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അറിയാം നമുക്ക് ലൂസ് മോഷൻ വരികയാണ്. ലൂസ് മോഷൻ വരുമ്പോൾ ഇപ്പോൾ ഒരു 10 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ നമുക്ക് എടുക്കാം, 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ. ഒരു പ്രാവശ്യം മലം പോകുമ്പോൾ ഏകദേശം 100 മില്ലി ലിറ്റർ ജലം നഷ്ടപ്പെടുകയാണ്. അപ്പോഴെന്ത് ചെയ്യണം?

0: നമ്മൾ 100 മില്ലി ലിറ്റർ ജലം കൊടുക്കണം. അതായത് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് 200 ml ആണ്. അപ്പം അര ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൂസ് മോഷന്റെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ല വെള്ളം ഏതാണ്? പൊട്ട കഞ്ഞിവെള്ളം. അത് ലൈറ്റ് കഞ്ഞിവെള്ളമായിരിക്കണേ. കരിക്കുവെള്ളം കൊടുക്കാം. എന്ത് കൊടുക്കാൻ പാടില്ല? കട്ടൻ ചായ. കട്ടി കൂടിയ കഞ്ഞിവെള്ളവും നല്ലതല്ല. പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. ഒരു കാരണവശാലും നല്ലതല്ല. അസുഖം കൂട്ടും, അതായത് വയറിളക്കത്തിന്റെ അളവ് കൂട്ടും. അതുകൊണ്ട് ഗ്ലൂക്കോസ് വെള്ളവും നല്ലതല്ല, കട്ടി കഞ്ഞവെള്ളം നല്ലതല്ല, കട്ടി ORS നല്ലതല്ല. നോർമൽ ORS ആണ് നല്ലത്. ORS കലക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് എത്ര ML വെള്ളത്തിലാണ് ഇത് കലക്കേണ്ടതെന്ന്. അത്രയും വെള്ളം എടുക്കുകയും അതിൽ കലക്കുകയും ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ORS ഇഷ്ടപ്പെടില്ല. മിക്കവാറും ഈ നോ ഡീഹൈഡ്രേഷൻ, ഡീഹൈഡ്രേഷൻ ഒന്നും വരാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സം ഡീഹൈഡ്രേഷന്റെ ആദ്യത്തെ സ്റ്റേജിലൊന്നും കുഞ്ഞുങ്ങൾ ORS കുടിക്കൂല. പക്ഷെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, വെള്ളം കുടിക്കുകയും ചെയ്യും. അത് പ്രൊമോട്ട് ചെയ്താൽ മതി, ORS കൊടുപ്പിച്ചേ അടങ്ങുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കാത്ത കുട്ടിക്ക് ORS നമ്മൾ കുറയിച്ച കുറയിച്ച എങ്കിലും കൊടുത്തിരിക്കണം. ORS കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ള പൊടി ഒന്നിച്ച് കലക്കുകയും അത് 24 മണിക്കൂർ വരെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുത്താൽ മതി. സ്പൂണിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഓരോ 1-2 സ്പൂൺ കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത് കൊടുക്കേണ്ടത്. കാരണം ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ രുചി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ അവർ ഛർദ്ദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഈ വയറിളക്ക രോഗം നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും.
1: സർ, നേരത്തെ ORS ലായനി കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വയറിളക്ക രോഗത്തിനായി ORSന് പുറമേ ആന്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ നമുക്ക് നൽകാമോ?
0: വയറിളക്കം വരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് വൈറസാണ്. അതുകൊണ്ട് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം സാധാരണഗതിയിലില്ല. എന്നാൽ രക്തം കണ്ടാൽ ആന്റിബയോട്ടിക്സ് വേണം. പക്ഷെ ഒരു പ്രധാന മരുന്നുണ്ട്, സിങ്ക്. 14 ദിവസം സിങ്ക് നമ്മൾ നൽകിയിരിക്കണം. അത് കൊടുക്കുന്ന ഡോസ് വരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. അതായത് 6 മാസം വരെ, 2 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ളവർക്ക് 10 മില്ലിഗ്രാം എല്ലാ ദിവസവും 14 ദിവസം കൊടുക്കണം. എന്നാൽ 6 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് വയസ്സായാലും, സാധാരണഗതിയിൽ 15 വയസ്സിനകം വരെ, അതായത് 14 വയസ്സ് വരെയാണ് കൊടുക്കുന്നത്, 20 മില്ലിഗ്രാം പെർ ഡേ, ദിവസം 20 മില്ലിഗ്രാം വെച്ചിട്ട് 14 ദിവസം കൊടുത്തിരിക്കണം. അപ്പോൾ 2 ഡ്രഗാണ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക്. 1 ORS, 2 സിങ്ക്. ഈ സിങ്ക് കൊടുക്കുന്നത് ആരും മറക്കരുത്. ORS ലായനിയോടൊപ്പം തന്നെ സിങ്കും നൽകേണ്ടതാണ്.
1: സർ, ഈ മഴക്കാലത്തുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
0: ഏറ്റവും പ്രധാനം, നമുക്കറിയാം മഴക്കാലമാകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? മഴക്കാലത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പഴക്കാലവും കൂടെയാണ്. പഴങ്ങളുടെ ലഭ്യത ഇപ്പം കൂടിയിരിക്കുകയാണ്. മഴ പ്ലസ് പഴം എന്ന് പറയുമ്പോഴേ കൂടെ ഈച്ച ശല്യവും വളരെ കൂടുതലായിരിക്കും. അപ്പം ഈച്ചയുടെ അത് തന്നെ വളരെയധികം സ്പ്രെഡ് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ഈച്ച ഇരിക്കുകയും അത് നമ്മുടെ ഫുഡിലോ വെള്ളത്തിലോ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മലമൂത്ര വിസർജനം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മുടെ കക്കൂസുകളിൽ തന്നെ, വീട്ടിലെ ഉള്ള കക്കൂസുകൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലുള്ള കക്കൂസിൽ തന്നെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പൈപ്പിലെ വെള്ളമൊക്കെ ശുദ്ധമാണ്, ഒക്കെ ശരിയാണ്. എന്നിരുന്നാലും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് ഒരു ഒരു രീതിയാക്കി മാറ്റണം. അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ, അങ്ങനെ ഒരു, അതായത് ശുദ്ധമായ വെള്ളമെന്ന് ഉറപ്പുവരുത്തിയിട്ടേ കുടിക്കാവൂ. ഇനി പലരും ചില ചെറിയ കടകളിലൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഇതിൻ്റെ ഹൈജീനെ പറ്റിയാണ്. അതായത് വൃത്തിയെപ്പറ്റി വളരെയധികം സൂക്ഷ്മത വേണം. ഭക്ഷണത്തിന്റെ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം പുറത്തിരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂറിനകം വെച്ച് കഴിച്ച് തീരാത്ത ഭക്ഷണം ഒന്ന് തണുത്ത ഉടനെ തന്നെ റെഫ്രിജറേഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് ഈ അസുഖം വരൂല എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും.
1: സർ, അവസാനമായി രക്ഷിതാക്കളോട് സാറിന് എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം വൃത്തിയോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പരിസര വൃത്തിയും നമ്മളുടെ ചുറ്റുപാടും എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കാതെ കഴിയുന്നതും സൂക്ഷിക്കുക. കൊതുകിന്റെ വളർച്ചയും ചാൻസ് കൂടുന്ന ഒരു സമയമാണിത്. മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കഴിക്കാം.

ആയിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും എല്ലാം കഴുകിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ കൈ വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തുക, സോപ്പും വെള്ളമിട്ട് കഴുകണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക, നഖം ഉണ്ടെങ്കിൽ അത് വെട്ടുന്നതിനെ പറ്റി

0: പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. ഇന്ത്യൻ കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇന്ത്യയിലെ യുവാക്കൾ കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്നും അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ നടന്ന NDA ഉന്നതതല യോഗത്തിൽ പറഞ്ഞു. നമ്മുടെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ ഇന്ത്യയുടെ വലിയ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണെന്നും കായിക താരങ്ങളും മറ്റു പങ്കാളികളും വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സൽമീർ ജില്ലയിലെ രാംഘടിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 14-ാമത് കുൽത്താരന്ത ടോക്സിൽ പങ്കെടുക്കാനായി ഇന്ന് ഫിൻലൻഡിലെത്തും. കുൽത്താരന്ത വേനൽക്കാല വസതിയിൽ ഫിൻലൻഡ് പ്രസിഡന്റ് ആതിഥേയത്വം വഹിക്കുന്ന വാർഷിക ഉന്നതതല വിദേശ സുരക്ഷാ നയ ഫോറമാണ് കുൽത്താരന്ത ടോക്സ്. ഇന്നലെ ബൾഗേറിയൻ പ്രധാനമന്ത്രി റുമൻ റാദേവുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സംഗീതം, നൃത്തം, നാടകം, നാടോടി ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റെ ബിലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രാലയം US പ്രതിനിധി ജേക്സൺ മീക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി, 3 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നയതന്ത്ര പരിഹാരത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ തീരുമാനം എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ഇന്ത്യ അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ്പ രോഗലക്ഷണങ്ങളോടെ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. കോഴിക്കോട്ടെ നിപ്പ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. എന്നാലും ലക്ഷണങ്ങൾ നിപ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേം ഒരു
2: നിപ്പ രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശം നൽകിയ മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ഉന്നതതല അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ

രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റു വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. നിപ്പ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഉന്നതതല യോഗം ചേർന്നു. അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനും അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കാനും യോഗത്തിൽ അനുമതിയായി. മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികകൾ വർദ്ധിപ്പിക്കാനും റേഡിയോ തെറാപ്പി വിഭാഗത്തിൽ സീനിയർ റെസിഡന്റ് തസ്തിക സൃഷ്ടിക്കാനും തീരുമാനിച്ചു. ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക പുതുതായി അനുവദിക്കും. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം പുതുതായി ആരംഭിക്കാനും തീരുമാനമായി. ആശുപത്രിയിലെ പഴയ കാഷ്വാലിറ്റിയിലെ ചോർച്ച പരിഹരിക്കാനും വർഷങ്ങളായ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അടിയന്തരമായി കാണാനും മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ നിലവിലെ പരിമിതികൾ പരിഹരിച്ച് ആശുപത്രിയുടെ നിലവാരം ഉയർത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബുധനാഴ്ച ബീച്ച് ആശുപത്രി സന്ദർശിച്ചതിനുശേഷം ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യ വികസനം, ഉപകരണങ്ങൾ, ഓരോ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും വിന്യാസം തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രി വിലയിരുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തിരക്ക് കുറയ്ക്കാൻ ബീച്ച് ആശുപത്രിയെ ശക്തിപ്പെടുത്തുന്നതിന് അത്യാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര കളി ദിനം. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് കളികൾ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കളി സംരക്ഷിക്കുക, ബാല്യം സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര കളി ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടത്തും. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റിക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പിനോട് അനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി സപ്ലൈകോ പ്രത്യേക ഓഫർ പദ്ധതിയായ സപ്ലൈകോ സോക്കർ 11 തിങ്കളാഴ്ച തുടക്കമാകും. ഈ പദ്ധതിയിലൂടെ ലോകകപ്പിലെ പ്രമുഖ 11 ടീമുകളെ സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വിലക്കിഴിവുകൾ നൽകും. കാൽപന്ത് കളിയുടെ ലോക മാമാങ്കമായ 2026 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കേരളത്തിലും മാഹിയിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ തത്സമയം പ്രദർശിപ്പിക്കുന്നതിന് എക്സ്ക്ലൂസീവ് പബ്ലിക് വ്യൂയിംഗ് റൈറ്റ്സ് പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ഈഗിൾസ് എഫ് സി കേരള സ്വന്തമാക്കി. ലോകകപ്പിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രക്ഷേപകരായ സീ ടി വിയിൽ നിന്നാണ് മേത്തർ ഗ്രൂപ്പിന് കീഴിലെ ഈഗിൾസ് എഫ് സി കേരള ഈ അവകാശം നേടിയത്. സെമിഫൈനലുകൾ, തേർഡ് പ്ലേസ് പ്ലേ ഓഫ്, ഫൈനൽ മത്സരങ്ങൾ എന്നിവ ബിഗ് എൽഇഡി സ്ക്രീനുകളിൽ തത്സമയം കാണിക്കുന്നതിനായി കേരളത്തിലെ 14 ജില്ലകളിലും ഈഗിൾസ് എഫ് സി കേരള ഔദ്യോഗിക ഫാൻ പാർക്കുകൾ ഒരുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിവിധ തരം നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 പദ്ധതിയുടെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ എറണാകുളം മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. ടൌൺഹാളിൽ നടത്തിയ ശില്പശാല കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വി കെ വിനിമോൾ ഉദ്ഘാടനം ചെയ്തു.
കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസ് കൊക്കോൺ 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടി സിറ്റി ഹാക്കത്തോൺ ഹാക്കപ്പ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും രാവിലെ

0: 11-ന് പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ നടത്തും. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. മനോ, അരുന്ധതി, റാക്കിഫ് എന്നിവർ പാടിയത് ചിത്രം 'താജ്മഹൽ'.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: അടുത്ത ഗാനം അരുൺമൊഴി, സ്വർണലത എന്നിവർ പാടിയത്, ചിത്രം സ്വർണമുഖി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഈ ഗാനത്തിൽ ഉണ്ണികൃഷ്ണനും സ്വർണലതയും, ചിത്രം തമിഴ്.

0: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ യുവാക്കൾ കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്നും അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക താരങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും അത് നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. കർഷകരുടെ ക്ഷേമം ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ ഒന്നാണെന്നും പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, സമൃദ്ധി എന്നിവയുടെ അടിസ്ഥാനം കർഷകരാണെന്നും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ലെ സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ട് ഷിഗെല്ലെ ബാധിച്ചവരുടെ എണ്ണം 8. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ നിപ രോഗലക്ഷണങ്ങളോടെ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി കാർത്തിക്കിന്റെ വീട്ടിൽ നിന്നും 18 പാമ്പുകളെ പിടികൂടി. മലമ്പാമ്പ് ഇനത്തിൽപ്പെട്ട 10 പാമ്പുകളെ ഇന്നലെ രാത്രിയും 8 പാമ്പുകളെ ഇന്ന് രാവിലെയുമാണ് പിടികൂടിയത്. ഇടുക്കിയിലെ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ.

വെള്ളച്ചാട്ടം. കണ്ണൂർ നഗരത്തിലെ കടകളിൽ വ്യാപക മോഷണം. പ്രസ് ക്ലബ്ബ് റോഡിലെ തുണക്കടകളിൽ ഉൾപ്പെടെ 7 കടകളിലാണ് മോഷണമുണ്ടായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി ഇപ്പോൾ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495961. ഇനിയൊരു നമ്പർ 9496556321. മറ്റൊരു നമ്പർ 9496569321. ഇപ്പോൾ മുതൽ വിളിക്കാം. വിഷയം പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം.
1: ഡോക്ടർ സജീന, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: മേഡം, മഴക്കാലം വരുമ്പോഴേ മനുഷ്യരുടെ മാതിരി തന്നെ ചെടികളിലും രോഗവും കീടങ്ങളും ഒക്കെ അധികമായിട്ട് വരാറുണ്ടല്ലേ. അപ്പൊ ഇത് വെള്ളം കൂടുതൽ കൊണ്ടാണോ, ഇത് എന്തുകൊണ്ടാണ്, ഇതിന്റെ ഒരു റീസൺ എന്തുവാണ്?
2: ഓക്കെ, മഴക്കാലമാകുമ്പോൾ നമുക്കറിയാം ഈർപ്പം അധികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്തരീക്ഷ ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അത് രോഗങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നോർമലി തന്നെ കേരളത്തിലൊരു 95 മുതൽ 98% അപ്പോൾ മഴക്കാലമാകുമ്പോൾ അത് വളരെ വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നിൽക്കുമ്പോൾ വിയർക്കുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് അന്തരീക്ഷ ആർദ്രത. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നൊരു സാഹചര്യം മണ്ണിലുണ്ടാവും. ഇതെല്ലാം തന്നെ കുമിളുകൾ, ബാക്ടീരിയകൾ എന്നിവയ്ക്കെല്ലാം വർദ്ധിപ്പിക്കാനുള്ളൊരു അത് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ വൈറസ് രോഗങ്ങൾക്ക് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ മുഖാന്തരമാണ് അധികമാകുന്നത്. അവയുടെ ആക്രമണം കുറച്ച് കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. വേനൽക്കാലത്താണ്
1: നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അധികമായിട്ട് വരുന്നത്.
2: അപ്പം ബാക്ടീരിയ, കുമിൾ എന്നീ രോഗങ്ങളാണ് മനുഷ്യരുടെ പോലെ തന്നെയാണ് മഴക്കാലത്ത് അധികമായി കാണുന്നത്.
1: അപ്പം ചെടികളിൽ വൈറൽ രോഗങ്ങൾ ഈ സമയത്ത്
2: കുറവായിരിക്കും.
1: നമ്മൾ ഈ ചർച്ച തുടങ്ങുന്ന നമ്മുടെ ഇപ്പം കർഷകരുടെ ഫീൽഡില് ക്രോപ്സ് കാണുമല്ലോ, വിളകൾ കാണുമല്ലോ, ഇപ്പൊ നിൽക്കുന്ന വിളകളെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും?
2: വളരെയേറെ പ്രാധാന്യമുള്ളതാണ് വെച്ചാൽ, പുതുതായി ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ കർഷകർക്ക് തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്നത് എങ്ങനെ തടയാൻ സാധിക്കും. നീർച്ചാലുകൾ കോരി നീർവാർച്ചാ സൗകര്യം ഒരുക്കണം. അപ്പോൾ അത് ഒഴുകി

0: പോകുന്നത് മറ്റൊരു കൃഷിയിടത്തിലാകരുത്, പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഒരു ചാലുകളിലേക്ക് പോകുന്ന പോലെ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ കൃഷി ഒരുക്കുമ്പോൾ ആ ഒരു മനസ്സിൽ നമുക്കുണ്ടാവണം എപ്പോഴെങ്കിലും വെള്ളം കെട്ടി നിൽക്കുമ്പോൾ. വെച്ചാൽ ഓരോ വിളകളുടെയും വേരുകൾ പലതരത്തിലായിരിക്കും. ഇപ്പോൾ വാഴ അതിൻ്റെ വേരെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പ്രതലത്തിനോട് അടുത്തായിരിക്കും. അപ്പോൾ തുടർച്ചയായിട്ടുള്ള വെള്ളം കെട്ട് വന്നു കഴിഞ്ഞാൽ വാഴയെ അത് ബാധിക്കും. ചില വിളകൾക്ക് താഴോട്ട് വേരുകൾ പോകും. അപ്പോൾ അവയ്ക്ക് കുറച്ച് നാൾ കൂടെ പിടിച്ചു നിൽക്കാനുള്ളൊരു ശേഷിയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിക്കവാറും നമ്മൾ കൃഷിയിടത്തിലൊക്കെ ചെല്ലുമ്പോൾ കളകൾ വിളകളെ പോലെ തന്നെ അഗ്നികളായിട്ടുള്ള കളകൾ കാണും. അപ്പം ഈ കളകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വിളകൾ വളരാനുള്ള സ്ഥലം പരിമിതിയാകും. അവിടെ ഉള്ള വളങ്ങളും മൂലകങ്ങളെല്ലാം വലിച്ചെടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇവയെല്ലാം ഉണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനം കീടങ്ങളും കുമിളുകളും എല്ലാം ഇതിൽ ഒളിച്ചിരിക്കും. അപ്പോൾ അടുത്ത ഏറ്റവും പ്രധാനം എന്താണ്? നമ്മൾ കളകൾ സമയത്ത് തന്നെ നീക്കം ചെയ്ത് നിലവിലുള്ള വിളകൾക്ക് വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ടാമത്തത്. അപ്പോൾ തന്നെ നമ്മുടെ മണ്ണിൽ വിളകളുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ തന്നെ കാണും സാധാരണ. അതിലെന്ത് പറ്റും? മറ്റു കുമിളുകളുടെയും ബാക്ടീരിയയുടെയും വിത്ത് എന്നിവയെല്ലാം അതിൽ തന്നെ കാണാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇതും നീക്കം ചെയ്യണം. അപ്പം വെള്ളം ഒഴുകി പോകാനും സാഹചര്യമാക്കി ശുചിത്വവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിലവിലുള്ള ചെടികൾക്ക് ഒന്നാമതായിട്ട് വളരാനുള്ള ഒരു
1: പരിരക്ഷണം കിട്ടും. മേഡം, ഒരു ശ്രോതാവ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ആലപ്പുഴ ജില്ലയിലെ കുട്ടമ്പേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്.
1: ആ മേഡം, ചോദിച്ചോളൂ മേഡം, എന്തുവാണ് ചോദിക്കാനുള്ളത്?
2: എനിക്ക് ഇപ്പം ഈ മഴക്കാലത്തെ പച്ചക്കറി കൃഷിയുടെ ഇതിനെ കുറിച്ചാണല്ലോ വിഷയം.
1: അപ്പൊ
2: ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയുടെ ഇത് കാരണം വെള്ളം കെട്ടി നിൽക്കുന്നു. ഇവിടെ ഇവിടെ വലിയ വെള്ളം കെട്ടുള്ള സ്ഥലമല്ല, തുടർച്ചയായുള്ള മഴ കൊണ്ട് കൃഷിയെല്ലാം അങ്ങനെ നിർത്തിവെച്ചിരിക്കുക ഈ മഴ കൊണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെ ഒന്ന് പിന്നെ നമുക്ക് ഈ മഴ സമയത്ത് അറിയാനാണ്.
0: ഓക്കെ മേഡം. അപ്പൊ മേഡത്തിന് കൃഷി മണ്ണിൽ മണ്ണുണ്ടോ മുൻപിൽ, നമ്മുടെ വീടിന്റെ മുൻപ് ചുറ്റുപാടും എല്ലാം?
2: എനിക്കൊരു 10 സെന്റ് സ്ഥലമാണ്, വീട് കഴിഞ്ഞിട്ട് ബാക്കി 4 സെന്റും ഉണ്ട് സ്ഥലം.
0: അപ്പൊ ഒന്നുകിൽ മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഈ കണ്ടെയ്നറുകളിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിലനിൽക്കുന്നിടത്ത് കൃഷിയിടത്ത് തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതാണെങ്കിൽ മാഡം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അതാ ചോദിച്ചത്, മണ്ണുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വളമെല്ലാം ചേർത്ത് ഫലഭൂഷ്ടിയാക്കിയിട്ട് നമുക്ക് കണ്ടെയ്നറുകൾ, പണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഗ്രോ ബാഗ്സ് എന്ന് പറയും, അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് ചെടിച്ചട്ടികൾ എടുത്തിട്ട് മട്ടുപ്പാവിൽ നമുക്ക് നേരിട്ട് മഴ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ചെടിച്ചട്ടികളിൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു 2-3 മാസമൊക്കെ കൊണ്ട് കിട്ടുന്ന പച്ചക്കറികൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ചീര മുതൽ മാഡത്തിന് ചെയ്യാൻ പറ്റും. വെയിലിന്റെ ഒരു ബുദ്ധിമുട്ട് കാണും, എന്നാലും ഇപ്പൊ ഇടയ്ക്കിടെ നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ മാഡത്തിന് മാറ്റാൻ കഴിയും. അപ്പൊ ഇനിയുള്ള സമയത്ത് ഇത് ചിന്തിക്കുക, ഇതുപോലെ എപ്പോഴും കാലാവസ്ഥ മാറി വരുന്നുണ്ട്. അപ്പോൾ എപ്പോ വേണമെങ്കിലും ഇതുപോലെ വെള്ളക്കെട്ടും ഒക്കെ വരാം. അപ്പൊ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലതായിരിക്കും, കൃഷിയിടത്തും ചെയ്യാൻ മാഡത്തിന്, അതേസമയത്ത് കണ്ടെയ്നറുകൾ. ഇപ്പം നമ്മുടെ ടെറസിന്റെ മുകളിലാണെങ്കിൽ വെയിറ്റ് കുറച്ചിട്ടുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഉണ്ട്, മണ്ണ് കുറച്ച്. ഓക്കെ ഓക്കെ, അന്ന് വേണ്ട മാഡം. വീട്ടിന്റെ മുൻപിലും അല്ലെങ്കിൽ ചുറ്റും നമുക്ക് അടുക്കളയുടെ അടുത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ ഉള്ള കണ്ടെയ്നറുകളിൽ മണ്ണ്, മണലാണ് നമ്മൾ പറയുന്നത്, അത് കിട്ടുന്നില്ലെങ്കിൽ ചകിരിച്ചോറ്. ചകിരിച്ചോറ് ശ്രദ്ധിക്കുക, ചകിരിച്ചോറിന്റെ അളവ് കൂടരുത്, വെള്ളം പിടിച്ചു വെക്കാനുള്ളൊരു സാഹചര്യമാണ്. പിന്നെ കമ്പോസ്റ്റുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം, അങ്ങനെ ഒരുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ തന്നെ പ്രോട്രേകൾ, വിത്ത് നേരിട്ട് പാകാതെ പ്രോട്രേകളിൽ ഒരു 2 ആഴ്ച പരുവത്തിൽ നമുക്ക് പലതരം പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും എളുപ്പത്തിന് തന്നെ. അങ്ങനെ ചെയ്താൽ ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മാഡത്തിന് തന്നെ ചെയ്യാൻ പറ്റും.
1: പിന്നെ റേസ്ഡ് ബേർഡ്
0: ഉയർന്ന തടങ്ങളാണെങ്കിൽ അതിൽ തന്നെയും നമുക്ക്, ഇപ്പൊ കൃഷിഭൂമി മാഡം 10 സെന്റ് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോൾ സ്ലോപ്പ് വല്ലതായിരിക്കും, അതിൽ മണ്ണ് സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഉയർന്ന തടങ്ങളാക്കി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും.
2: പിന്നെ എനിക്ക് കൂടുതലും ഞാൻ ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെയാണ് നട്ടുകൊണ്ടിരുന്നത്. എല്ലാ പച്ചക്കറി, തക്കാളി, വഴുതന, തക്കാളി, പച്ചമുളക് ഇങ്ങനെയുള്ളതെല്ലാം
0: ചെയ്തിട്ടുണ്ട്.
2: ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ കൃഷിഭവൻ നല്ല ഒരു കൂട്ടായ്മയാണ്. ഓഫീസറ് നല്ല ഒരു എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ
1: ഓക്കെ. അപ്പം

0: അപ്പം ഡോക്ടർ സജീന പറഞ്ഞ മാതിരി തന്നെ താങ്കൾക്ക് ചെടിച്ചട്ടിയിലൊക്കെ ഇത് തുടരാം മഴക്കാലത്ത്. ഓക്കെ, താങ്ക് യു, വിളിച്ചതിന് വളരെ നന്ദി. അപ്പം മേഡം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നിൽക്കുന്ന വിളകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. മേഡം പറഞ്ഞ ആദ്യം വെള്ളം പോകാനുള്ള സാഹചര്യം ഒരുക്കണം, പിന്നെ കളകളെ നിയന്ത്രണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റ് ശുചിത്വം.
1: ശുചിത്വമാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനം. ജലസേചനത്തിനായിട്ടുള്ള നമ്മൾ ചാലുകൾ എടുത്തിട്ടുണ്ടാവും, അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും, അതുവഴിയാണ് ബാക്ടീരിയ രോഗങ്ങൾ പകരുന്നത്. സോ അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ചാലുകളാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ അത്യാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ബാക്ടീരിയ പകരുന്നത് ഈ വെള്ളത്തിൽ കൂടെയാണ്. കൂടാതെ നമുക്ക് ബാധിച്ചിട്ടുള്ള ചെടികളുണ്ടെങ്കിൽ, അപ്പോൾ നാലാമതായിട്ട് ചെയ്യേണ്ടത് ജലസേചനത്തിനായിട്ടുള്ള വെള്ളം അണുനശീകരിക്കുക. ചെറിയ ചെറിയ കിഴികളായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടാം. ഈവൻ ചെടികളുടെ ചുവട്ടിൽ തന്നെ കുറച്ച് ഒരു 5 മുതൽ 10 ഗ്രാം ഒക്കെ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അവശിഷ്ടം മാറ്റാൻ പറയാൻ കാരണം ഈ ഒച്ച് പോലുള്ളതെല്ലാം നമുക്ക് ഈ ഈർപ്പമുള്ള സാഹചര്യത്തിൽ അവശിഷ്ടങ്ങളും കിടക്കുമ്പം, കൂടുതലും ഈ ഫലവൃക്ഷങ്ങളിലെ പപ്പായ അതൊക്കെ ചെതറി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒച്ച് വരുന്നത്. ഒച്ച് വരുന്ന നമുക്കും രോഗം ഉണ്ടാക്കും, അതേപോലെ ചെടികൾക്കും ഒരു ശുചിത്വം ഇല്ലായ്മ ഉണ്ട്. അപ്പം അത് നമ്മൾ വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്ന്, ചില സമയത്ത് കൂടുതൽ വിളവ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ എണ്ണം വിളകൾ അടുത്തടുത്ത് നടുന്നൊരു സാഹചര്യം, ഗ്രോ ബാഗ് ആണെങ്കിലും അടുത്തടുത്ത് നടും. അപ്പം അത് രോഗം ബാധിച്ച ഒരു ചെടി മറ്റൊരു ചെടി തൊടുമ്പോൾ അതിൽ കൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിലവിലുള്ള കൃഷിസ്ഥലത്ത് നമ്മൾ ശുപാർശ അനുസരിച്ചിട്ടുള്ള എണ്ണം മതി എന്ന് മാറ്റും. ബാക്കിയുള്ളവ പറിച്ച് നീക്കം ചെയ്താൽ തന്നെ കുറച്ചൊരു വായുസഞ്ചാരം കിട്ടുകയും ഇത്തരത്തിലുള്ള രോഗാണുക്കളും കീടങ്ങളും എല്ലാം കുറയ്ക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. വളരെ അടുത്ത് പോകും. അപ്പൊ ഈ സമയത്ത് അത് നല്ലതല്ല. അഴുകൽ വന്നാൽ പെട്ടെന്ന് അത് മറ്റൊന്നിനെ ബാധിക്കാനുള്ളൊരു ഇതുണ്ട്. അടുത്ത നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് വിളപരിക്രമണം. ഇപ്പോൾ ഈ ഒരു ക്രോപ്പാണ് ഇട്ടിരിക്കുന്നത്, അടുത്തത് നമുക്ക് ഏത് ചെയ്യാം. അതായത് വിളകളിലും നമ്മുടെ പോലെ കുടുംബമുണ്ട്. വഴുതന വർഗ്ഗ വിളകൾ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്, വഴുതന വെള്ളരി വർഗ്ഗമുണ്ട്. അപ്പൊ അത് വിളപരിക്രമണം എന്ന് പറയുന്നത് എന്താണ്, ഒരേ വിള ഒരേ കൃഷിസ്ഥലത്ത് തുടർച്ചയായി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വഴുതന വെച്ച് അവിടെ തക്കാളി വെക്കുക, അടുത്തത് തക്കാളി വെച്ച് അടുത്തത് മുളക് വെക്കുക, ഇത് വിളപരിക്രമം അല്ല. എന്തെന്നാൽ ഇത് മൂന്നും ഒരു കുടുംബത്തിലുള്ളതാണ്. അപ്പൊ രോഗം മാറാനുള്ള സാഹചര്യം അവിടെ വരികയില്ല. അപ്പൊ നമ്മൾ അപ്പം പ്ലാൻ ചെയ്യണം. ഇപ്പൊ ചോദിച്ച മാഡം പറഞ്ഞ പോലെ കൃഷിഭൂമി ഇല്ല എന്ന് പറയുമ്പോൾ പ്ലാനിങ് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ വിളപരിക്രമണം നമുക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്കൊരു ആരോഗ്യം വരുന്നത് പോലെ ഓരോ വിളകൾക്കും ഓരോ വളർച്ചാ ഘട്ടത്തിലും ശുപാർശയുണ്ട്. എന്തൊക്കെ വളം കൊടുക്കണം, ആദ്യത്തെ അവയുടെ ദശയിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളരാനുള്ള മൂലകങ്ങൾ കൊടുക്കേണ്ട വളങ്ങളാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഒരു പകുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജാകും, അതായത് പൂക്കളും കായ്കളും വരും. അപ്പോൾ ആദ്യത്തെ വളങ്ങൾ വീണ്ടും കൊടുത്താൽ എന്ത് പറ്റും, പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാകുന്നത് ഇലകളായിരിക്കും വരുന്നത്. അപ്പോൾ അത് കർഷകർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ആ ഘട്ടങ്ങളിലുള്ള വളങ്ങൾ കൊടുത്താൽ തന്നെ ചെടികൾക്കൊരു പ്രതിരോധ ശേഷി വരികയും, വെള്ളക്കെട്ട് പൂർണ്ണമായി പ്രതിരോധിക്കുന്നല്ല പറയുന്നത്, പക്ഷെ വളർച്ചയ്ക്ക് അവയ്ക്കൊരു നല്ല. അപ്പം വളങ്ങൾ എന്ന് പറയുന്നതും അതെന്താണ്, നമ്മുടെ സംയോജിത വളപ്രയോഗമാണ്. അതായത് പൂർണ്ണമായും ജൈവം മാത്രം കൊടുക്കുന്നത് എനിക്കറിയില്ല അത്രത്തോളം, പക്ഷെ രാസവളങ്ങൾ അത്യാവശ്യമാണ്. നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, കുട്ടികൾക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പോലെ ശുപാർശ അനുസരിച്ചിട്ടുള്ള സംയോജിത വളപ്രയോഗം വളരെ അത്യാവശ്യമാണ്.
0: അത് കൺട്രോൾ രീതിയിൽ ചെയ്താല് രാസവളമാണെങ്കിലും നമ്മൾ ആവശ്യമുള്ളത്
1: മാത്രം കൊടുത്താൽ മതി. അതായത് ഓരോന്നിനും അളവ് വർഷങ്ങളായി പഠിച്ചിട്ടുണ്ട് സർവകലാശാലയിൽ. അപ്പൊ അത് ഇന്ന സ്റ്റേജിൽ ഇന്നത്, അത് കൂടിപ്പോയാലും നല്ലതല്ല, ചിലത് കുറഞ്ഞാലും. പിന്നെ നമ്മൾ പറയുന്ന മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ രണ്ട് ഘടകങ്ങളുണ്ട്. നമ്മൾ ആയിരിക്കും കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടതാണെന്ന്, അങ്ങനെ അല്ല, അതായത് വലിയ വലിപ്പവും വെച്ചിട്ടാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, വിളകൾക്ക് കൂടുതലായി കൊടുക്കേണ്ട വളങ്ങളെയാണ് മാക്രോ ന്യൂട്രിയൻസ്, അതായത് പ്രധാന മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. എന്നാൽ ചില മൂലകങ്ങളുണ്ട് കുറേ വർഷത്തേക്ക് കുറച്ച് കൊടുത്താൽ മതിയാവും, തുടർച്ചയായിട്ട് അവ ഇടേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനം നമ്മുടെ ബോറോൺ എന്ന് പറയുന്നത്, വാഴയുടെ നാം പോലെ വിരിയാതെ ഓലയുടെ ഇടയിലോട്ട് ഇരിക്കുന്ന ഒരു ഇലയുടെ ഇടയിലിരിക്കുന്ന ലക്ഷണമുണ്ട്. അതുപോലെ തെങ്ങുകൾ വിഷറി പോലെ വിരിഞ്ഞു വരാതെ ഒരു ലക്ഷണമുണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മൾ ബോറോൺ എന്ന മൂലകം പല രൂപത്തിൽ കൊടുക്കേണ്ടതുണ്ട്. അത് ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, കുരുടിച്ച് മറ്റ് രോഗകുമിളുകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഭക്ഷണം കൊടുക്കണം, വിളകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നർത്ഥം നമ്മൾ അത് സംയോജിതമായിട്ടുള്ള വളമായിട്ട് കൊടുക്കണം.
0: പിന്നെ മൈനർ ന്യൂട്രിയന്റ് എന്ന് പറയുമ്പോൾ മാഡം പറഞ്ഞ മാതിരി അതിന്റെ പ്രാധാന്യം കുറയുന്നില്ല, അളവ് മാത്രമേ,
1: അളവ് കുറവാണ്, പക്ഷേ പല ചെടികൾക്കും നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒന്നാണ്.

0: ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്?
0: ശ്രീദാസ്, ആലപ്പുഴ.
1: ആ,
0: പറഞ്ഞോളൂ ശ്രീദാസ് സർ.
1: വേണം ഉണ്ടല്ലോ അല്ലേ?
0: ആ, പിന്നെ

0: എല്ലാ വിളകൾക്കും ഓക്കെ അല്ല, ഓരോ വിളകൾക്കും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണമായിരിക്കും സാർ. സാർ പറഞ്ഞ പോലെ തക്കാളിയിലാണെങ്കിൽ ഒരു വൈറസ് രോഗം, തക്കാളിയിലും മുളകിലും എല്ലാം ഒരു വൈറസ് രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇലകൾ കുരുടിക്കുകയും ചുരുണ്ടു വരുന്നതായിട്ട് സാർ പറയണം. എന്തായാലും സാർ കൃത്യമായിട്ട് നമുക്ക് ഓരോ വിളകൾക്കും എന്താണ് ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ അത് ഏത് രോഗമാണ് അല്ലെങ്കിൽ ഏത് കീടത്തിന്റെ ആക്രമണം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തതിനായാലും നമ്മളിപ്പോൾ പറഞ്ഞു വന്നതുപോലെ ആവശ്യത്തിന് നമുക്ക് സംയോജിതമായിട്ടുള്ള വളപ്രയോഗം സാർ കൊടുക്കുക. രണ്ട്, നമുക്ക് പ്രതിരോധ ശേഷിയുള്ള പ്രത്യേക ഇനങ്ങൾ, നാടൻ ഇനങ്ങൾ ധാരാളം ഉണ്ടാവും സാർ. പക്ഷേ നമ്മുടെ കേരള കാർഷിക സർവകലാശാല തന്നെ വികസിപ്പിച്ചെടുത്ത ധാരാളം ഇനങ്ങളുണ്ട്. ഇപ്പൊ തക്കാളിക്ക് തന്നെ നമുക്ക് വെള്ളായണി വിജയ് എന്ന് പറയുന്ന ഇനമുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, കൃഷിഭവനിൽ നമുക്ക് പറഞ്ഞിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മൂലങ്ങൾ കൊടുക്കുക വളരെ അത്യാവശ്യം. ചുരുണ്ട് തീരെയും കുരുടിച്ച് അതിൽ കീടങ്ങൾ ഉണ്ടെങ്കിൽ സാർ അപ്പം തന്നെ നമ്മുടെ കൃഷിയിടത്ത് നിന്നും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റ് അടുത്ത ചെടികളിലേക്ക് അത് പകരാതിരിക്കാൻ വേണ്ടി. പിന്നെ പച്ചക്കറികൾക്ക് നമുക്ക് ഈ കെണി വിളകൾ ചുറ്റും അല്ലെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഈ കെണി വിളകളിലോട്ട് ഈ രോഗാണുക്കൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരും, നമ്മുടെ പച്ചക്കറി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ എനിക്കിതിൽ നിന്ന് കൃത്യമായിട്ട് സാർ പറഞ്ഞിട്ടില്ല, എനിക്ക് ചുരുണ്ട് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം വൈറസ് രോഗമാകാനുള്ള സാധ്യതയായിരിക്കാം. അതിന് നമുക്ക് തുടക്കം മുതലേ ഒരു രണ്ടാഴ്ച ഇടവിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികൾ സാറിന് തളിച്ചു കൊടുക്കാൻ സാധിക്കും. മഞ്ഞക്കെണി, നീലക്കെണി ഇത് രണ്ടും വെച്ചു കൊടുത്താൽ തന്നെ ആദ്യം മുതലേ ഈ വെള്ളീച്ചകളെല്ലാം അതിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ആവശ്യത്തിന് വളം കൊടുത്താൽ തന്നെ ചെടിക്കൊരു പ്രതിരോധം വരും, ഇവയെ ഒന്ന് എതിർക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ, പിന്നെ സംയോജിത വളപ്രയോഗം അതും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും.
1: ഓക്കെ, താങ്ക് യു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചെടികൾ ആരോഗ്യമുള്ളതാണെങ്കിൽ രോഗങ്ങളെയും
0: പ്രതിരോധിക്കാനുള്ള
1: നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ നിലത്തിൽ നിൽക്കുന്ന വിളകളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ടൊരു ക്രോപ്പ് എടുക്കാൻ പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് നമ്മൾ നടന്ന സ്ഥലം, അവിടെ എന്തെങ്കിലും ഒന്ന് ചേഞ്ചസ് കൊണ്ടുവരാം. പിന്നെ വിത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് എങ്ങനെ ആവണം, അതിന്റെ പരിചരണം എങ്ങനെ ആവണം. അപ്പൊ ആദ്യം നമ്മൾ വിത്തിനെ കുറിച്ച് സംസാരിക്കാം.
0: അപ്പോൾ വിത്ത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പ്രതിരോധ ശേഷിയുള്ള, കഴിവതും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ടെങ്കിൽ, ഇപ്പം കർഷകർ സാധാരണ അവരുടെ സ്ഥലത്ത് തന്നെ ലഭിക്കുന്ന നാടൻ ഇനങ്ങളാണ് വളരെ നല്ലതായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് വെണ്ട എടുക്കുകയാണെങ്കിൽ ആനക്കൊമ്പൻ എന്ന് പറയുന്നൊരു വെണ്ടയുണ്ട്, വലിയ നീളമുള്ളതാണ്, ചുമപ്പും വെള്ള ഇളം പച്ചയൊക്കെ കിട്ടും. പക്ഷേ ഒരു പ്രധാന രോഗമുണ്ട്, നരപ്പൻ രോഗം എന്ന് പറയുന്നത്, യെല്ലോ വെയിൻ മൊസൈക്ക്. അത് ഇലകളിലെ ഞരമ്പ് അവസാന ഘട്ടത്തിൽ ഞരമ്പുകൾ മാത്രം പച്ച നിറത്തിലും ഇലകളെ മഞ്ഞളിച്ച് വരും. അപ്പൊ ആനക്കൊമ്പൻ അതിന് 99% ചിലപ്പോൾ ബാധിക്കും. അത്തരത്തിൽ വൈറസ് രോഗമാണ് വെള്ളീച്ച മുഖാന്തരമാണ് പകരുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാ ചെടിയിലും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, വെണ്ട ഉൽപാദനം തന്നെ ബാധിക്കും. അപ്പൊ അതിന് നമ്മൾ പല ഇനങ്ങളുണ്ട്, അതിലൊരു അർക്കാനാമിക എന്ന് നമ്മൾ ധാരാളമായി പറയുന്നുണ്ടെങ്കിലും അതും ഇപ്പോൾ പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുണ്ട്, അതിലും കാണുന്നുണ്ട്. അപ്പൊ ചില ഇനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്, മഞ്ചിമ, അഞ്ചിത എന്ന് പറഞ്ഞ ചില ഇനങ്ങളുണ്ട്. അപ്പം അത്തരം ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് നോക്കുമ്പം നമ്മുടെ കൃഷി സ്ഥലത്ത് നമുക്കത് വരാത്തത് ഏതാണെന്ന് നോക്കുക, അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്ന്.
1: ഏറ്റവും
0: ഇനങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. നാടൻ ഇനങ്ങൾ ചിലതുണ്ട്, ഇപ്പം ചില സ്ഥലത്ത് അത് തന്നെ ചില സ്ഥലത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് സാർ, ഇപ്പം കൂടുതൽ കമേഴ്സ്യൽ വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ഉപദേശമുള്ളത് ഒരിനം തന്നെ ഒരു ഏക്കർ മുഴുവൻ ഇടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ നരപ്പൻ രോഗം വരുന്നു, നമ്മൾ ഇടുന്ന അത് സസെപ്റ്റബിൾ ആണെങ്കിൽ മുഴുവൻ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്, കർഷകർ അത് കഷ്ടത്തിലാവും. അപ്പം രണ്ട് മൂന്ന് പോക്കറ്റ്സ് ആയിട്ട് വെച്ചിട്ട് പല ഇനങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അത് വിത്തിനെടുക്കാൻ വേണ്ടിയല്ല, വിത്തിനെടുക്കാനാണെങ്കിൽ നമുക്കത് പാടില്ല, ഐസൊലേഷൻ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് കർഷകർക്ക് നോക്കാം, ഇത് മൂന്നും ചെയ്ത് നമ്മുടെ സ്ഥിതിയിൽ വേനൽക്കാലത്ത് ഈ രോഗം വരുന്നില്ലെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിക്കാം.
1: ശുപാർശ ചെയ്ത
0: ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിത്ത്, ഒരു പിടി വിത്തെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ ധാരാളം കീടങ്ങളും കുമിളുകളും ബാക്ടീരിയയും എല്ലാം വിത്തിന്റെ പുറത്തും അകത്തും ഉണ്ടാകും സാർ. അപ്പൊ ഇത് ഒരു പിടി വിത്തെടുക്കുമ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് തൈകൾ പോലും ലഭിക്കില്ല, ചിലപ്പോൾ തൈ ഉണ്ടാവും, ഈ വിത്തിന് ഉള്ളിലുള്ളത് അടുത്ത ഘട്ടത്തിലായിരിക്കും വരുന്നത്. അപ്പം വിത്ത് പരിചരണം എന്ന് പറഞ്ഞത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ സാർ കണ്ടിട്ടുണ്ടാവും വിത്തിൽ തന്നെ നീല നിറം, ഒരു ഓറഞ്ച് നിറത്തിലൊക്കെ ഇരിക്കും, അത് പരിചരിച്ചവയാണ്. VFPCക്കൊക്കെ ചില സമയത്ത് തരുന്ന വിത്തുകൾ പരിചരിച്ചതാണ്, എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് പരിചരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് അടുത്ത ഘട്ടങ്ങളിൽ

0: നമ്മുടെ ചെടികളിൽ കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പല രീതികളുണ്ട് സർ. സൂക്ഷ്മ നമ്മുടെ മിത്ര സൂക്ഷ്മാണുക്കൾ വഴി പരിചരിക്കാം. ചിലത് ഈ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഗോമൂത്രം, ചാണകത്തെളി അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ അത് ഓരോന്നിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒന്ന് നമ്മുടെ മിത്ര സൂക്ഷ്മാണുക്കളാണ്. അതിൽ ഏറ്റവും എല്ലാവർക്കും അറിയുന്ന ഒരു കുമിളാണ് ട്രൈക്കോഡാമ. ട്രൈക്കോഡാമ എന്ന് പറയുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉണ്ടാക്കിയെടുത്തതാണ്. അത് നമുക്ക് ഒരു കിലോ വിത്തിന്, അങ്ങനെയാണ് നമ്മൾ ശുപാർശ പറയുന്നത്, ഒരു കിലോ വിത്തിന് 20 ഗ്രാം എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അളവെടുത്തൊന്നും കർഷകർക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നോക്കേണ്ടത് എന്താണ്, വിത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളമോ കഞ്ഞിവെള്ളമോ ചേർത്ത് പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ അത് പുരളാനുള്ള അത്ര മാത്രം എടുത്ത് ഒരു അരമണിക്കൂർ നമ്മൾ അത് വിത്തിൽ പെരട്ടി വെക്കുക. അതിനുശേഷം നടുക. അത് ട്രൈക്കോഡാമ. ട്രൈക്കോഡാമ എന്ന് പറയുന്നത് കുമിളുകൾക്കെതിരെ പ്രയോജനപ്പെടാനുള്ളതാണ്. വളർച്ചയും വർദ്ധിപ്പിക്കും. ഏറ്റവും പ്രധാനം എന്താണ്, മണ്ണിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് എങ്ങനെ പരിചരിക്കുക എന്ന് പറഞ്ഞ പോലെ ട്രൈക്കോഡർമ പൊടി രൂപത്തിലുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുത്താൽ മണ്ണിൽ അത് വളർന്ന് വരികയും മറ്റ് കുമിളുകളെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി ഈ പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും, കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വളർച്ച കുറയും. എന്നുവെച്ചാൽ അതിന് ഭക്ഷണം ആവശ്യമാണ്. അപ്പം നമുക്ക് സാധാരണ അറിയുന്നതാണ് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കലർത്തിയ മിശ്രിതത്തിൽ നമുക്ക് ട്രൈക്കോഡർമ ചേർത്ത് ഒരു 15 ദിവസം വർദ്ധിപ്പിച്ച ശേഷം മണ്ണിലും കൂടെ ചേർത്ത് കൊടുത്താൽ അത് പൂർണ്ണതയിലെത്തും. വിത്തും പരിചരിക്കാൻ പറ്റും, മണ്ണും പരിചരിക്കാൻ പറ്റും. അപ്പം അതാണ് ട്രൈക്കോഡർമ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് സൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്, അതും എല്ലാവർക്കും അറിയാം. 20 ഗ്രാം ഒരു കിലോ വിത്തിന്, അല്ലെങ്കിൽ തളിച്ചു കൊടുക്കാനും സാധിക്കും. മണ്ണിൽ ആദ്യമേ ഡ്രഞ്ചിങ് എന്നാണ് പറയുന്നത്. 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. മറ്റൊരു പ്രധാനം സാർ AMF എന്ന് പറയും, ആർബസ്കുലാർ മൈക്രോറൈസൽ ഫഞ്ചി. പേര് കേട്ട് പേടിക്കേണ്ട, AMF എന്ന് പറഞ്ഞ് നമുക്ക് മൈക്രോബയോളജി വിഭാഗത്തിൽ ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട, എല്ലാവർക്കും അറിയുമോ എന്ന് തന്നെ നമുക്കറിയില്ല.
1: പറഞ്ഞിരുന്നതായിരുന്നു,
0: അതിപ്പം AMF എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ ഒരു ഘട്ടത്തിലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതായത് പിന്നീട് ചെയ്യാൻ പറ്റില്ല. വിത്ത് പാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരു വിത്തിന് 5 ഗ്രാം. അപ്പൊ ഇത് പാക്കറ്റ്, ഒരു പാക്കറ്റിന് 100 രൂപയൊക്കെ ഉള്ളൂ സാർ. അത് കുറേ വിത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഒരു വിത്തിന് 5 ഗ്രാം എന്ന തോതിൽ നമുക്ക്, സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്, വിത്ത് നേരിട്ട് പാകാതെ പ്രോട്രേകളിൽ നമുക്ക് പാകി തൈകളാക്കി 2 ആഴ്ച പരിവുള്ള തൈകൾ നടുന്നതാണ് ഏറ്റവും നല്ലത്.
1: അപ്പൊ ഈ തൈകൾ ആക്കാൻ വേണ്ടി അവിടെ വിത്ത് നടുമ്പോൾ,
0: അതെ, അതിന് ഒരു വിത്തിന് 5 ഗ്രാം മാത്രം മതിയാവും. അത് ചേർത്ത് കഴിഞ്ഞാൽ വിത്തുമായി ഇത് ചേർന്ന് വേരിലാണിത് യോജിക്കുന്നത്,
1: യോജിച്ചിരിക്കും. നമ്മൾ
0: പറിച്ച് നടുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും. ഇതിന് പല ഗുണങ്ങളാണുള്ളത്. കുമിളുകളെ നശിപ്പിക്കും, പിന്നെ വളർച്ച വർദ്ധിക്കും. ദൂരെ വരെ ഇത് വളർന്നു പോയിട്ട് വെള്ളവും മൂലകങ്ങളും ചെടിക്ക് വലിച്ചെടുക്കാനും സഹായിക്കും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ, നമസ്കാരം സാർ. ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് വിളിക്കുന്നു. ഗോപാലകൃഷ്ണപിള്ള.
1: പറഞ്ഞോളൂ മാഡം. ഉണ്ട്
2: മാഡം. നമസ്കാരം.
0: നമസ്കാരം.
2: കൊല്ലൂരിൽ നിന്ന് വിളിക്കുകയാണ്.
0: നമസ്കാരം.
2: ഞാൻ വിളിച്ചത് വേറൊന്നല്ല മാഡം. എനിക്ക് വാഴ ഉണ്ട്, അതിനകത്ത് കപ്പ വാഴയുടെ നാമ്പ് ഒരു പാതി വാഴയായി. നാമ്പ് വന്നിട്ട് അത് താഴോട്ട് വരികയാണ്. അപ്പൊ ഞാൻ ചിലപ്പോ ഇന്നലെ തന്നെ കട്ട് ചെയ്തപ്പം മൂന്ന് പാതി ഇലയായിട്ടാണ് വരിക.
0: അത് വിരിഞ്ഞു വരുന്നില്ല, വിരിഞ്ഞു വരുന്നില്ല,
2: വിരിയാതെ തന്നെ താഴോട്ട് ഭൂമി വളഞ്ഞ് താഴോട്ട് വരുമ്പം പാതി വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മേപ്പോട്ട് പോയിട്ട് പിന്നെ വിരിയുന്നുണ്ട്.
0: എത്ര വാഴകളുണ്ട്?
2: മേപ്പോട്ടാണ് വരുന്നത്.
0: എത്ര വാഴകളുണ്ട്?
2: ഒരു 2-3 എണ്ണത്തി ഇതുപോലെ വരുന്നുണ്ട്.
0: ഓക്കെ. അതായത് ആകെ ഉള്ള എല്ലാ വാഴകളിലും ഈ ലക്ഷണം കാണിക്കുന്നുണ്ടോ?
2: ഇല്ല, എല്ലാ വാഴയും കാണിക്കുന്നില്ല. ഇപ്പൊ ഈ 2-3 വാഴയ്ക്ക് മാത്രമേ ഉള്ളൂ മാഡം. ഒരു ഒരു ഏത്തനും ഒരു 3 കപ്പ വാഴയ്ക്കും.
0: ഓക്കെ.
2: അതിങ്ങനെ ഇല വന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നു.
0: സാർ, അപ്പം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സാറ് മണ്ണ് നമുക്കൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. വാഴയിൽ സാധാരണ ബോറോണിന്റെയും കാൽഷ്യത്തിന്റെയും കുറവ് ഉണ്ടാകാറുണ്ട്. അതിന്റെ ഒരു ഇലകളിൽ മഞ്ഞളിപ്പോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇളം മഞ്ഞ നിറത്തിലോ മറ്റോ കാണുന്നുണ്ടോ? ഇലയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇപ്പം ഉടനടി ചെയ്യണമെങ്കിൽ സോലുബർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും സാറിന്. ബോറോൺ അടങ്ങിയതാണ് സോലുബർ. അതൊരു 2 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി ഒന്ന് തളിച്ചു കൊടുക്കൂ. സോലുബർ ബോറോൺ അടങ്ങിയതാണ്. സാധാരണ ബൊറാക്സ് ആണ് പറയുന്നത്. പക്ഷെ ബൊറാക്സ് ഇപ്പൊ ഈ മഴക്കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിനൊരു ഇതിന് വേണ്ടിയിട്ടാണ് സോലുബർ. പിന്നെ ആവശ്യത്തിന് ഞാൻ ചോദിച്ച പറയൂ സാർ.
2: 2 ഗ്രാം 2 ലിറ്റർ
0: ഒരു ലിറ്ററില്. തളിച്ചു കൊടുക്കണം. സ്പ്രേയർ എടുത്ത് ഇലകളിലും ആ കവിളിലൊക്കെ വീഴുന്നത് പോലെ തളിച്ചു കൊടുക്കാം. ഞാൻ പറയുന്നത് കാൽസ്യത്തിന്റെയും കൂടെ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വെള്ളമെല്ലാം ഇല്ലാത്ത സമയത്ത് നമുക്ക് ആവശ്യത്തിന് ശുപാർശ പ്രകാരമുള്ള കുമ്മായം 2 മാസം കഴിഞ്ഞും 4 മാസം കഴിഞ്ഞും മണ്ണിൽ ഒരു 250 മുതൽ 500 ഗ്രാം വരെ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ ഉപയോഗം, അല്ലെങ്കിൽ അടുത്ത ലക്ഷണം അതായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ആവശ്യത്തിന് വളവും കൊടുക്കണം. ഓക്കെ, ഇലപ്പുള്ളികളോ? എനിക്ക് ഫോട്ടോ അല്ലാത്തോണ്ട് ഇലപ്പുള്ളികളോ അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ അല്ലെ? ചുരുണ്ടിരിക്കുകയോ
2: ഒന്നും കാണുന്നില്ല.
0: ഇതൊന്ന് ചെയ്തു നോക്കൂ.
2: 1 മാസം മുമ്പ് പോയിട്ടായിരുന്നു.
0: ഓക്കെ ഓക്കെ, ഇതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ സാർ.
1: ഓക്കെ മാഡം, നമ്മള് വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മാഡം പറഞ്ഞ ആദ്യം നമുക്ക് ജൈവ സൂക്ഷ്മജീവ
0: ട്രൈക്കോഡെർമ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പം ഒരു പ്രത്യേക തരം നമ്മൾ കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് എൻഡോഫൈറ്റ് എന്ന് പറയുന്ന കുറച്ച് ജീവികളിലാണ് സാർ. അതായത് ഇപ്പം ചില ചെടികൾക്ക് പ്രതിരോധ ശേഷി, ചില രോഗങ്ങൾ നോക്കി പോകുമ്പോൾ ധാരാളം രോഗങ്ങളുള്ള ചെടികളുടെ ഇടയിൽ ചില ചെടികൾ ഒരു രോഗവും ഇല്ലാതെ നന്നായി വളർച്ചയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എൻഡോഫൈറ്റ് എന്ന് പറയും. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നാണ്. അപ്പം ചെടികളുടെ ഉള്ളിൽ തന്നെ പ്രതിരോധ ശേഷി നൽകുന്ന ചില സൂക്ഷ്മ ജീവികളെയാണ് എൻഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്.
1: ബാക്ടീരിയ,
0: കൂടുതലും ബാക്ടീരിയ ആണ് സാർ. ബാസിലസ് വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. കുമിളുകൾ കുറച്ച് കുറവാണ്. അതിൽ ബാസിലസിന്റെ പല സ്പീഷീസിന്റെ ഇപ്പം സ്റ്റഡി നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ട് അതാണ് നടക്കുന്നത്. അപ്പം ഇവയ്ക്ക് രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി ഉണ്ട്. അതുപോലെ തന്നെ വരൾച്ച, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയ്ക്കും ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവ ഓരോ വിളകൾക്കും നമുക്ക് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വിത്ത് പരിചരിക്കാൻ കൂടുതൽ ഇത് വിത്തിലാണ് കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അത് ചെടിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധ ശേഷി നാച്ചുറലി കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളിപ്പം എന്റെ തന്നെ നമ്മുടെ ഒരു സ്റ്റഡിയിൽ നെല്ലില് നെല്ലിൽ കുട്ടനാട് ഭാഗത്തുള്ള എന്റെ ഒരു PhD സ്റ്റുഡന്റ് ആയിരുന്നു. 125 ഇത് ഇത്തരത്തിലുള്ള എൻഡോഫൈറ്റ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഒരു കുമിള് തന്നെ നമുക്ക് കിട്ടി. അത് റെയറാണ് നമുക്ക് കുമിള് കിട്ടുന്നത്. അപ്പൊ അത് വികസിപ്പിച്ചെടുത്ത് നമ്മൾ പരീക്ഷിച്ചപ്പോൾ 3 രോഗങ്ങൾക്കെതിരെ ഇത് അത് നല്ലതല്ലേ സാർ? ഒരു ചെടിയുടെ നമ്മൾ ഒരു രോഗത്തിലൊക്കെയാണ് കൂടുതലും കുമിൾനാശിനികൾ ഉള്ളത്. അപ്പൊ വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാൻ നമുക്കിതുകൊണ്ട് സാധിക്കും എന്നുള്ളത് പറയുന്നത് നല്ലതാണ്. അത് കൂടാണ്ട് നോക്കിയപ്പോൾ ഇപ്പോഴത്തെ ഒരു 40 ഡിഗ്രിയൊക്കെ വന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് പോലും മറ്റ് ഇനങ്ങളുടെ ഇലകൾ ചുരുണ്ട് വന്ന സമയത്ത് ഈ നമ്മുടെ ഇത് ചേർത്ത നെല്ലില് ഇലകൾ ചുരുളുന്നില്ല. നോർമൽ അത് നമ്മൾ ഇറിയുടെ സൈറ്റ് ഉണ്ട് സാർ, ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവർ വെബ്സൈറ്റിൽ തന്നെ ഈ ചുരുളിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ചെടി പ്രതിരോധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചേർത്തതിൽ പ്രത്യേകിച്ചും ചുരുളുന്നില്ല എന്ന്. അപ്പം ഇതൊക്കെ നമ്മൾ നമ്മൾ എല്ലാ ദിവസവും ഒബ്സർവ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്
1: എൻഡോഫൈറ്റാണ്.
0: അപ്പൊ ചെടിയുടെ ഉള്ളിൽ പോകുമ്പോൾ എത്തരത്തിൽ ഇത് പ്രവർത്തിക്കുന്നു നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ട്രൈക്കോഡമ, സൂഡോമോണസോ ആയിട്ട് ഇവ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതും ഒക്കെ ഭാവിയിൽ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ പിന്നെ ഈ ഇത് ചേർത്ത ചെടിയിൽ ആദ്യമായിട്ട് ഫ്ലവറിങ് പൂ പുഷ്പിച്ചതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയാൽ ഹാനികരമില്ല. നമുക്ക് ഇതുപോലെ ടോക്സിക് കോമ്പൗണ്ട്സ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് എത്രത്തോളം ഇത് വരുത്താൻ സാധിക്കുന്ന നല്ലൊരു പഠനം നമ്മൾ
1: നടത്തുന്നുണ്ട്. അത്
0: നെല്ലിനെ ഏറ്റവും ബാധിക്കുന്നത് നമ്മുടെ ബാക്ടീരിയൽ ഇലകരിച്ചിലുണ്ട്, ബാക്ടീരിയൽ ലീഫ്ലി. അതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത്. നല്ല രീതിയിലുള്ളൊരു ശമനം നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങളത് പഠിച്ചത് വിത്ത് പരിചരിക്കുക ആദ്യമായിട്ട്. അപ്പൊ നെല്ല് കർഷകർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തൈ പരിചരിക്കുന്നതിനെക്കാട്ടും എളുപ്പം അവർക്ക് വിത്ത് എറിയുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വിത്ത് പരിചരിക്കുക. അത് കഴിഞ്ഞ് വിത്ത് പാകി ഒരു 30, 45, 60, അതായത് 1 മാസം, 1.5 മാസം, 2 മാസം എന്നീ സമയങ്ങളിലായിട്ട് തളിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. അത് ചിനപ്പ് ധാരാളമായിട്ട് പൊട്ടാനും മറ്റ് സാധാരണ നടുന്ന വിളകളെ കാട്ടി നമുക്ക് വിളവ് വർദ്ധിക്കുന്നതായിട്ടും കണ്ടു. അപ്പം അതാണ് ബാക്ടീരിയൽ ഇലകരിച്ചിലായിരുന്നു ആദ്യം നോക്കിയത്. രണ്ടാമത് പോള അഴുകൽ വരും. വെള്ളം ഇപ്പൊ ഈ പറയുന്ന പോലെ വെള്ളക്കെട്ടുള്ള സമയത്താണ് ഇത് പകരുന്നത്. നെല്ലെന്തായാലും വെള്ളത്തിലാണല്ലോ, അപ്പൊ അത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിന് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് നമുക്ക് ബംഗാൾ ഫാമിൻ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നമുക്കൊരു ക്ഷാമം വന്നിരുന്നു 1944 സമയത്താണ്. നെല്ല് മുഴുവനായിട്ട് നശിച്ചു പോന്നിട്ടുണ്ട്. അതിനുണ്ടായത് ബ്രൗൺ സ്പോട്ട്, എള്ളിന്റെ നിറത്തിലുള്ള കുത്തുകൾ വരുന്നതാണ്.

0: എതിരെ പഠിച്ചു. അപ്പൊ എന്റെ ഒരു എം എസ് സി സ്റ്റുഡന്റ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു നല്ല രീതിയിൽ അത് റിസൾട്ട് നല്ലതായിട്ട് കിട്ടി. മൂന്നാമത്തെ പഠനം നടക്കണം. അപ്പൊ ഇപ്പം പഠനം നടന്നപ്പോഴാണ് ഈ വരൾച്ച വന്നപ്പോൾ നമുക്ക് വരൾച്ചയെ പ്രതിരോധിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത്.
1: ഇതേമാതിരി വെജിറ്റബിൾസിലൊക്കെ
0: പച്ചക്കറിയിൽ ഇനി ചെയ്ത് പഠിക്കേണ്ടതുണ്ട്, നമുക്കത് ചെയ്ത് നോക്കേണ്ടതുണ്ട്. എന്തായാലും അത് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ്.
1: അപ്പൊ നമ്മള് വിത്ത് പരിചരണത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇതേമാതിരി നമ്മൾ തൈകൾ നടുമ്പം അതും വേണമെങ്കിൽ
0: തൈകൾ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ മാധ്യമമാണ്. നമ്മള് തൈകൾ പാകി എടുക്കേണ്ട മാധ്യമം നല്ല
1: മേഡം ഒരു ശ്രോതാവ് ഉണ്ട്, എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം സാറേ.
1: ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ മധു സാർ, പറഞ്ഞോളൂ.
0: ഞാന്
2: ഇപ്രാവശ്യം കൊറേ വേറെ അച്ചിങ്ങ പയർ നട്ടായിരുന്നു.
0: അച്ചിങ്ങ പയർ?
2: അപ്പൊ അത് ഒരുമിച്ച് നീളമുള്ള നല്ല ഹൈബ്രിഡ് വിത്തായിരുന്നു. അപ്പൊ അത് പിടിച്ച് കാപിടിച്ച് കാപിടിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല ഒരു ലെവല് കാ. ആദ്യം ഞാന്
0: വള്ളിപ്പയറാണോ സാർ ഉദ്ദേശിക്കുന്നത്? വള്ളിപ്പയറാണോ?
2: പിന്നീട് അത് മൊത്തം ഒന്ന് മുങ്ങിയായിരുന്നു. മുങ്ങിയെന്ന് പറഞ്ഞാൽ പയർ കാണാൻ വയ്യാത്ത രീതിയിലുള്ള മുങ്ങിയായി.
0: ഓക്കെ സാർ, നമുക്കറിയാൻ പറ്റും സാർ. സാറിപ്പം വള്ളിപ്പയർ അല്ല, അച്ചിങ്ങ പയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. പൂ വരുന്നതിന് മുൻപുള്ള സമയം മുതൽ ഈ മുഞ്ഞ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സാർ. ആ സമയം മുതൽ നമ്മളൊരു പ്രതിരോധം എടുത്തേ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. നമുക്ക് കായ്കളെ
2: ഞാൻ നല്ല ശരിക്കും ചൂടാമണാസൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല പരുവത്തിലായിരുന്നു, ഒരു കുഴപ്പമില്ല നിന്നായിരുന്നു.
0: അല്ല സാർ, സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത് മനസ്സിലാവണം.
2: ഞാൻ എന്ത് ചെയ്തെന്നറിഞ്ഞോ? ഞാൻ ഇതൊന്ന് മൂടയിലങ്ങ് വെട്ടിക്കളഞ്ഞു. തൊട്ടടുത്ത് പാവലും ഉണ്ടായിരുന്നു. പാവലിനും പെട്ടെന്ന് ഒരു മഞ്ഞൾപ്പ് വന്ന് അതും പെട്ടെന്ന് എല്ലാം ഒരു വൻ നഷ്ടമായിരുന്നു ചെയ്യാണ്ടി. പിന്നീട് ഞാൻ ഈ ഹൈബ്രിഡ് തക്കാളി കൊണ്ടുവന്നിട്ട് ഒരു 100 പായ കിളിപ്പിച്ച് ഇപ്പം വീടിന്റെ മുറ്റത്ത് വെള്ളമായതുകൊണ്ട് ഞാൻ എന്റെ ഗ്രോ ബാഗിനകത്ത് നട്ടു. അതെല്ലാം കായായി. കായായപ്പം അതിന്റെ മണ്ടയ്ക്ക് ഒരുമാതിരി ഈ ചുണ്ണാമ്പ് മാതിരിയുള്ള ഒരു ദ്രാവകം ഞാൻ ചുറ്റു നോക്കുമ്പോ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ
0: വേണ്ടിയാണ്. ചുണ്ണാമ്പ് പോലെ
2: 100 ഉണ്ട്.
0: എന്തോ എന്ത് രീതിയിലാണ് ലക്ഷണം?
2: അതിന്റെ മണ്ടയ്ക്ക് ചുണ്ണാമ്പ് മാതിരി അതിന്റെ മണ്ടയ്ക്ക് ഈ കാ വരുന്നതിന്റെ കാ നല്ല കൊലയോടെ വരുന്നുണ്ട്. അതിന്റെ ബന്ധത്തില് ഞാനത് നേരത്തെ ഒരുപാട് പറിച്ചതുവാ. ഇപ്പൊ പുതിയത് നട്ടതാ.
0: ഇലകളിലാണോ സാർ ലക്ഷണം പറയുന്നത്? ഇലകളിലാണോ?
2: അല്ല, ഇലകളല്ല. അതിന്റെ ഈ കാ വരുന്ന കാ വന്ന് പൂ ഇങ്ങനെ വിടരുന്ന ഭാഗത്താ.
0: എന്ത് എന്തെങ്കിലും ജീവി ഇരിക്കുന്നതായിട്ട് കാണുന്നോ? അതോ
2: ഈ ചുണ്ണാമ്പ് മാതിരി വരുന്നതാ വരുന്നത്? അത് നോക്കുമ്പോ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പശവാരി ഒട്ടുന്നുണ്ടത്.
0: ഓ, അത് മീലി മൂട്ടകൾ വല്ലതും ആണോന്ന് എനിക്ക് സംശയമുണ്ട് സാർ. പക്ഷെ വെള്ളീച്ചയൊക്കെ വളരെ ചെറുതാണ്, പറ്റി പിടിച്ചിരിക്കും. കായ്കളുടെ ആ ഞെട്ടിന്റെ മുകൾ ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കാം. അപ്പൊ ഇപ്പൊ നിലവിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ ആ കാ കൊലകളോടുകൂടി സാറ് പറിച്ചു മാറ്റി കത്തിച്ചു കളയുക. അതിന് നമുക്ക് ഇത്ര രൂക്ഷമാണെങ്കിൽ ജൈവ രീതിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? പറിക്കാൻ പറ്റുന്ന കായ്കളെല്ലാം പറിച്ചു മാറ്റിയ ശേഷം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികളുണ്ട്. ഒന്ന് പറയാം, ഞാൻ അക്ടാറ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അക്ടാറ അത് ഒരു 2 gram/10 L വെള്ളത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ളതിൽ സാർ തളിച്ചാൽ നമുക്ക് പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷണങ്ങൾ കാണുന്ന കായകൾ ജൈവമായിരിക്കും അല്ലേ?
2: ഇതുപോലെ
0: സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യം പറഞ്ഞതിലൊരു ഇതുണ്ട്. സൂഡോമോണാസ് എന്ന് പറയുന്ന നമ്മൾ ചെടികളുടെ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയ്ക്കോ നമ്മുടെ കറുത്ത മുഞ്ഞയ്ക്ക് അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പൊ അതിന് നമുക്ക് വേപ്പതിഷ്ഠിത കീടനാശിനി. അപ്പൊ സാർ ഞാൻ പറഞ്ഞ അടുത്ത കൃഷി ചെയ്യുമ്പോൾ ഇത് വേപ്പതിഷ്ഠിത കീടനാശിനി വാങ്ങി വെക്കുക. അത് തുടക്കത്തിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മുഞ്ഞ ഇത്തരത്തിൽ കാണുമ്പോൾ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യണം. രൂക്ഷമാണെങ്കിൽ അതിനും നമുക്ക് കെമിക്കൽ ഉണ്ട് സാർ. അത് പെസ്റ്റിസൈഡ്
2: പിന്നെ തന്നിമത്തനുണ്ടായിരുന്നു, 1 acre തന്നിമത്തനുണ്ടായിരുന്നു. അതിലും കുറെ പിന്നെ അത് വേറൊരു മരുന്ന് മരിച്ചടിച്ച് പതങ്ങ് പോയായിരുന്നു. അതിലും ഭയങ്കര പരാജയം സംഭവിച്ചിട്ട് പാവ് വീണ് വന്നപ്പോഴത്തേക്ക് 10,000 കായ്ക്ക് മേളി ഇതുപോലെ ഈറ്റ വീണും എല്ലാം.
1: നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോണിന് കട്ടായി. അപ്പം ഈ പ്രാവശ്യം ചെയ്ത കൃഷിക്കൊക്കെ ഇങ്ങനെ
0: ബുദ്ധിമുട്ട്.

0: ാണ് പറയുന്നത്. കറുത്തമുഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ വള്ളിപ്പയറില്. പക്ഷെ തുടക്കത്തിൽ തന്നെ സാർ, നമ്മൾ കാണുമ്പോൾ തന്നെ അതിനെ കുറച്ച് ഭാഗം ആദ്യം കാണുള്ളൂ, അതിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വേപ്പതിഷ്ഠത കീടനാശിനികൾ കൊടുത്ത് റിപ്പൽ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ വന്നാൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ കൊടുത്താലേ പറ്റുള്ളൂ. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്
1: എനിക്ക് തോന്നുന്നത്. ന്യൂ ജനറേഷൻ
0: ഇതാണ്, അത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് തന്നെ കൊടുത്താൽ ഒരു ഇഫക്റ്റ് വരും. അത് കഴിഞ്ഞ് നമ്മൾ വേപ്പതിഷ്ഠത കീടനാശിനികളോ മറ്റു കെണികളോ ഒക്കെ വെച്ചാൽ മാത്രമേ മാറുള്ളൂ. എന്ന് വെച്ചാൽ ഈ പയറിൽ ഇത് പ്രധാനമാണ്. പക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കും, നമ്മൾ കൃത്യസമയത്ത് തന്നെ ആക്ട് ചെയ്ത് ജൈവം രീതിയിൽ തുടങ്ങിയിട്ട് രൂക്ഷമെങ്കിൽ ഈ കെമിക്കൽ കൊടുക്കുക, ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും.
1: അല്ലാതെ അത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ
0: ഇല്ല, അദ്ദേഹം പറയുന്ന പോലെ മുഴുവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. കായ്കൾ പറിക്കാൻ പറ്റില്ല സാർ, നമ്മൾ ആ നീരെല്ലാം കയ്യിൽ വരും.
1: ഓക്കെ, അപ്പൊ ആദ്യം തൊട്ട് നമുക്കിത്
0: നോക്കേണ്ടത്.
1: നമ്മൾ സീഡ് ട്രീറ്റ്മെന്റ് വിത്ത് പരിചയണം. അതേമാതിരി ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ
0: തൈകൾ എത്തരത്തിലാണ്. അപ്പൊ തൈകൾ പറഞ്ഞു വന്നപ്പോഴാണ് തൈകൾ നടന്ന മാധ്യമം, അത് ആദ്യം നല്ലതായിരിക്കണം. അല്ലെങ്കിൽ മാധ്യമത്തിൽ കൂടെ തന്നെ ഈ വേരിനെ ബാധിക്കുന്നതുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ട്രൈക്കോഡർമ ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കിലും, അത് പറയുന്നത് 90 ഒരു അളവാണ് പറയുന്നത്, അതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. 90 ഗ്രാം നമ്മൾ ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ 10 ഗ്രാം വേപ്പിൻ പിണ്ണാക്കാണ്. അതിലിപ്പോൾ 1 ഗ്രാം അങ്ങനെ അളവാണ് പറയുന്നത്, അല്ലെങ്കിൽ 9 കിലോ എടുക്കുക സാർ, 9 കിലോ ചാണകപ്പൊടി, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 100 ഗ്രാം ട്രൈക്കോഡർമ. ഇത് ഒരു നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതെ അല്ലെങ്കിൽ മഴവെള്ളം വീഴാത്ത നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൊട്ടക്റ്റഡ് സ്ഥലത്ത് നമുക്ക് കൂട്ടിയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ സമയത്ത് നല്ലതാണ്, ഈർപ്പമുള്ളത് കൊണ്ട് എളുപ്പത്തിൽ തന്നെ അത് വർദ്ധിക്കും. ഇത് നമ്മുടെ ഈ പാകുന്ന മാധ്യമത്തിൽ ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു നേരിട്ട് വിള നടന്നിടത്തും നല്ലതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വെച്ചാൽ തൈ ചീയൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈർപ്പം കൂടുതലല്ലേ, ധാരാളം കുമിളുകളുണ്ട്, അത് വിത്ത് മുളയ്ക്കാതിരിക്കും. നമുക്ക് ചില സമയത്ത് മുളച്ച് വന്നവയുടെ വേരും തണ്ടുമെല്ലാം അഴുകിപ്പോകും. അപ്പം ഇതിനെതിരെ നമുക്ക് ഈ ട്രൈക്കോഡർമ കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈക്കോഡർമ അവിടെ തന്നെ കാണും. ഇതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വളരെ നല്ലതാണ്. വെച്ചാൽ ആ മണ്ണോടുകൂടിയാണല്ലോ നമ്മൾ പ്രധാന കൃഷിയിടത്തിലേക്ക് നടന്നത്, അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അക്കോമിൻ എന്ന് പറഞ്ഞിട്ടൊരു ടോണിക്കോൺ പോലത്തെ ഉണ്ട് സാർ, പൊട്ടാസ്യം ഫോസ്ഫഡേറ്റ്, അത് റെക്കമെൻഡ് ആണ്. അപ്പം അത് നമുക്ക് ലായനിയാണ്, അതൊരു പോഷകം പോലെ. പൊട്ടാസ്യം എന്ന് പറയുന്നത് സാറിന് അറിയാം, പ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. അതൊരു 2 മുതൽ 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈകൾക്ക് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, തൈകൾ പറിച്ച് നടുമ്പോൾ സുഡോമോണാസ് ലായനിയിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും മുക്കി വെച്ച ശേഷം. വേറൊന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് AMF വെക്കണം എന്ന് പറയും. രണ്ടാം നമ്മൾ പറയുന്നത് ട്രൈക്കോഡർമയുള്ള മാധ്യമത്തിൽ ഇത് രണ്ടിന് ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കുന്ന പഠനങ്ങളുണ്ട്. അവ രണ്ടും കോമ്പാറ്റബിൾ എന്നൊരു വാക്കാണ് പറയുന്നത്, അതായത് അവർ അങ്ങോട്ട് പരസ്പര പൂരകമാണെന്ന് പറയുന്ന പോലെ. അപ്പൊ അവർ തമ്മിൽ ഒരു കോമ്പാറ്റബിൾ, രണ്ടു തരം രണ്ടുപേരുടെയും കൂടെ പ്രവർത്തനം നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് തൈകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഇത് ചില വരൾച്ചയൊക്കെ വന്നാൽ തന്നെ നമുക്കത് ചെടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും.
1: ഹലോ,
2: ഹലോ,
1: നമസ്കാരം മേഡം.
2: നമസ്കാരം, ഞാൻ ഉഷയാണ്, കോട്ടയത്ത് നിന്ന്.
1: പറഞ്ഞോളൂ മേഡം.
2: അതെ, കാബേജ് ഇല്ലേ, കാബേജ് ഉണ്ടാകാനായിട്ട് എത്ര നാളെടുക്കും കാപിടിക്കാൻ എന്ന് അറിയാൻ വേണ്ടിട്ട്?
0: 3 മാസം. അത് ഇപ്പോഴല്ല മാഡം സമയം, നമുക്കൊരു 1 നവംബർ മാസം ആകുമ്പോഴത്തേക്കും മാഡം നടുക. ശീതകാല പച്ചക്കറികളാണ് സാധാരണ. അപ്പൊ 1 നവംബർ മാസത്തിലൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 1 ജനുവരി ആ ഒരു കോടമഞ്ഞൊക്കെ വരുന്ന സമയമില്ലേ, അതാണ് അതിന് ആവശ്യമുള്ള കാലാവസ്ഥ. 1 ജനുവരി പരമാവധി പോയാൽ 1 ഫെബ്രുവരി മാസത്തേക്ക് നമുക്ക്.
2: അതെ, ഞാൻ ഇല അത് കാ പിടിക്കാഞ്ഞില്ല, ഞാൻ ഇല ഇടത്തി അരിഞ്ഞ് സോരൻ വെക്കുന്നുണ്ട്. അത് കുഴപ്പമുണ്ടോ? നല്ലതാണോ അത്?
0: ഏതിന്റെയാണ്?
1: കാബേജിന്റെ.
2: കാബേജിന്റെ
0: ഞാൻ തോൽ കഴിക്കാലോ.
2: ആണല്ലേ. അതുപോലെ തന്നെ എന്റെ ഈ പയറ് പോലെയല്ലേ ഉണ്ടാകുന്നത്, കുഞ്ഞു കുറ്റി പയറില്ലേ, അതാ എന്നിട്ട് അതെല്ലാം നേരം വെളുത്ത് നോക്കുമ്പോ നിറച്ച് കായ് ഉണ്ടാകും, പക്ഷെ അതെല്ലാം നേരം വെളുത്ത് നോക്കുമ്പോ അതിലൊരു പയർ പോലും കാണത്തില്ല.
0: എത്ര ഇപ്പൊ പയറുള്ള സ്റ്റേജ് ആണോ മാഡം? വള്ളിപ്പയർ അല്ലെ, കുറ്റിപ്പയറില്?
2: അതെ, എനിക്ക് കായ് ഉണ്ടാവില്ല, പയറുണ്ട്.
0: മാഡം ഒരു കാര്യം ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണെന്ന് മാഡം നിരീക്ഷിക്കണം. ഇപ്പം ഒരു ഡോക്ടറെ അടുത്ത് പോയാല് ലക്ഷണങ്ങൾ ചോദിക്കില്ലേ, എന്തുകൊണ്ടാണ് മാഡത്തിന് എന്താണ് മരുന്ന് തരേണ്ടതെന്ന് അറിയണ്ടേ. അപ്പം ഇതില് എന്താണെന്ന് മാഡം ഒന്ന് കുറിച്ച് വെച്ച് മനസ്സിലാക്കുക. ഓക്കെ, അത് കായ്കളില് ധാരാളം പ്രശ്നങ്ങളുണ്ടാവാം, നീരൂറ്റി കുടിക്കുന്ന കായ്ച വരാം, നേരത്തെ പറഞ്ഞതുപോലുള്ള കറുത്ത മുഞ്ഞ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇലകൾക്ക് നശിച്ചു പോയി, ചെടികൾ നശിച്ചു പോകാം. ഇതിൽ കൃത്യമായിട്ട് ഏതാണെന്ന് മാഡത്തിന് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. എല്ലാ ദിവസവും ഒന്ന് പോയി നോക്കുമ്പം അതിന്റെ വളർച്ചാ ഘട്ടത്തിന് എന്താണ് പ്രശ്നം. മാഡം പറഞ്ഞ നേരം വെളുത്ത് നോക്കുമ്പോ കാണുന്നില്ലതാണ്, അങ്ങനെ ഒരു സ്ഥിതി വരൂല. ഓക്കെ മാഡം, എന്തായാലും മാഡം അതൊന്ന് കുറിച്ച് മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൃഷി ഓഫീസറിനാണെങ്കിൽ പോലും മാഡത്തിനെ സഹായിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ
1: ഓക്കെ ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി മാഡം. അപ്പൊ നമ്മൾ മാഡം ഇത്രയും നേരം നമ്മള് വിത്ത് പരിചരണം, നമ്മുടെ തൈകൾ എങ്ങനെയാണ് പരിചരിക്കുന്നത് ഈ കാര്യം സംസാരിച്ചു. ഇതിനിടക്ക് നമ്മള് നമ്മുടെ മണ്ണ് എങ്ങനെ പരിചരിക്കുന്നത്, ട്രൈക്കോഡെർമൈഡും അതിന്റെ കൂടെ കുമ്മായം ഇടലും ഒരു
0: അതെ വളരെ അത്യാവശ്യമുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഓരോ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മണ്ണ് പരിശോധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. വെച്ചാൽ ഓരോ മണ്ണിലും ഓരോ അമ്ലത വ്യത്യാസമുണ്ട്. നമ്മൾ കേരളത്തിന്റെ 95% മണ്ണും അമ്ലതയുള്ളതാണ്. ഇത് അയണിന്റെ അളവ് കൂടുതലാണ്. ആ സാഹചര്യത്തിൽ മറ്റ് മൂലകങ്ങൾ വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ അമ്ലതയെ നമ്മൾ ന്യൂട്രൽ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് പറയുന്നത്. അപ്പം ഒരു ഒരു കോമൺ ഒരു ശുപാർശ നമുക്ക് സാധ്യമല്ല. ചിലയിടത്തൊക്കെ 4.5, നമുക്ക് 7 എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ഒരിക്കലും 7 എത്തില്ല, ഒരു 6 എബോ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ചിലയിടത്ത് 4.1 വന്നു കഴിഞ്ഞാൽ ഹൈലി ആസിഡിക് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും എന്ത് പറ്റും, വേര് വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ശുപാർശ പ്രകാരം കുമ്മായം, ചില കർഷകർ ഡോളോമൈറ്റ് എന്ന് പറയും സാർ, അതും ചേർത്ത് കൊടുക്കാറുണ്ട്. ഏത് തന്നെ ആയാലും കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ എന്ത് തന്നെ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ. ഒരു ഗ്യാപ്പ് ആവശ്യമാണ്. മറ്റൊന്ന് ഇതുപോലെ പറയേണ്ടത് മെഗ്നീഷ്യം സൾഫേറ്റ് സാർ. സാധാരണ ഈ നമ്മുടെ ഈ ഫോട്ടോസിന്തസിസ്, നമ്മുടെ ഇലകൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഫോട്ടോസിന്തസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലമാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. മെഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞരമ്പുകൾ മാത്രം പച്ചയായി ബാക്കി എല്ലാ ഭാഗവും മഞ്ഞ നിറവാകും. ഇത് ഈ വൈറസ് രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ വൈറസ് രോഗത്തിൽ നമുക്ക് ഇല കുരുടിക്കുകയും കൂടെ ചെയ്യും, ഇവിടെ അത് കാണില്ല. അപ്പൊ ഈ പാവലില് ധാരാളമായിട്ട് കാണാറുണ്ട്, പ്രായം ഏറിയ ഇലകളിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ശുപാർശ ചെയ്യുന്ന മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. തെങ്ങിന് എല്ലാ വർഷവും ഒരു ഏപ്രിൽ മാസം ആകുമ്പം 500 gram ഒരു തെങ്ങില് ചേർത്ത് കൊടുക്കാൻ പറയും. തെങ്ങിന്റെ ഓലകളെല്ലാം മഞ്ഞളിക്കുന്നതാണ്. അതിന് എബ്സം സോൾട്ട് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഈ മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്താലും എന്ത് ശ്രദ്ധിക്കണം, 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റു വളങ്ങൾ എന്തും ചേർത്ത് കൊടുക്കും. അപ്പൊ ഈ കുമ്മായം, ഡോളമൈറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ വളരെ ശ്രദ്ധിക്കേണ്ടതൊരു 10 ദിവസം കഴിഞ്ഞിട്ട് മറ്റു വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ.
1: ഇതേമാതിരി മണ്ണ് നല്ലപോലെ പരിപാലിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നട്ടാൽ എന്തായാലും നല്ല വളർച്ച കിട്ടാനുള്ള സാധ്യതകൾ കൂടും. ഇവിടെ നമ്മൾ ഈ വാട്ട രോഗങ്ങൾ നമ്മൾ ഈ മഴക്കാലത്ത് കാണാറുണ്ട്, മിക്കവാറും കാണാറുണ്ട് നമ്മുടെ വെജിറ്റബിൾസിനുണ്ട്. അപ്പം ഇതിനെ കുറിച്ച് ഒന്ന് പറയാം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്?
0: തീർച്ചയായിട്ടും നമ്മുടെ പയർ വർഗത്തിൽ ഇപ്പം ഒരു മാഡം പറഞ്ഞ പോലെ തന്നെ വള്ളിപ്പയറിൽ ധാരാളം ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ആ ചെടിക്ക് കിട്ടുന്ന വിളവിനെ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് ചുവട് വീക്കവും വള്ളി ഉണക്കവും എന്ന് പറയും. വള്ളിപ്പയറിൻ്റെയാണ്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അപ്പോൾ അത് ഒരു കുമിളാണ്, ഫ്യൂസേറിയം ഓക്സസ്പോറം എന്ന് പറയുന്നൊരു കുമിളാണ്. അപ്പോൾ അതിലാണ് ഞാനും പഠനം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വിത്തിലും മണ്ണിലും ഇത് കാണും. അപ്പം വിത്തും പരിചരിക്കേണ്ടതുണ്ട്, മണ്ണും പരിചരിക്കേണ്ടതുണ്ട്.
1: ഈ രോഗം വരാം
0: വിത്തിൽ കൂടെയും വരാം, മണ്ണിൽ കൂടെയും വരാം. മറ്റൊന്ന്, ഇതിന്റെ വിത്ത് പലതരം വിത്തുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും പരമാവധി 25 വർഷം വരെ മണ്ണിൽ ഒരു കേടും കൂടാതെ അതിന് അവിടെ തന്നെ കഴിയാനുള്ളൊരു സാധ്യത, കുമിളിന്റെ വിത്തിന്. അപ്പൊ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഇപ്പൊ കുമിളിനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന വിചാരിക്കാം, പലതരം മരുന്നുകൾ ഉപയോഗിച്ചും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ എന്തു പറ്റും, ഈ വിത്ത് എത്രത്തോളം അവിടെ കിടക്കുന്നോ അത് ഉറങ്ങിക്കിടക്കും, അതിനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വിളപരിക്രമണം അത്യാവശ്യം എന്ന് പറയുന്നത്. ഈ വള്ളിപ്പയർ നടുന്ന സ്ഥലത്ത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറ്റും, ഈ വിത്ത് അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പൊ മറ്റൊരു വിള വരുമ്പോൾ എന്ത് പറ്റും, വിത്തിന് അതിൽ ആക്രമിക്കാൻ സാധിക്കും പറ്റുക, അതൊക്കെ കുറച്ചൊക്കെ മാറാൻ സാധിക്കും. പക്ഷെ ഫ്യൂസേറിയത്തിന്റെ പ്രത്യേകത വിവിധ വിളകളെ അത് ഒരേ സമയത്ത് ആക്രമിക്കാൻ കൂടെ സാധ്യതയുള്ളതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ പ്രതിരോധത്തിന് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, കാണുമ്പോഴും രൂക്ഷമാകുമ്പോഴും മാത്രമല്ല നമ്മളൊരു രോഗ പ്രതിരോധം ചെയ്യേണ്ടത്, മനസ്സിലുണ്ടാവണം. മണ്ണിൽ ഓൾറെഡി കിടക്കുകയാണ്, വിത്ത് പരിചരിക്കേണ്ടതുണ്ട്, മണ്ണ് വീണ്ടും പരിചരിക്കേണ്ടതുണ്ട്. അപ്പം അതിനൊരു പാക്കേജ് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്
1: നമ്മുടെ പാക്കേജ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരു ലിസണർ കൂടെ. ഹലോ.
3: ഹലോ, നമസ്കാരം
1: സാർ. നമസ്കാരം, പറഞ്ഞോളൂ മാഡം.
3: എനിക്ക് കുറച്ച് ചീര കൃഷിയും അത്യാവശ്യം ഉണക്ക സമയത്തായിരുന്നു, പക്ഷെ ഉണക്ക് കഴിഞ്ഞ് മഴയായപ്പോഴത്തേന് അതിന് ഇലകളുടെ അടിയിൽ ഒരു വെളുത്ത ചെറുകല് പോലൊക്കെ ഉള്ള ഒരു ജീവി, അത് നല്ല കാണാൻ ഭംഗിയുണ്ട്. ആ ജീവിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അതിശയിച്ചു, ഞാൻ ആദ്യമായിട്ട് കാണുന്നു ജീവിയെ. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്നേരം സത്യം പറഞ്ഞു ഞാൻ ഇത് കഴിക്കാമോ ഈ ഇലയെന്ന് വരെ പേടിച്ചു പോയി. അതെന്തായിരിക്കും,
0: എത്രത്തോളം ഉണ്ടായിരുന്നു മാഡം ഈ ചീര? മാഡം കൃഷി ചെയ്ത സ്ഥലത്ത് എത്രത്തോളം ഈ കീടം ഉണ്ടായിരുന്നു? അതോ ഒന്നോ രണ്ടിലോ ഉള്ളോ?
3: ഒന്നോ രണ്ടിലേ വന്നുള്ളൂ. ഞാൻ അപ്പോഴേ ആ ഇലയോടുകൂടി പറിച്ച്, പക്ഷെ ഇത് പറക്കുന്നുണ്ട് മാഡം.
0: തൊട്ടടുത്ത് എന്ത് കൃഷിയായിരുന്നു ഈ ചീരയുടെ അടുത്ത്? ചീരയുടെ കൃഷിയുടെ അടുത്ത് മറ്റ്
3: ചീരയുടെ അഴുത്തേയും വഴുതനത്തെയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു.
0: വെള്ള നിറത്തിലുള്ള ശലഭം പോലെയാണോ അതോ വളരെ ചെറിയതാണോ, പറ്റി പിടിച്ചിരിക്കുന്നതാണോ?
3: പറ്റി പിടിക്കുമല്ലോ, നമ്മൾ തൊട്ടപ്പോൾ പറക്കുന്നു.
0: അത് കുഴപ്പമില്ല മാഡം. ചീരയിൽ അത് നമ്മൾ അങ്ങനെ ഇലകൾക്ക് എന്തെങ്കിലും ഹാനികരമായിട്ടുണ്ടോ അതുകൊണ്ട്? അപ്പൊ കുഴപ്പമില്ല മാഡം, അത് കുഴപ്പമില്ല. നമുക്ക് നോക്കേണ്ട എന്താണ്, നമ്മുടെ ചെടികളുടെ ഇലകള് ഹരിതകം കാർന്ന് തിന്നുന്നുണ്ടോ, അതിൽ ഇലപ്പുള്ളി വന്ന് അതിനെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി മാഡം. ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ, പക്ഷെ ശ്രദ്ധിക്കണം അത് എവിടെ നിന്ന് വന്നു നോക്കാനാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ
3: ഓക്കെ
0: ഓക്കെ ഓക്കെ. അതൊരു ഫോട്ടോ എടുത്ത് വെച്ചെങ്കിൽ നല്ലതാണ് മാഡം, കൃഷി ഓഫീസർക്കും മറ്റോ കാണിച്ചു കൊടുത്താൽ നമുക്കത് അറിയാൻ പറ്റും എന്താണെന്ന്.
1: ഓക്കെ, നന്ദി. അപ്പൊ ഈ ഫ്യൂസേറിയം വാട്ടത്തിന് വേണ്ടിയുള്ള മാനേജ്മെന്റൽ പ്രാക്ടീസസ്.
0: അപ്പോൾ പുതുതായിട്ട് നമ്മളൊരു വള്ളിപ്പയർ നടാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിന്റെ മണ്ണിൽ ഞാൻ പറഞ്ഞ പോലെ വിത്ത് അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഈ രോഗം കാണുന്നെങ്കിൽ കുമിൾനാശിനി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം, ശുപാർശ പ്രകാരമായിട്ടുള്ള ഏതെങ്കിലും കുമിൾനാശിനി. പക്ഷെ വിത്ത് എന്ന് പറയുന്നത് നമ്മൾ പരിപാലിക്കുന്നത്, ഇതിന് ഏറ്റവും പ്രയോജനമായിട്ട് കണ്ടത് AMF ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് വിത്ത് പാകുന്ന സമയത്ത് ഒരു വിത്തിന് 5 ഗ്രാം എന്നോണം പാകിക്കഴിഞ്ഞാൽ പയറിന്റെ ആ തൈകളുടെ വളർച്ചയ്ക്ക് തന്നെ വ്യത്യാസം, പാകാത്തതും പാകിയതും തമ്മിൽ നോക്കിയപ്പോൾ തന്നെ വേരിനും തൈകളുടെ വളർച്ചയ്ക്കും നല്ലൊരു വ്യത്യാസം കാണാൻ സാധിച്ചു. അപ്പം ഇത് AMF വെച്ചിട്ടുള്ള പരിചരിച്ച വിത്ത് തൈകൾ പറിച്ചു നടുക. പക്ഷെ പറിച്ചു നടുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാണകത്തിലും വേപ്പും പിണ്ണാക്കിലും വർദ്ധിപ്പിച്ചിട്ടുള്ള ട്രൈക്കോഡർമ ഒരു തടത്തിൽ 1 കിലോ എങ്കിലും മിനിമം വെച്ച് നമ്മൾ ചേർത്ത് ഒരാഴ്ച മുമ്പ് കൊടുത്താലേ അത് തൈകൾ വരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് പാകമാവുള്ളൂ. അത് കഴിഞ്ഞ് പറയുന്ന നമ്മൾ പറിച്ച് നട്ട് 5 ദിവസം കഴിഞ്ഞ്, അതായത് വിത്ത് പാകി 20, 40, 60 എന്നീ ദിവസങ്ങളിൽ, ഇപ്പൊ നമ്മൾ പുതുതായി പരീക്ഷണം നടത്തിയപ്പോൾ PGPR പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എൻഡോഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ബാക്ടീരിയയാണ് സാർ, അത് മണ്ണിന്റെ വേരുമായിട്ട് ചുറ്റുമുള്ള പ്രതലത്തിൽ കാണുന്നതാണ് PGPR. അത് മിക്സ് 1 ഉം മിക്സ് 2 ഉം ഉണ്ട്. മിക്സ് 1 എന്ന് പറയുന്ന ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇവിടെ പറയുന്നത് മിക്സ് 2 എന്നാണ്. അതിൽ ഈ പറഞ്ഞ പോലെ സൂഡോമോണാസ് ബാസിലസ് എല്ലാം കലർന്നാണ്, അതും കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉരുത്തിരിഞ്ഞതാണ്. ഇത് നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് 20, 40, 60 ദിവസങ്ങൾ ചുവട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിനൊരു പ്രതിരോധം വരുന്നതായിട്ടാണ്.
1: PGPR മിക്സ് 2
0: കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ വെളുത്തുള്ളിക്ക് വളരെ പ്രാധാന്യമുണ്ട് സാർ. ഇപ്പൊ നമ്മൾ തന്നെ കേരളത്തിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു കോവിഡ് താരതമ്യേന നമുക്ക് ഇതുപോലെ സ്പൈസി ഫുഡ്സ് കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അതിന് ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ 3 ഗുണങ്ങളുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ നോക്കിയപ്പോൾ ചെടികളുടെ കുമിളുകളെയും കൂടെ ഇതിന് നശിപ്പിക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും പ്രത്യേകം എന്താണ് സാർ, നമുക്ക് ഹാനികരമല്ല, പ്രകൃതിക്കോ മനുഷ്യ ഫുഡ് ഗ്രേഡ് സാധനങ്ങളാണ് ഇതിന്റെ നിന്നുള്ള കോമ്പൗണ്ട്സ്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഇപ്പൊ പരീക്ഷണത്തിൽ നമുക്കൊരു കോമ്പൗണ്ടിനെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു നാനോ ഇമൽഷൻ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം മണ്ണിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ നാനോ ഇമൽഷന്റെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ധൂമം ഗേഷ്യസ് ഫോമാണ് സാർ. അപ്പം അത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുക എന്നൊരു കാര്യങ്ങളുണ്ട്. അപ്പം ഇത് നമ്മൾ ഇനി വരും അടുത്ത ഇതിലൊരു പാക്കേജായിട്ട് നമുക്ക് റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ പറയുന്നത് ഈ ഇത് ലായനിയായിട്ട് ഒഴിച്ച് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കണം. പ്ലാസ്റ്റർ ചെയ്യുന്ന സാധാരണ എന്താ പറയുക, നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ്. പക്ഷേ ഇപ്പം അത് നിരോധനം വന്നതുകൊണ്ട് നമ്മൾ കർഷകർ തന്നെ ചെയ്യുന്ന ഒരു രീതി നമ്മൾ അനുവർത്തിച്ചിരിക്കുകയാണ്. പച്ച ചാണകവും മണ്ണും ഒരേ അനുപാതത്തിൽ, അതായത് 1 കിലോ പച്ചച്ചാണകം എടുത്താൽ 1 കിലോ മണ്ണ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു

0: പരുവമാക്കി നമ്മൾ ഈ ലായനി ഒഴിച്ച് ആ തടം ഒന്ന് മൂടിക്കൊടുക്കുക. ഇത് ഇച്ചിരി ഒരു മെനക്കെട്ട ജോലിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും എന്തായാലും ചാണകം നമുക്ക് ഇത് കൃഷിക്ക് ആവശ്യമാണ്. ഒരാഴ്ച വെച്ച് കഴിയുമ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ വറി എന്ന് പറഞ്ഞിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ചാണകത്തിന്റെ റൗണ്ട് സാധനം അതുപോലെ ഇത് അടുത്ത ദിവസം തന്നെ കട്ടിയാവും സർ. അപ്പോൾ ഒരാഴ്ച അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ തൂമം വെളിയിൽ പോകത്തുമില്ല, ഇതൊരു വളം പോലെയാണ്. അപ്പം നമുക്കത് പൊട്ടിച്ച് മണ്ണിൽ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്താ അടുത്ത ഒരു ഇത് പറഞ്ഞത്, ഒരാഴ്ച കഴിയുമ്പോൾ ട്രൈക്കോഡർമ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം AMF വെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള തൈകൾ, പിന്നെന്താണ് 20-40-60 PGPR മിക്സ്ഡ്. ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നേരത്തെ ഒത്തിരി കാര്യങ്ങൾ വള്ളിപ്പയറിൽ എനിക്ക് തോന്നുന്നു വന്നു. ഈ കറുത്തമുഞ്ഞയ്ക്ക് പക്ഷെ നമ്മൾ തളിച്ചു കൊടുക്കണമെങ്കിലും ഒരു പ്രതിരോധ ശേഷി വരികയും നല്ല രീതിയിൽ ഒരു
1: നല്ല
0: പ്രതിരോധം നമുക്ക്
1: കിട്ടും. ഹലോ,
2: ഹലോ സാർ.
1: ഹാ നമസ്കാരം.
2: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
1: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
2: പറഞ്ഞിട്ടില്ലായിരുന്നു പുഷ്പാങ്കൾ.
0: ഓക്കെ സാർ, പറയാം.
2: ഞാൻ കുറച്ച് കൃഷി പച്ചക്കറികളൊക്കെ ചെയ്യാറുണ്ട്. നേരത്തെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ നമ്മുടെ കൃഷിപ്രാവില്ലേ, ആ മണ്ണ് പരിശോധന കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മണ്ണ് പരിശോധന കൊണ്ടുവരുന്നു അവിടെ പരിശോധിച്ചു കൊണ്ടിട്ടാണ് കാണിച്ചു പറഞ്ഞ കാൽഷ്യം, പിന്നെ മാഗ്നീഷ്യം, ഫോസ്ഫറസ് അത് ഇത് മൂന്നും ചേർക്കണം, അതിന്റെ കുറവുണ്ടെന്ന്
0: പറഞ്ഞു.
2: ഇത് മണ്ണിൽ ചേർത്ത് കുറെ ഈ ചുമ്മാമ്പ് എന്ന് പറയുന്ന ഈ കക്കണിയിരിക്കുന്നത്.
0: അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല സാർ. ഇത് നല്ലൊരു കാര്യമാണ് ഇപ്പൊ സാറ് പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് ശുപാർശ ചെയ്യുന്നതാണ്. അപ്പൊ സാറ് മണ്ണ് പരിശോധിക്ക് കൊടുത്തിട്ട് പരിശോധനയുടെ ഒരു റിസൾട്ട് വന്നത്, അപ്പം കാൽഷ്യം ചേർത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ സാറിന്റെ മണ്ണിന് അമ്ലത കൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് പുളിരസമല്ലേ സാർ, അത് കൂടിയിരിക്കുവാണ്. അത് എത്രത്തോളം കൂടുതലാവും തോറും നമ്മൾ എന്തൊക്കെ വളം കൊടുത്താലും ചെടി വലിച്ചെടുക്കില്ല. അതുകൊണ്ട് നമുക്ക് കുമ്മായമാണ് ഏറ്റവും നല്ലത്. നീറ്റ് കക്ക അങ്ങനെ നീർ അതിട്ട് ചേർക്കരുത്. ചിലത് നമ്മൾ ചെടിയിലിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ഘടന അനുസരിച്ച് ചിലപ്പോൾ ചെടികൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും വ്യാപകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുമ്മായമാണ്. അപ്പൊ സാറ് കൃഷിയിടമാണെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കുക, ഒരു സെന്റിന് 1-2 kg നമുക്ക് ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മൾ കുമ്മായം, അത് ഓരോ കൃഷി ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്കൊരു 50-100 g ആദ്യം നമ്മൾ വളമൊക്കെ ഇടുന്നതിന് മുൻപേ തന്നെ ഈ പോട്ടി മിശ്രിതത്തിന്റെ കൂടെ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് രാസവളമായാലും ജൈവവളമായാലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാൽഷ്യത്തിന്റെ പറഞ്ഞത്. രണ്ട് പറഞ്ഞ മെഗ്നീഷ്യമാണ്, അതും ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞതാണ്, മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഹരിതകം വഴി നമുക്ക് കായ്കളെല്ലാം ഉണ്ടാവുകയുള്ളൂ. അതിനും ഒരു കോമ്പൗണ്ട് ഉണ്ട് സാർ, എപ്സം സോൾട്ട് എന്നായിരിക്കും നമ്മുടെ ഈ കടകളിൽ കിട്ടുന്നത്. മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് എഴുതിയെടുക്കുക. ആ അതില് ഫോസ്ഫറസ് അതിന്റെ കൂടെ അല്ല സാർ, ഫോസ്ഫറസ് എപ്പോഴും ഒരു ചെടി നടുന്ന സമയത്ത് നമ്മൾ അടിവളമായിട്ടാണ് ചേർക്കേണ്ടത്. വേരിന്റെ വളർച്ചയ്ക്കാണ് ഫോസ്ഫറസ്. അത് നമുക്ക് വളരൂപം കിട്ടും സാർ, രാജ് ഫോസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത് എപ്പോഴാണ് നമ്മൾ കിളച്ചൊരുക്കൂലേ, മണ്ണും തടവും ഒക്കെ ഒരുക്കുന്ന സമയത്താണ് ഈ രാജ് ഫോസ് ചേർത്ത് കൊടുക്കേണ്ടത്. മറ്റേ വളവും ഇത് ഇത് ഇതിന് ഒരാഴ്ച 10 ദിവസമെങ്കിലും മുൻപ് എന്ത് ചേർക്കണം, നമ്മുടെ കുമ്മായം ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ മെഗ്നീഷ്യം സൾഫേറ്റ് വേണമെങ്കിൽ, മെഗ്നീഷ്യം സൾഫേറ്റ് ലക്ഷണം വല്ലതും കാണുന്നെങ്കിൽ തളിച്ചു കൊടുക്കാം. പക്ഷേ അതും ഒരു 10 ദിവസത്തിന്റെ എൻഡ് ഇന്റർവെല്ലാണ് കൊടുക്കേണ്ടത് കേട്ടോ. വളരെ നല്ലൊരു കാര്യമാണ് സാർ, ഇത് മനസ്സിലാക്കി ചെയ്താൽ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിയിൽ നമുക്ക് പോകാൻ പറ്റും.
1: എല്ലാവർക്കും ശുപാർശ ചെയ്യുന്നത് തന്നെയാണ്, മണ്ണ് പരിശോധിച്ച്
0: ചെയ്തു എന്നൊരു സന്തോഷം,
1: നല്ല കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ഫിസ്വാരിയം വിൽറ്റിനെ വാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതേമാതിരി ബാക്ടീരിയയും കൊണ്ടും
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ പ്രശ്നമായിട്ടുള്ള ഒന്നാണ് ബാക്ടീരിയൽ വാട്ടം. അത് ഒരു റാൽസ്റ്റോണിയ സൊളനീഷിയാറം എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടാണ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വഴുതന വർഗ്ഗ വിളകളിലാണ്, വഴുതന, കത്തിരി, നമ്മുടെ തക്കാളി, മുളക്. അപ്പോൾ കർഷകർ എപ്പോഴും പറയുന്നത് എന്താണ്, നിന്ന നിൽപ്പിൽ അത് ഒരു ദിവസം ചെന്ന് നോക്കുമ്പോഴത്തേക്കും വാടി പോകുന്നു. അതും മഞ്ഞ നിറത്തില്ല. ഏതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്യൂസേറിയം വാട്ടത്തിന് എന്താണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇലകൾ മഞ്ഞളിച്ച് വാടിപ്പോകുന്നതാണ് വരുന്നത് പയറിൽ. അത് നിന്ന നിപ്പി പോകും. പക്ഷെ ഇതെങ്ങനെയാണ്, ചൂടുവെള്ളം ഇലകളിൽ വീണതുപോലെ ഒരു ലക്ഷണം വന്ന് പച്ച നിറത്തിൽ തന്നെ വാടിപ്പോകും. നല്ല ഹൈബ്രിഡ് ഇനങ്ങൾ ധാരാളം കായ്ക്കുന്ന ഇനങ്ങൾ, ഇത് തൈപ്പരുവം മുതൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ

0: ഏത് സ്റ്റേജിലും വരാൻ
1: വരാം.
0: പറ്റുന്നതാണ് ബാക്ടീരിയൽ വിൽറ്റ്. അപ്പൊ അതിന് നമുക്ക് ധാരാളം ഒരു പാക്കേജ് പോലെ തന്നെ എനിക്ക് പറയാനുണ്ട്. ഈ പറഞ്ഞിപ്പോ സാർ ഇദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ മണ്ണ് പരിശോധിക്കുക. സാധാരണ ബാക്ടീരിയ ക്ഷാര സ്വഭാവമുള്ള മണ്ണിലാണ് കൂടുതൽ കാണുന്നത്, പക്ഷേ റാൽസ്റ്റോണിയ അമ്ലതയുള്ള മണ്ണിലും കാണുന്നുണ്ട്. അതുകൊണ്ട് മണ്ണ് പരിശോധിച്ച ശേഷം നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഇതിന് കുറച്ചധികമാണ് പറയുന്നത്, 2 മുതൽ 4 കിലോ ഒരു സെന്റിനെന്നാണ് നമ്മൾ പറയുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പം ബ്ലീച്ചിങ് പൗഡർ, ഇതിന്റെ ഒരു പ്രതിരോധ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ, 250 സെന്റിന് ഒരു 15 കിലോ, ഒരു ഹെക്ടറിന് 15 കിലോ എന്നാണ് പറയുന്നത്. അതനുസരിച്ച് നമ്മുടെ സ്ഥലം അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ട്രൈക്കോഡർമ ഈ ചാണകത്തിലും വേപ്പി പിണ്ണാക്കി മർദ്ദിപ്പിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഏറ്റവും പ്രധാനം വിത്ത് നമ്മൾ സൂഡോമോണാസ്, ഇവിടെ ട്രൈക്കോഡർമയല്ല പറയുന്നത്, കൂടുതലും സൂഡോമോണാസ് ബാക്ടീരിയ ആയതുകൊണ്ട് വിത്ത് നമുക്ക് സൂഡോമോണാസ് വെച്ച് പരിചരിക്കാം. തൈകൾ പറിച്ച് നടുമ്പോൾ നമുക്ക് സൂഡോമോണാസ് വെച്ച് പരിചരിക്കാം. പിന്നെ ഇനങ്ങളുണ്ട് സാർ ഇതിന് പ്രത്യേകിച്ചും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ട്. ഇപ്പൊ വഴുതന എടുക്കുകയാണെങ്കിൽ ധാരാളം പേരുകൾ, കൂടുതലും ഈ പെൺകുട്ടികളുടെ പേരാണ്, സൂര്യ, ശ്വേത, നീലിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനങ്ങളുണ്ട്. മുളകിനുണ്ട് സാർ ഉജ്ജ്വല, അനുഗ്രഹ എന്ന് പറഞ്ഞ്, തക്കാളിക്കുണ്ട്. കഴിയുമെങ്കിൽ ഇത്തരത്തിൽ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ എടുത്ത് ഇതുപോലൊരു പാക്കേജ് കൊടുത്ത്, പക്ഷേ ഇത് വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊരു കെമിക്കലുണ്ട്, കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്, കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ളത്. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് എവിടെയാണോ വീഴുന്നത് അവിടെയാണ് ഇത് ബാധിക്കുന്നത്. കോപ്പർ ഓക്സി ക്ലോറൈഡ് നമുക്ക് പല ഒരു പേരിലും ഉണ്ട് സാർ, ഫൈറ്റോലാൻഡ്, ഫൈട്രാൻ, ബ്ലിറ്റോക്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കൊസൈഡ് എന്ന് പറയും, കോപ്പർ ഹൈഡ്രോക്സൈഡ്. ഇത് കോപ്പർ ഓക്സി ക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാം. കൊസൈഡ് ആണെങ്കിൽ നമുക്കൊരു 2 ഗ്രാം മതിയാവും. ഇത് തളിച്ചു കൊടുക്കണം, അത് രോഗം ബാധിച്ചത് അവിടെ നിന്ന് മാറ്റുക. ബാക്കിയുള്ളതിൽ ഒരു ഇൻ്റർവൽ ഒരു 10 ദിവസം അടുപ്പിച്ച് 1-2 പ്രാവശ്യം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ
1: അത്യാവശ്യമാണ്.
0: എളുപ്പത്തിൽ പകരും, വെള്ളത്തിൽ കൂടെയും പകരും. വെള്ളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അണുനശീകരണം ചെയ്യണം. ജലസേചനത്തിനായിട്ടുള്ള വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്.
1: അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് ഈ വാട്ടർ രോഗം എന്ന് പറഞ്ഞാൽ മാഡം പറഞ്ഞ മാതിരി കർഷകർക്ക് ഒരു വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്ന രോഗമാണ്.
0: ധാരാളം കാച്ച് നിൽക്കുന്നത് അവർ പറയും, രാവിലെ വരുമ്പോഴത്തേക്ക് ഇത് പാടി പോകുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു മുന്നൊരുക്കം എപ്പോഴും അത്യാവശ്യം മനസ്സിൽ കാണണം. ഞാൻ എല്ലാവരോടും ഉപദേശിക്കുന്നതാണ്
1: സംയോജിത
0: രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ നോക്കുക. ദിവസേന ഒരു മാഡം പറഞ്ഞ പോലെ അതിന്റെ അടിയിൽ ഇരുന്നത് അപ്പോഴേ മാറ്റിയോണ്ടത് രക്ഷപ്പെടുത്താൻ പറ്റും. ദിവസേന നിരീക്ഷണം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട, നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും ചില കീടങ്ങളും രോഗങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ധാരാളം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അവർ കർഷകരത് പലരും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെതിരെയുള്ള പ്രതിരോധം മുഞ്ഞ പൂ വരുന്ന സമയത്തുണ്ടാകും, ഉറപ്പായിട്ടും വരും. പള്ളിപ്പയർ എവിടെ വെച്ചാലും ആ സമയത്ത് നമ്മളൊരു ലഘുവായിട്ടുള്ള വേപ്പതിഷ്ഠിത കീടനാശിനി മറ്റും എടുത്തു കഴിഞ്ഞാൽ അത് രൂക്ഷമാകുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. വള്ളിപ്പയറിലുള്ള ചുവട് വീക്കം ഒരു 45 മുതൽ 60 ദിവസം, ആ കാവരൂല ആ സമയത്താണ് ഇത് കൂടുതൽ വരുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു മുന്നൊരുക്കങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം വിളകളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.
1: ഡോക്ടർ സജീന, ഇന്ന് നമ്മൾ പരിപാടിയിൽ മഴക്കാലത്ത് എസ്പെഷ്യലി കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പച്ചക്കറിയിലും മറ്റു വിളകളിലും ഏതൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അതിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഒരു സംയോജിത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മിക്ക രോഗങ്ങളെയും നമുക്ക് ചെറുക്കാൻ
0: സാധിക്കും.
1: അപ്പം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
2: പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ. കൂടെ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്, ഒപ്പം ശാന്തി മാധവി, കൃഷ്ണ ദിലീപ്. സാങ്കേതിക സഹായം നൽകിയത് വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ഇന്ന് 12:15 നാട്ടിപ്പാട്ട് എൻ കാർത്യായനിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, കുഞ്ഞുങ്ങളുടെ പൂരകാഹാരങ്ങൾ എങ്ങനെ പോഷക സമ്പുഷ്ടമാക്കാം, ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജ്ന സയ്യിദ് സംസാരിക്കുന്നു. അവസാന ഭാഗം

ഉച്ചയ്ക്ക് ഒരു മണിക്കും 2:30 വാട്സപ്പ് പ്രീഗീതങ്ങൾ തത്സമയം. നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം. 8547027054 എന്ന നമ്പറിൽ. 2:15 തുടർനാടകം. 3 കേന്ദ്ര സർക്കാരിന്റെ 12 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

ദിനത്തിനായി 16 രാവിലെ 11 മണിക്ക് തോട്ടടയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ വർക്കിംഗ് ഇന്റർവ്യൂ നടക്കുന്നു. യോഗ്യത: ഹിന്ദിയിൽ കുറഞ്ഞത് 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം, യുജിസി നെറ്റ്. അധ്യാപന പരിചയമുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 8281574390. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള ദ്വിവത്സര, ഏകവത്സര, മെട്രിക്, നോൺ മെട്രിക് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിച്ചതിനുശേഷം തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഐടിഐയിൽ ഒറിജിനൽ രേഖകൾ സഹിതം ഹാജരായി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. ഫോൺ നമ്പർ 9895265951. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ ഒഴിവ്. ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ബിടെക് അല്ലെങ്കിൽ എം ടെക് പാസായ ഉദ്യോഗാർത്ഥികൾ രേഖകൾ സഹിതം നാളെ രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പാൾ മുമ്പാകെ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്കും എഴുത്തു പരീക്ഷയ്ക്കും ഹാജരാവണം. ഫോൺ നമ്പർ 0979728351006. മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ഡിസ്പെൻസറിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, കാരുണ്യ പലിയേറ്റീവ് ആംബുലൻസ് ഡ്രൈവർ തസ്തികളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HS/ST സീനിയർ കെമിസ്ട്രി ലാബ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. തളിപ്പറമ്പ് റോഡ്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാച്ച്മാൻ ഗാർഡനർ തസ്തികയിലേക്കുള്ള ഒഴിവിലേക്ക് സമീപ പ്രദേശങ്ങളിലെ സ്ഥിര താമസക്കാരായ 22നും 35നുമിടയിൽ പ്രായമുള്ള യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അപേക്ഷ കണ്ണൂർ കാഞ്ഞിരങ്ങാട് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 20 മുൻപ് അയയ്ക്കണം. ഇമെയിൽ rootsetkerala@gmail.com. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പാരൽ ട്രെയിനിംഗ് ആന്റ് ഡിസൈൻ സെന്ററിന്റെ കണ്ണൂർ തളിപ്പറമ്പ് സെന്ററിൽ 3 വർഷത്തെ ഫാഷൻ ഡിസൈനിംഗ് ആന്റ് റീറ്റെയിൽ അപ്പാരൽ മാനുഫാക്ചറിംഗ് ആന്റ് എന്റർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9995004269. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് ട്രേഡ്സ്മൻ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ITI, KGCE, THSLC. ഫോൺ നമ്പർ 0467223402. IHRD കീഴിൽ കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത ചീമേനി, മഞ്ചേശ്വരം, പട്ടുവം, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജുകളിലെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ admission.ihrd.ac.in വഴി ഓൺലൈനായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.ihrd.ac.in ൽ ലഭ്യമാണ്. സേവന വാർത്തകളാണ് കേട്ടത്.

0: ഇപ്പോൾ നാട്ടിപ്പാട്ട് കേൾക്കാം. എൻ കാർത്യായനിയും സംഘവും അവതരിപ്പിച്ചത്.
1: തച്ചോളിയോ മേനക്കുഞ്ഞൂതേനൻ,
2: തച്ചോളിയോ മേനക്കുഞ്ഞൂതേനൻ
1: ആചാര.

നാട്ടിപ്പാട്ടാണ് ശ്രോതാക്കൾ കേട്ടത്. എൻ കാർത്യായനിയും സംഘവും അവതരിപ്പിച്ചത്. ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കും 2:30 വാട്സപ്പ് പ്രീഗീതങ്ങൾ തത്സമയം. നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. 8547027504 എന്ന നമ്പറിൽ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ യുവാക്കൾ കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കോഴിക്കോട്ടെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം ഉന്നതതല അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. വയനാട് ജില്ലയിൽ ഷിഗെല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കൊല്ലത്തും 2 പേർക്ക് രോഗബാധ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ NDA ഉന്നതതല യോഗത്തിൽ അറിയിച്ചു. ഇന്ത്യൻ കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളെ പ്രശംസിച്ച പ്രധാനമന്ത്രി, നമ്മുടെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ ഇന്ത്യയുടെ വലിയ ആഗ്രഹം.

ങ്ങളുടെ പ്രതിഫലനമാണെന്നും കായിക താരങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും ആവശ്യപ്പെട്ടു. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രപതി ഭവനിലാണ് യോഗം. രാജ്യത്തുടനീളം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നിപ വൈറസ് പരിശോധനാ ഫലം വരാനിരിക്കെ കോഴിക്കോട്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഉന്നതതല അടിയന്തര യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തു പോകേണ്ടതാണ്. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ രോഗലക്ഷണങ്ങളോടെ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട്ട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിലെ സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഭാരതി രാജയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഭാരതി രാജ സിനിമാ ലോകത്തെ ഒരു മികച്ച പ്രതിഭയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തമിഴ് സിനിമയെ മാറ്റിമറിച്ചുവെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജയ്പൂരിൽ ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ജയ്പൂർ MP മഞ്ജു ശർമ്മ, പ്രസാർ ഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷി, ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. തന്ത്രപരമായ അടിസ്ഥാന സൌകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ നിയമങ്ങൾ പാലിക്കൽ ലളിതമാക്കുന്നതിനും തൊഴിലാളികളുടെ ക്ഷേമം ശക്തിപ്പെടുത്തുന്നതിനും 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ച് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങൾ നടത്തിയെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ പറഞ്ഞു. ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഥനോൾ ചേർത്ത പെട്രോളിന്റെ ചില വകഭേദങ്ങളുടെ എക്സൈസ് തീരുവ ഒഴിവാക്കിയതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. 22, 25, 27, 30% എന്നിങ്ങനെ എഥനോൾ കലർത്തിയ പെട്രോളിനാണ് തീരുവ ഒഴിവാക്കിയത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീത നൃത്തം നാടകം നാടോടി ഗോത്രകലകൾ പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണുവെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ദുരുദ്ദേശപരമായ തെറ്റായ വിവര പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റേബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രാലയം US പ്രതിനിധി ജേസൺ ബ്രിക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി. 3 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നയതന്ത്ര പരിഹാരത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ തീരുമാനം എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ഇന്ത്യ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേലി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കലക്ടർ

0: അവധി പ്രഖ്യാപിച്ചു. കൊല്ലത്ത് രണ്ടു ദിവസത്തിനിടെ രണ്ടു കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പരവൂരും പാൽത്തറയിലുമാണ് ഷിഗല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മഴക്കാലം ആരംഭിച്ചതോടെ ഷിഗല്ല ഉൾപ്പെടെ രോഗങ്ങളും പകർച്ചവ്യാധികളും പടരാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും DEO അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭയിലും 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ മൂന്ന് രാജ്യങ്ങളിലുമായി നടത്തും. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്തേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കേരളത്തിലും മാഹിയിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ തത്സമയം പ്രദർശിപ്പിക്കുന്നതിന് എക്സ്ക്ലൂസീവ് പബ്ലിക് വ്യൂവിംഗ് റൈറ്റ്സ് പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ഈഗിൾസ് FC കേരള സ്വന്തമാക്കി. ലോകകപ്പിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രക്ഷേപരായ CTVയിൽ നിന്നാണ് മേത്തർ ഗ്രൂപ്പിന് കീഴിലെ ഈഗിൾസ് FC കേരള ഈ അവകാശം നേടിയത്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി സപ്ലൈകോ പ്രത്യേക ഓഫർ പദ്ധതിയായ സപ്ലൈകോ സോക്കർ 11 തിങ്കളാഴ്ച തുടക്കമാകും. ഈ പദ്ധതിയിലൂടെ ലോകകപ്പിലെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വിലക്കിഴിവുകൾ നൽകും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോ കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ഓരോ സ്ക്വാഡിലും 16 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
0: മുതിർന്ന മാധ്യമപ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായ കണ്ണൂർ പെരിങ്ങത്തൂർ മേക്കുന്നിൽ KK മുഹമ്മദ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ചന്ദ്രിക ദിനപത്രം പ്രസിഡന്റ് എഡിറ്റർ, പത്രപ്രവർത്തക യൂണിയൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കോഴിക്കോട്ട് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം ഉന്നതതല അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. വയനാട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കൊല്ലത്തും 2 പേർക്കും തിരുവനന്തപുരത്ത് 13 പേർക്കും രോഗബാധ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ.

0: പൂരകാഹാരങ്ങൾ എങ്ങനെ പോഷക സമ്പുഷ്ടമാക്കാം, ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിച്ചത് ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടിരിക്കുമല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ലോകാരോഗ്യ സംഘടനയുടെ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാന സന്ദേശം പറയുകയാണ്, വയറ് നിറയ്ക്കുക മാത്രമല്ല ലക്ഷ്യം, പോഷണം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. മുൻകാലങ്ങളിൽ പല വീടുകളിലും അരിക്കഞ്ഞിയും കഞ്ഞിവെള്ളവുമായിരുന്നു പ്രധാന ഭക്ഷണം. എന്നാൽ ഇന്ന് ശാസ്ത്രം പറയുന്നത് കുഞ്ഞിന് കൂടുതൽ പോഷക സാന്ദ്രതയുള്ള ഭക്ഷണങ്ങൾ വേണമെന്നാണ്. മുട്ട, മീൻ, ഇറച്ചി, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ ഇവ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഭക്ഷണത്തിലെ വൈവിധ്യം. ലോകാരോഗ്യ സംഘടനയും യുനിസെഫും മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി എന്ന സൂചകം ഉപയോഗിക്കുന്നു. ഒരു ദിവസം കുറഞ്ഞത് 5 ഭക്ഷണ ഗ്രൂപ്പുകളിൽ നിന്നെങ്കിലും കുഞ്ഞിന് ഭക്ഷണം ലഭിക്കണം. ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മുട്ട, പാലുൽപ്പന്നങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മീൻ അല്ലെങ്കിൽ ഇറച്ചി, ഇവയിലൊക്കെ മികച്ച പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക്, വിറ്റാമിൻ B12 എന്നിവ നൽകുന്നു. കേരളത്തിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന മീന് കുഞ്ഞുങ്ങൾക്ക് മികച്ച ഭക്ഷണമാണ്. ഒരു ദിവസം ചോറും പരിപ്പും മാത്രം കൊടുത്താൽ പോരാ, വൈവിധ്യം വേണം. കാരണം ഓരോ ഭക്ഷണവും വ്യത്യസ്ത പോഷണങ്ങളാണ് നൽകുന്നത്. ഇന്ദ്രധനുസ് പോലൊരു ഭക്ഷണത്തട്ട്. മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്, കുഞ്ഞിന്റെ ഭക്ഷണത്തട്ട് ഇന്ദ്രധനുസ് പോലെ ആക്കൂ എന്ന്. ഓറഞ്ച് നിറത്തിലുള്ള കാരറ്റ്, മഞ്ഞ നിറത്തിലുള്ള മത്തങ്ങ, പച്ച നിറത്തിലുള്ള ഇലക്കറികൾ, ചുവന്ന പഴങ്ങൾ, വെള്ള നിറത്തിലുള്ള തൈര്, ഇങ്ങനെ വിവിധ നിറങ്ങളിലുള്ള ഭക്ഷണങ്ങൾ വിവിധ വിറ്റാമിനുകളും ധാതുക്കളും നൽകുന്നു. ദിവസേന പഴങ്ങളും പച്ചക്കറികളും നൽകുക. പരിപ്പ്, കടല, പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക. വളരെ പഞ്ചസാരയും ഉപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതിനാൽ ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് എത്ര കഴിക്കുന്നു എന്നതിനേക്കാൾ എന്താണ് കഴിക്കുന്നത് എന്നതാണ് കൂടുതൽ പ്രധാനം. IYCF സൂചകങ്ങൾ. നല്ല പൂരകാഹാരത്തിന്റെ അളവുകോൽ. ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ശിശുക്കളുടെ പോഷണ നില വിലയിരുത്താൻ IYCF അഥവാ ഇൻഫന്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് സൂചകങ്ങൾ ഉപയോഗിക്കുന്നു. ജനനം മുതൽ 2 വയസ്സുവരെയുള്ള കുട്ടികളുടെ ഭക്ഷണ രീതിയുടെ ഗുണനിലവാരം അളക്കാനുള്ള അന്തർദേശീയ മാനദണ്ഡങ്ങളാണ് ഇവ. അതിൽ ഒന്നാണ് മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി. ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ധാന്യങ്ങൾ, പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, പഴങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, മീൻ അല്ലെങ്കിൽ ഇറച്ചി, ഇവയിൽ 5 എണ്ണമെങ്കിലും ഉൾപ്പെടുത്തണം. 2 സൂചകം മിനിമം മീൽ ഫ്രീക്വൻസി ആണ്. അതായത് പ്രായത്തിനനുസരിച്ച് മതിയായ തവണ ഭക്ഷണം ലഭിക്കണം. 3 മിനിമം ആക്സെപ്റ്റബിൾ ഡയറ്റ് ആണ്. വൈവിധ്യവും ആവൃത്തിയും ഒരുപോലെ ഉറപ്പാക്കുന്ന സൂചകമാണിത്. ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കുട്ടികളിലാണ് മികച്ച വളർച്ചയും ആരോഗ്യഫലങ്ങളും കാണുന്നത്. വീട്ടിലെ ഭക്ഷണം തന്നെയാണ് ഏറ്റവും നല്ലത്. വില കൂടിയ ബേബി ഫുഡുകൾ വാങ്ങിയാൽ മാത്രമേ കുഞ്ഞിന് ആരോഗ്യവാനാകാനാകൂ എന്ന ധാരണ തെറ്റാണ്. നമ്മുടെ വീട്ടിലെ ഭക്ഷണങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ചത്. ചോറ്, പരിപ്പ്, പച്ചക്കറികൾ, പഴങ്ങൾ, മുട്ട, മീന്, ഇറച്ചി, തൈര്, കടല, പയറുവർഗ്ഗങ്ങൾ, ഇവയൊക്കെയാണ് മികച്ച പൂരകാഹാരങ്ങൾ. ഇരുമ്പ് ബുദ്ധിവികാസത്തിന്റെ കൂട്ടുകാരൻ. 6 കഴിയുമ്പോൾ ഗർഭകാലത്ത് ലഭിച്ചിരുന്ന ഇരുമ്പ് ശേഖരം കുറയാൻ തുടങ്ങും. ഇതിനാലാണ് ഈ പ്രായത്തിൽ വിളർച്ച സാധാരണമായി കണ്ടുവരുന്നത്. വിളർച്ച വെറും രക്തക്കുറവല്ല, അതിന് പഠനശേഷിയെയും ശ്രദ്ധാശക്തിയെയും ബാധിക്കാൻ കഴിയും. അതിനാൽ മുട്ട, മീൻ, ഇറച്ചി, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. മുട്ട ദിവസവും നൽകാവുന്ന ഒരു മികച്ച ഭക്ഷണമാണ്. വില കുറഞ്ഞതും പോഷക സമ്പുഷ്ടവുമായ ഒരു ഭക്ഷണം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതിൽ ഒന്നാമതാണ് മുട്ട. മുട്ടയിൽ ഉയർന്ന ഗുണനിലവാരമുള്ള പ്രോട്ടീൻ, ഇരുമ്പ്, വിറ്റാമിനുകൾ, കോളിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. മസ്തിഷ്ക വികാസത്തിന് കോളിൻ വളരെ പ്രധാനമാണ്. അതിനാൽ ദിവസേന 1 നൽകാൻ സാധിച്ചാൽ അത് കുഞ്ഞിന് വലിയ ഗുണം ചെയ്യും. പ്രതികരണാത്മക ഭക്ഷണം. ഒരു കുഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഒരു കുടുംബാനുഭവമായിരിക്കണം. അമ്മയും അച്ഛനും സംസാരിച്ചുകൊണ്ട്, കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, സ്നേഹത്തോടെ, അതാണ് റെസ്പോൺസീവ് ഫീഡിംഗ്. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ശകാരിക്കരുത്. ഓരോ കുട്ടിയുടെയും വിശപ്പ് വ്യത്യസ്തമാണ്. ഇന്ന് കുറച്ച് കഴിച്ച കുട്ടി നാളെ കൂടുതൽ കഴിച്ചേക്കാം. ഭക്ഷണം നിരസിക്കുന്ന കുട്ടികൾ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പരാതികളിൽ ഒന്നായത്. ഡോക്ടർ, എന്റെ കുഞ്ഞ് ഒന്നും കഴിക്കാറില്ല. ഒരു പുതിയ ഭക്ഷണം കുട്ടി ആദ്യ ദിവസം നിരസിച്ചാൽ അതുകൊണ്ട് അത് ഇഷ്ടമല്ലെന്ന് അർത്ഥമില്ല. ചില കുട്ടികൾക്ക് ഒരു പുതിയ ഭക്ഷണം സ്വീകരിക്കാൻ 10 മുതൽ 15 തവണ വരെ പരിചയപ്പെടുത്തേണ്ടി വരും. അതിനാൽ ക്ഷമ ആവശ്യമാണ്. മൊബൈൽ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്ന പ്രവണത ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണിത്. മൊബൈല് നോക്കി ഭക്ഷണം കഴിക്കുന്ന കുട്ടിക്ക് ഭക്ഷണത്തോട് ഒരു ബന്ധവുമില്ല. അവൻ എത്ര കഴിച്ചു എന്നറിയില്ല, വിശപ്പ് തിരിച്ചറിയില്ല, തൃപ്തി തിരിച്ചറിയില്ല. ഇത് ഭാവിയിൽ അമിതവണ്ണത്തിനും ഭക്ഷണശീല പ്രശ്നങ്ങൾക്കും കാരണമാകാം. ശുചിത്വവും സുരക്ഷിതത്വവും. പോഷക സമ്പുഷ്ടമായ ഭക്ഷണം നൽകുന്നത് പോലെ തന്നെ പ്രധാനമാണ് ശുചിത്വം. വയറിളക്കം വന്നാൽ കുഞ്ഞിന്റെ പോഷകസ്ഥിതി വേഗത്തിൽ മോശമാകും. അതുകൊണ്ട് കൈ കഴുകൽ, വൃത്തിയുള്ള പാത്രങ്ങൾ, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ നിർബന്ധമാണ്. അവസാനമായിട്ട് സന്ദേശം പറയാനുള്ളത്, പ്രിയപ്പെട്ട മാതാപിതാക്കൾ,

0: ഒരു കുഞ്ഞിന്റെ മസ്തിഷ്കത്തിന്റെ 80% വളർച്ച ആദ്യ 2 വർഷത്തിനുള്ളിലാണ് നടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നൽകുന്ന ഓരോ ആരോഗ്യകരമായ ഭക്ഷണവും ഒരു നിക്ഷേപമാണ്. ഒരു സ്പൂൺ മുട്ട, ഒരു കഷ്ണം മീൻ, ഒരു പഴക്കഷ്ണം, ഒരു കപ്പ് പരിപ്പ്, ഇവ വെറും ഭക്ഷണമല്ല, നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, ആദ്യ 6 മാസം മുലപ്പാല് മാത്രം. 6 മാസം പൂർത്തിയായാൽ പൂരകാഹാരം ആരംഭിക്കുക. ഭക്ഷണത്തിൽ വൈവിധ്യം ഉറപ്പാക്കുക. ദിവസേന പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകുക. പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. സ്ക്രീൻ രഹിതമായ സന്തോഷകരമായ ഭക്ഷണ സമയം ഒരുക്കുക. 2 വയസ്സുവരെയും അതിനുശേഷവും മുലപ്പാല് തുടരുക. ഇന്നത്തെ ശരിയായ പൂരകാഹാരം നാളത്തെ ആരോഗ്യമുള്ളതും ബുദ്ധിശക്തിയുമുള്ളതുമായ ഒരു തലമുറയെ വാർത്തെടുക്കും. നന്ദി, നമസ്കാരം.
1: കുഞ്ഞുങ്ങളുടെ പൂരകാഹാരങ്ങൾ എങ്ങനെ പോഷക സമ്പുഷ്ടമാക്കാം? ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സജിന സയ്യിദ് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.

0: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ഇന്ന് 6:50 കിസാൻ വാണിയിൽ മഴക്കാല പച്ചക്കറി വിശേഷങ്ങളുമായി പാടിയോട്ടുചാലിലെ ശാന്ത ശ്രീധരൻ. 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, സി പി സിനി എന്നിവരാണ്. തുടർന്ന് തൊഴിൽ വാർത്തകൾ കേൾക്കാം.

ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കും 2:30 വാട്സപ്പ് ഗീതങ്ങൾ തത്സമയം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം, ക്ഷമിക്കണം, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശം അയക്കാം 8547027054 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനം, ചിത്രം, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവയാണ് സന്ദേശത്തിൽ ഉൾപ്പെടുത്തേണ്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 39 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ വിശദമായി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11-ാമത് നിതി ആയോഗ് ഭരണസമിതി യോഗം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. വികസിത് ഭാരത് 2047-നായുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യവിഭവശേഷി വികസനം എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംരംഭകത്വം, തൊഴിൽ വൈദഗ്ധ്യം, സുസ്ഥിര തൊഴിലവസരങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഓരോ പൌരന്റെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
1: പിഎം കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പിഎം കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ 2-ാം ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. 22%, 25%, 27%, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും

0: ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ, ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14-ാമത് കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന 2-ാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്ചുവർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൌണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ILO ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹങ്ബോവുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലെടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. വാട്സ്ആപ്പ് പ്രീഗീതങ്ങൾ തത്സമയം. ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ 8547020554 എന്ന നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ വാട്സപ്പ് പ്രിയഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ആദ്യത്തെ ഗാനം കണ്ണൂർ താവക്കര ഗോൾഡൻ നീഡിലെ സ്റ്റാഫുകൾ ആവശ്യപ്പെട്ടതാണ്. ചിത്രം സുഖമോ ദേവി. ഒ എൻ വി കുറിപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസ് ആലപിച്ചത്.

ഹായ് പ്രിയഗീതമേ, ഈ പാട്ടെങ്കിലും വെച്ചു തരുമെന്ന് പ്രതീക്ഷയോടെ എഴുതുന്നു. എന്റെ വലിയമ്മ ഞായറാഴ്ച മലയ്ക്ക് പോവുകയാണ്. എല്ലാ വിശ്വാസികൾക്കുമായി ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് തുടങ്ങുന്ന ദാസേട്ടൻ പാടിയ ഗാനം വെച്ചു തരുമോ എന്ന് പ്രസീത ബാലചന്ദ്രൻ.

വരയാൽ വയനാട് ജില്ലയിൽ നിന്നും. പ്രസീതിയുടെ ഇഷ്ടഗാനത്തിന്റെ രചന വയലാർ രാമവർമ്മ, ദേവരാജന്റെ സംഗീതം. ഇതാ പ്രസീതിയുടെ ഇഷ്ടഗാനം.

സത്യനന്ദിക്കാടിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം വെറുതെ ഒരു പിണക്കം. ഇത് രാജീവൻ അഴീക്കോടിന്റെ ഇഷ്ടഗാനം.

ഇത് കള്ളാർ പഞ്ചായത്തിൽ നിന്ന് ജോഷിയാണ്. ഞങ്ങളുടെ അയൽവാസിയായ ശശിധരന്റെ മകൾ മീര, ഞങ്ങൾ ചിക്കു എന്നാണ് അവളെ വിളിക്കുന്നത്. അവൾക്ക് വേണ്ടി നല്ലൊരു ബർത്ത്ഡേ പാട്ട് കൊടുക്കുമോ എന്നാണ് ജോഷി ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചിക്കുവിനു വേണ്ടി യേശുദാസ് പാടിയ അഗ്നിശരം എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികളും എം കെ അർജുനന്റെ സംഗീതവും.

0: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീഷ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 June 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും

0: കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം എന്റെ നന്ദിനിക്കുട്ടിക്ക് എന്ന സിനിമയിലെ ഇനിയും വസന്തം പാടുന്നു എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ന്യൂഡൽഹിയിൽ നിന്നും രാജീവ് പലേരി. രാജീവിന്റെ ഇഷ്ടഗാനത്തിന്റെ രചന ഒ എൻ വി കുറുപ്പാണ്. രവീന്ദ്രന്റെ സംഗീതം യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്.

ഗമനം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നു. പിണറായി കമ്പനിമെട്ടയിൽ നിന്നും ഷെറിന ജയപ്രകാശ്. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമലയാണ്, ഔസേപ്പച്ചന്റെ സംഗീതം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്.

0: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: വാട്സപ്പ് ഗീതങ്ങൾ തുടരുന്നു. ഒരിക്കലും താൻ അയച്ച സന്ദേശത്തിലൂടെ പാട്ടുകൾ പ്രക്ഷേപണം ചെയ്തിട്ടില്ല എന്ന് സുമി പുതിയ തെരുവിൽ നിന്നും. സുമി, ഈ പാട്ടെങ്കിലും കൊടുക്കുമോ എന്ന് ചോദിച്ചാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. സുമിയുടെ ഇഷ്ടഗാനം മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ്. മധുമുട്ടത്തിന്റെ വരികളും MG രാധാകൃഷ്ണന്റെ സംഗീതവും. ഇതാ സുമിയുടെ ഇഷ്ടഗാനം.

അടുത്ത സന്ദേശം ഡോക്ടർ ഗോവിന്ദൻ പുതുമനയുടേതാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം ഒരു സിന്ദൂര പൊട്ടിന്റെ ഓർമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം, പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

நல்ல நல்ல பல பல விவரம். മക്കളായ കൃഷ്ണദാസിനും ദയാകൃഷ്ണനും ഹസ്ബൻഡ് കൃഷ്ണനും വേണ്ടി രമ്യാകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം സമൂഹം, കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം, യേശുദാസ് ആലപിച്ചത്.

ഞാനൊരു പ്രവാസിയാണ്. പ്രവാസി ഒരു പാട്ട് ചോദിച്ചാൽ വെച്ചു തരില്ലേ? അറബിക്കഥയിലെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ഷിനിമോൾ പ്രദീപ് അഞ്ചരക്കണ്ടിയിൽ നിന്നും. ഗാനരചന അനിൽ പനച്ചൂരാൻ, ബിജുബാലിന്റെ സംഗീതം യേശുദാസ് പാടിയ ഗാനം ഇതാ ഷിനിമോൾക്ക് വേണ്ടി.

0: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനും ഉണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: പ്രിയ ശ്രോതാക്കളെ, വാട്സപ്പ് പ്രീഗീതങ്ങൾ തുടർന്ന് കേൾക്കാം. അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പി എഴുതി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ചിത്രം നായാട്ട്. കഴിഞ്ഞ 5 മാസമായി ഈ പാട്ടിനു വേണ്ടി ആവശ്യപ്പെടുന്നുവെന്ന് പരിഭവത്തോടെ കനക ചാല ചുളയിൽ നിന്നും. ഇതാ കനകയുടെ ഇഷ്ടഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, വാട്സപ്പ് ഗീതങ്ങൾ തുടർന്ന് കേൾക്കാം. 2:30 ഇന്ന് ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് എം അശോകൻ, അതുൽ പ്രവീൺ, ജന്ന മുരളി. നിങ്ങളോടൊപ്പം രഞ്ജിനി ദേവി. ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന 2-ാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്ചോർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ എയർബസ് C-295 പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിമാന നിർമ്മാണ മേഖലയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ തെളിവാണ് ഇതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പൽ സെറ്റെ ബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 3 നാവികരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ 1-ാം ഘട്ടം അടുത്ത മാസം 1 മുതൽ 30 വരെ കേരളത്തിൽ നടത്തുമെന്ന് സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ്. ഇതിന്റെ ഭാഗമായി ഈ മാസം 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ലഭ്യമാകും. വയനാട് ജില്ലയിൽ ഷിഗല്ലെ സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8 ആയി. കൊല്ലത്ത് 2 പേർക്കും തിരുവനന്തപുരത്ത് 13 പേർക്കും രോഗബാധ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 266 പോയിന്റ് ഉയർന്ന് 74,249-ലും നിഫ്റ്റി 56 പോയിന്റ് നേട്ടത്തോടെ 23,271-ലും വ്യാപാരം തുടരുന്നു. കണ്ണൂർ ചെറുകുന്നിൽ ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം കീഴ്ശാന്തി പത്മനാഭൻ നമ്പൂതിരിയാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്ട്രക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. എഫ്എം വാർത്തകളാണ് കേട്ടത്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi stresses collective efforts of centre and states key to realising Vikasit Bharat vision. Chairs 11th Governing Council meeting of Niti Aayog in New Delhi. Information and Broadcasting Minister Ashwini Vaishnaw says government making efforts to strengthen Akashvani and Doordarshan coverage across border regions. Inaugurates 20 kilowatt FM transmitter in Rajasthan's Jaisalmer. Centre waives excise duty on certain variants of ethanol blended petrol. Another TMC MP, Prakash Chigwaraik, resigns from Rajya Sabha. First Maiden India Airbus C-295 aircraft completes maiden test flight from Vadodara. Iran announces closure of Strait of Hormuz following US strikes. And sports fans across the globe await month-long football spectacle as FIFA World Cup kicks off in Mexico City tonight. Prime Minister Narendra Modi has said that despite the world passing through a period of uncertainty and instability, India continues to advance on its growth trajectory with confidence and determination. Chairing the 11th Governing Council meeting of Niti Aayog at Rashtrapati Bhavan in New Delhi, Mr. Modi said, as India progresses towards achieving the vision of Vikasit Bharat, the collective responsibility of the centre and states becomes even greater. The Prime Minister highlighted that creating the right ecosystem for the country's youth through quality education, demand-driven skilling and employment opportunities must remain a priority. He said India has signed free trade agreements with many countries to create new opportunities for growth and exports. The Prime Minister said women-led development is a cornerstone of the vision of Vikasit Bharat. He said, from farming and start-ups to science and innovation, Nari Shakti is contributing across the domains. The meeting is deliberating on measures to promote entrepreneurship, enhance skilling, and create sustainable employment opportunities across the country. The theme of this year's meeting is Inclusive Human Development for Vikasit Bharat at 2047. The meeting has brought together chief ministers and lieutenant governors from across the country to discuss the inclusive human development framework anchored around four core pillars. These are foundational human capital and future-ready skills, productive employment, entrepreneurship and decentralized growth, health, nutrition and well-being, and equity and dignity for all. Union Information and Broadcasting Minister Ashwini Vaishnav today virtually inaugurated a 20-kilowatt FM transmitter at Ramgarh in Rajasthan's Jaisalmer district during a program held at the Akashwani premises in Jaipur. With this addition, the total number of FM transmitters in the state has risen to 39. The new transmitter will provide radio coverage within an 80-kilometer radius in border areas, providing people access to a wide range of information, educational content and entertainment programs. Addressing the gathering, Union Minister Vaishnav said special arrangements are being developed to strengthen Akashwani and Doordarshan coverage across the country's border regions from Kashmir to Kutch, with new FM transmitters and broadcasting infrastructure being set up. The minister said the plan is to provide comprehensive coverage across the entire border belt of the country, stretching all the way from Kashmir.
2: Today, our new 20-kilowatt FM transmitter was launched in Jaisalmer, which will cover not only the district but also surrounding regions. About an 80-kilometer radius and nearly 20,000 square kilometers. This is a significant step forward.
1: Mr. Vaishnav called for transforming the overall framework of Prasar Bharati, stressing the need for a digital-first and hyper-local approach to keep radio relevant in the technology era. He also underlined the importance of connecting local artists and artisans with broadcasting platforms. The event was attended by Jaipur MP Manju Sharma, Prasar Bharati Chairman Prasoon Joshi and Akashwani Director General Rajiv Kumar Jain, among other senior officials. The government has waived excise duty on certain variants of ethanol-blended petrol. In a notification, the Union Finance Ministry announced that petrol blended with 22%, 25%, 27% and 30% ethanol have been exempted from central excise duty. The ministry said all four fuel grades will now attract a nil rate of excise duty. The move is aimed at strengthening India's ethanol blending program, which seeks to reduce dependence on imported crude oil, cut carbon emissions and enhance demand for domestically produced ethanol. The centre has issued an advisory about the growing threat of cyber criminals using artificial intelligence to bypass security systems and target financial infrastructure. According to the advisory issued by the Indian Cyber Crime Coordination Centre under the Ministry of Home Affairs, cyber criminals are increasingly using AI to create realistic deepfake videos and synthetic identities. These technologies are being exploited to bypass facial authentication, liveness verification, video KYC processes, account recovery systems, and unauthorized access to financial and digital services. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts, and for details of stories and more, log on to our website www.newsonair.gov.in.

0: തന്ത്രങ്ങൾ മെനയുന്ന ലൂഷൻ, പുരോഗമനക്കാരൻ ആൻഡ്രിയുമായി സംഭാഷണത്തിൽ.
1: സോണിയെ ഞാൻ കൂടുതൽ വളർത്തി വികസിപ്പിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവ അവളുടേത്. അല്ല, അത് പറഞ്ഞപ്പോ എന്താ നിങ്ങളുടെ മുഖത്തൊരു പരിഹാസം? ലൂഷിൻ, നിങ്ങൾ അനവസരത്തിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, പരിഹസിക്കുകയാണോ?
2: അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ നിങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?
1: അല്ല, അങ്ങനെയൊന്നും അല്ല. കാര്യങ്ങളെല്ലാം നേരെ മറിച്ചാണ്.
2: ഓ, നേരെ മറിച്ച്! വിചിത്രമായിരിക്കുന്നു, അതും പറയുന്നത് നിങ്ങൾ. ആൻഡ്രി, കേൾക്കാൻ സുഖമുണ്ട്.
1: നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു? വാസ്തവത്തിൽ അവള് വിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്.
2: ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം മണ്ടത്തരം! നിങ്ങളവളെ വളർത്തിയെടുക്കും പോലും.
1: വളർത്തിയെടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എത്ര പ്രാകൃത മനസ്സോടെയാ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ കഠിനമായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം, സ്ത്രീകൾ പുരുഷന്റെ അടിമകളാണെന്ന ചിന്ത.
2: ഓ, എനിക്ക് നിങ്ങളെപ്പോലെ ഹൃദയവിശാലത ഇല്ല. നിങ്ങൾ ആശയങ്ങളുടെ ലോകത്ത് മാത്രമാണ് ജീവിക്കുന്നത്.
1: ഇപ്പോഴും സോണിയയ്ക്ക് ആത്മവിശ്വാസം പോരാ. ചില കാര്യത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. ഒരു പുരുഷൻ സ്ത്രീയുടെ കൈ ചുംബിക്കുന്നത് സ്ത്രീക്ക് അപമാനകരമാണ്.
2: അതെങ്ങനെ? അത് നമ്മുടെ നാട്ടിലെ ആചാരമല്ലേ?
1: പക്ഷേ അത് അസമത്വത്തിന്റെ ചിഹ്നമാണ്. അതിനെക്കുറിച്ച് നീണ്ട ഒരു ചർച്ച നടത്തി വിശദീകരിച്ചു കൊടുത്തു. ഫ്രാൻസിലെ ഒരു തൊഴിലാളി സംഘടനയെപ്പറ്റിയും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും
2: നിങ്ങളൊരു കാര്യം ചെയ്യുമോ? ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിക്കൂ. ആ സോണിയെ കുറച്ചു നേരത്തേക്ക് മതി.
1: എന്തിന്?
2: എനിക്ക് അവളെ ഒന്ന് കാണണം. ഇന്നോ നാളെയോ ഞാനിവിടം വിട്ടു പോകും. അതിനു മുൻപേ അവളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആൻഡ്രി, നിങ്ങളും ഇവിടെ ഉണ്ടാവണം. ദേ, നിശ്ചയമായും നിങ്ങൾ ഉണ്ടാവണം.
1: എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ശരി.
2: മേശപ്പുറത്ത് ചിതറിക്കിടക്കുകയാണ് നോട്ടുകൾ, എണ്ണിത്തിട്ടപ്പെടുത്തിയ നോട്ടുകൾ. ഇന്ന് എനിക്ക് ആകെ തിരക്കായിരുന്നു. ഓരോരോ നൂലാമാലകൾ, പ്രശ്നങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ. ഉടനെ നടക്കാൻ പോകുന്ന വിവാഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ വീട് വാടകയ്ക്കെടുത്തത്. അത് മോടി പിടിപ്പിക്കാൻ എത്ര പണം ചെലവാക്കി! വാടകക്കരാർ ഒപ്പുവെച്ചത് ഈയിടെ. അഡ്വാൻസ് തുക മുഴുവനും നഷ്ടപ്പെട്ടു. വീട്ടുപകരണങ്ങൾക്ക് നൽകിയ തുകയും മടക്കിക്കിട്ടില്ല. ആ കൊള്ളാം, വീട്ടുപകരണങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ വിവാഹിതനാകണോ? എല്ലാം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാലോ? എങ്കിലും ഡോണിയ, ഓ, അവൾ എന്റെ മനസ്സിനെ ഇളക്കി മറിച്ചിരിക്കുന്നു.
1: സോണിയെ കൂട്ടിക്കൊണ്ടു വന്നു.
3: എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്?
2: ആ സോണിയ, ഇരിക്കൂ. ആ മേശയ്ക്കരികിലേക്ക് ഇരിക്കൂ. റസ്കോൾനിക്കോ അവിടെ ഉണ്ടോ?
3: നിക്കോവോ? ഉണ്ട്, അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ അകത്തേക്ക് കയറി വരുന്നത് കണ്ടല്ലോ.
2: ആദ്യമായി സോണിയ, നിന്റെ അമ്മയോട് എന്റെ ക്ഷമാപണം അറിയിക്കുക. അമ്മ എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ലല്ലോ. കാതറീന് നിന്റെ അമ്മയുടെ സ്ഥാനം തന്നെയല്ലേ?
3: വളരെ ശരിയാണ്. അവർക്ക് ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനമാണ് നൽകി.

0: നൽകിയിരിക്കുന്നത്.
1: ഓ, അപ്പോൾ എന്റെ ക്ഷമാപണം നീ അറിയിക്കുമല്ലോ. നിന്റെ അമ്മയുടെ സ്നേഹപൂർവമായ ക്ഷണം നിരസിക്കേണ്ടി വന്നിരിക്കുന്നു. എനിക്കിന്ന് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയില്ല.
0: ശരി, ഞാൻ ആ വിവരം അമ്മയോട് പറയാം. ഇത് പറയാനാണോ വിളിപ്പിച്ചത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ, അവിടെ വിരുന്ന് തുടങ്ങി.
1: പോകാൻ വരട്ടെ.
0: ഇന്നലെ അമ്മ പറഞ്ഞ കാര്യം നടക്കുവോ?
1: ഇല്ല, അച്ഛൻ ഔദ്യോഗിക ജീവിതത്തിന്റെ കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല. തന്നെയുമല്ല, മരണസമയത്ത് സർവീസിലുമില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷയ്ക്കൊന്നും സാധ്യതയില്ല. പിന്നെ ദുരിതാശ്വാസം കിട്ടാനുള്ള വകുപ്പുമില്ല.
0: അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്.
1: ഓ, ഞാനൊരു ചെറിയ തുക നിനക്ക് തരട്ടെ. ദാ 10 രൂബിൾ. മടിക്കാതെ വാങ്ങിക്കോളൂ. ഞാൻ ആ വാതിലിന് പുറത്തു വരെ വരാം.
2: എന്താ അവര് തമ്മിലൊരു സ്വകാര്യം? എന്താ അവൾ അറിയാതെ അവളുടെ ഉടുപ്പിൽ തിരികെയത്?
1: എനിക്ക് ആശ്വാസമായി. ഒരു സഹായവും ചെയ്തില്ലല്ലോ എന്ന് എന്റെ മനസ്സ് നീറുകയായിരുന്നു. ഇപ്പൊ അത് മാറി.
3: ഞാനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു.
1: എന്ത് കണ്ടു? കാണരുതാത്തൊന്നും കണ്ടില്ലല്ലോ.
3: അല്ല, നിങ്ങളെന്താ ഈ നോട്ടുകളെല്ലാം മേശപ്പുറത്ത് വാരി വലിച്ചിട്ടിരിക്കുന്നേ? അവൾ ഇടയ്ക്കിടെ ഇങ്ങോട്ട് നോക്കുന്നതും കണ്ടു. എന്റേതാണെന്ന് വിചാരിച്ചു കാണും.
1: അങ്ങനെ വിചാരിക്കട്ടെ, എന്റെ നഷ്ടം വളരെ വലുതാണ്.
3: ലൂഷൻ, നിങ്ങളെന്താ നിയമസാധ്യതയുള്ള വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങളെന്തിനാ നിയമസാധ്യതയിൽ കടിച്ചു തൂങ്ങുന്നേ?
1: എനിക്ക് നിയമപരമായ വിവാഹം വേണം. സ്വതന്ത്ര വിവാഹം മൂലം വിഡ്ഢിയാക്കപ്പെട്ട് വല്ലവന്റെയും കുട്ടികളെ പോറ്റേണ്ട ഗതികേട് വന്നെങ്കിലോ? എനിക്കൊരിക്കലും വഞ്ചിതനായ ഭർത്താവാകാൻ സാധ്യമല്ല.
3: കുട്ടികൾ? നിങ്ങൾ കുട്ടികളെ കുറിച്ചല്ലേ സൂചിപ്പിച്ചത്?
1: അതെ, കുട്ടികൾ ഒരു സാമൂഹിക പ്രശ്നമാണ്. ചിലർക്ക് കുട്ടികൾ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല, കാരണം അത് കുടുംബജീവിതത്തിലേക്ക് വഴിതെളിക്കും. നമുക്ക് കുട്ടികളെ പറ്റി പിന്നെ സംസാരിക്കാം. വഞ്ചിതനാകുന്ന ഭർത്താവിനെ പറ്റി സംസാരിക്കാം, ദാമ്പത്യത്തെ പറ്റി സംസാരിക്കാം.
3: അതെ, സ്വതന്ത്ര വിവാഹത്തിൽ ഒരു വഞ്ചനയോ ഇല്ല. നിയമപരമായ വിവാഹത്തിന്റെ പ്രകൃതിദത്തമായ പ്രത്യാഘാതം മാത്രമാ അത്. അത് തിരുത്താൻ വേണ്ടിയുള്ള പ്രതിഷേധം.
1: സ്നേഹത്തോടൊപ്പം ബഹുമാനവും വേണം ദാമ്പത്യത്തിൽ.
3: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ബഹുമാനത്തെയാണ്. ഇതല്ലേ ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്നത്?
4: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 43-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ലൂഷിൻ, കണ്ണൻ നായർ, സോണിയ, നിതുന നെവിൽ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
5: ആകാശവാണി കണ്ണൂർ പ്രിയ ശ്രോതാക്കളെ,

വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടർന്ന് കേൾക്കാം. മൂന്നോ നാലോ നിമിഷങ്ങൾ മാത്രം ദൈർഘ്യമുള്ള ചലച്ചിത്ര ഗാനത്തിൽ ഭാരതത്തിന്റെ സംസ്കൃതിയെ കുടിയിരുത്തിയ കവിയാണ് വയലാർ രാമവർമ്മ. പ്രണയഗാനങ്ങളിൽ പോലും അത് കാണാം. പ്രണയിനിയെ ശില്പഗോപുരത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പുഷ്പപാതുകം പുറത്തുവെക്കാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ ഈ ഭൂമിയെ തന്നെ പ്രണയിക്കുകയാണ് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം എന്ന ഗാനത്തിലൂടെ കവി പ്രതീക്ഷകൾ അസ്തമിച്ചവർക്ക് പിടിച്ചു നിൽക്കാനുള്ള മൃതസഞ്ജീവനിയാണ് ഈ ഗാനമെന്ന് കുറെ എഴുതിയിരിക്കുന്നു രാഘവൻ കടന്നപ്പള്ളി. ദുഃഖങ്ങൾ മറന്ന് ജീവിക്കാൻ, പ്രകൃതിയെ സ്നേഹിക്കാൻ മനുഷ്യ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ചന്ദ്രകളഭം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്, യേശുദാസ് പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, ദേവരാജന്റെ സംഗീതം.

എന്റെ പ്രിയ കൂട്ടുകാരി ബിന്ദുവിന്റെയും മധുവേട്ടന്റെയും 23-ാം വിവാഹ വാർഷികമാണ്. അവർക്കുവേണ്ടി സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് രുക്മിണി രമേശൻ എരിപ്പിൽ. ഗാനരചന മങ്കൊമ്പു ഗോപാലകൃഷ്ണൻ, രവീന്ദ്ര ജയന്റെ സംഗീതം, ആശാ ഭോസ്ലെ പാടിയത്, ചിത്രം സുജാത.

ഒരു ദേവ മാളിക തീർത്തു എന്ന് തുടങ്ങുന്ന യുഗ്മഗാനം കേൾപ്പിക്കാമോ എന്ന് മാങ്ങാട് നിന്നും അനിൽകുമാർ. പി കെ ഗോപിയുടെ വരികൾ, കോഴിക്കോട് യേശുദാസിന്റെ സംഗീതം, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം രൗദ്രം.

എന്റെ തനുമോൾക്കു വേണ്ടി ലീല തൊട്ടിച്ചാൽ ആവശ്യപ്പെടുന്നു. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിലെ ഗാനം. അമ്പിളി പാടിയത് പി ഭാസ്കറിന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത് ചിത്രം വിഷ്ണുലോകം. കൈതപ്പുറത്തിന്റെ വരികളും രവീന്ദ്രന്റെ സംഗീതവും. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ.

0: കസ്തൂരി.
1: ബിച്ചു തിരുമല എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് തളിപ്പറമ്പിൽ നിന്ന് ഹാഫിറ.

യേശുദാസ് പാടിയ ഗാനം ചിത്രം 6 തമ്പുരാൻ. ഗിരീഷ് ബത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് മണിയറയിൽ നിന്നും പ്രശാന്ത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ വാട്സപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം ഇവിടെ പൂർണ്ണമാവുന്നു. സന്ദേശമയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് നിങ്ങളോടൊപ്പം രഞ്ജിനി ദേവി. സാങ്കേതിക സഹായം നൽകിയത് എം അശോകൻ, അതുൽ പ്രവീൺ, ജിന്യ മുരളി. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനകം അടുത്ത പരിപാടി കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. സമയം 3:34:43. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കമ്മാര സംഭവം എന്ന ചിത്രത്തിൽ ഹരിചരൺ, ശേഷാദ്രി, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

അടുത്ത ഗാനം അറേബ്യ എന്ന ചിത്രത്തിൽ രാജേഷ് എച്ച്, സുജാത എന്നിവർ പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ജോണി ജോണി ഇസ് അപ്പ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തതായി. പാടിയത് ദേവദത്ത് ബിജുപാൽ, ദേവിക ദീപക് ദേവ്, രചന വി കെ ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തായം വക കേൾക്കാം. കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്.

0: കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തായം വകയാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
7: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
8: നമസ്കാരം, ഞാൻ ആദർശ് കുമാരൻ. ഈ ആഴ്ച ഞാനുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
9: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
14: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
15: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
16: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്, RBI പറയുന്നു.
17: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
18: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം കാളിദാസ കാവ്യ മനോഹരി, പാടിയത് റിജു ജോസഫ്.

0: ലളിതഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്ക് ഇന്ന് സ്വീകാര്യത ഏറുകയാണ്. കുറഞ്ഞ സ്ഥലത്ത് മത്സ്യകൃഷി നടത്താമെന്നതും ഉയർന്ന ഉത്പാദനവുമാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. കണ്ടക്ടർ ജോലിയോടൊപ്പം ചെലവ് കുറഞ്ഞതും നൂതനവും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ സിജുവിന്റെ കൃഷിവിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ.

ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾക്ക് ഡിപ്പോയിലൊന്നും പോകേണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് നമ്മളൊരു മീൻ കൃഷി എന്ന് പറയുന്ന ഒരു പദ്ധതിയിലോട്ട് വന്നത്. അപ്പോൾ ആദ്യമൊരു ചെറിയൊരു ടാങ്കിൽ നമ്മൾ മീനിനെയൊക്കെ വളർത്തി. പിന്നെ സമയമൊക്കെ കൂടുതലുണ്ടായിരുന്നത് കാരണം നമ്മൾ ഫിഷറീസ് വകുപ്പുമായിട്ടൊക്കെ ആലോചിച്ചു. അപ്പോൾ ആദ്യം ഒരു 2 സെന്റിൻ്റെ ഒരു പടുതാക്കുളം, അതിലോട്ടാണ് നമ്മൾ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ആ പടുതാക്കുളത്തിലേക്ക് നമ്മൾ ഗിഫ്റ്റ് തിലാപ്പി എന്ന് പറയുന്ന മീനാണ് നമ്മൾ ആദ്യം ഇറക്കിയത്. അപ്പോൾ അതൊരു വിജയം ആയി നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ ഇസ്രായേലിൻ്റെ ഒരു ടെക്നോളജിയാണ്, ബയോഫ്ലോക്ക് സിസ്റ്റത്തിലോട്ട് വന്നു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു 7 ടാങ്കാണ്, അതൊരു സ്കീമിലാണ്, നമ്മുടെ ഫിഷറീസിൻ്റെ തന്നെ ഒരു സ്കീമിൽ തന്നെയാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം പൈസ അന്ന് സബ്സിഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 ഡയമീറ്ററുള്ള 7 ടാങ്കിൽ ബയോഫ്ലോക്ക് കൃഷിയാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായി നമുക്ക് വർഷത്തിൽ എല്ലാ ദിവസവും വരുന്ന കസ്റ്റമേഴ്സിന് മീന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ 365 ദിവസവും, അതായത് 1 കിലോയിൽ 4 എണ്ണം എന്ന രീതിയിൽ, അതായത് 250 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം ആ സൈസിനകത്തുള്ള മീനുകളാണ് നമുക്ക് കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ 200 രൂപ നിരക്കിലാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീറ്റയുടെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അക്വേറിയവും കൂടെ ഉണ്ട്, അതായത് ആൻസ് ഫിഷ് ഫാം ആൻഡ് അക്വേറിയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ നടത്തി വരികയാണ്. അപ്പോൾ അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യയോഗ്യമായ എല്ലാ മത്സ്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ആ രീതിയിലൊരു സമ്പ്രദായമാണ് നമ്മൾ ചെയ്തു വരുന്നത്. നമ്മുടെ ബയോഫ്ലോക്ക് സിസ്റ്റത്തിനകത്ത് വളർത്തുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ടാങ്ക് സെറ്റിംഗ് ആണ്, അതായത് ഫ്ലോക്ക് ഡെവലപ്മെന്റ് എന്നതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സീഡ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സീഡിന് മെയിൻ ആയിട്ട് ആശ്രയിക്കുന്നത് വല്ലാർപാടത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹാച്ചറി നേര ഡാമിനോ ആണ്. ഇതിനകത്ത് എവിടെയാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അവിടെ നമ്മൾ സീഡ് എടുക്കാറാണ് പതിവ്. അപ്പോൾ ചിലപ്പോൾ 4 രൂപ അല്ലെങ്കിൽ 6 രൂപ സൈസിലുള്ള ഗിഫ്റ്റ് തിലാപ്പിയാണ് ഞാനിവിടെ സ്ഥിരമായി ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൽ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വളർച്ചാ നിരക്ക് കൂടുതലായിരിക്കും. മറ്റ് സാധാരണ സ്ലോപ്പിനാണെങ്കിൽ അതിൻ്റെ വളർച്ചാ നിരക്ക് കുറവായിരിക്കും. ഇതിനാവുമ്പോൾ നമുക്ക് വളർച്ചാ റേറ്റ് കൂടുതലാണ്. അതാണ് നമ്മൾ വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്വാറന്റൈൻ ചെയ്യുക എന്നതാണ്. കാരണം അതിനകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ക്ലിയർ ആക്കുന്നതിനായിട്ട് ചെറിയ ടാങ്കുകളിൽ അതിനെ 1-2 ദിവസം ക്വാറന്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ അതിനെ ഒരു ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ക്വാറന്റൈൻ ചെയ്ത് 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 5 ഡയറുള്ള ബയോഫ്ലോക്ക് സിസ്റ്റത്തിലോട്ട് മാറ്റുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അമോണിയ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു സൊല്യൂഷൻ കിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് വെള്ളത്തിൻ്റെ pH നോക്കേണ്ടി വരും, അമോണിയ നോക്കേണ്ടി വരും. അതെല്ലാം ഒരു സന്തുലിതാവസ്ഥയിലാണെങ്കിൽ മാത്രമേ മീനിൻ്റെ വളർച്ച നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടീഷനാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഫീഡിങ്ങിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. മീനിൻ്റെ സൈസ് മാറുന്നതനുസരിച്ച് ഫീഡിൻ്റെ റേറ്റും അല്ലെങ്കിൽ ഫീഡിൻ്റെ സൈസും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 0.5 മുതലുള്ള തീറ്റ നമുക്ക് അവൈലബിൾ ആണ്. 0.5, 0.6, 1.2, 2.5, ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ 4 മാറും. അപ്പോൾ 4 വരുമ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ 2.5 ഉള്ളത് നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ചാ നിരക്കും കൂടുതലായിരിക്കും. വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് 2.5 ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനുള്ള കോസ്റ്റ് ഇത് നമുക്ക് വിറ്റ് വരവാണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ഒരു അസോള ടാങ്ക് കൂടെ ചെയ്യുകയാണെങ്കിൽ അസോളയിൽ നിന്നുള്ള ഒരു തീറ്റ ഇതിനോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ

ചിലവ് വളരെ കുറഞ്ഞിരിക്കും. പിന്നെ ഈ ബയോഫ്ലോക് സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് പവർ ഫെയിലുവറാണ്. അതായത് നമ്മൾ മത്സ്യം കൂടുതലായിട്ട് വളർത്തുമ്പോൾ എയർ റേഷൻ മസ്റ്റാണ്. അപ്പോൾ എയർ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പവർ ഫെയിലുവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ജനറേറ്റർ വേണം, അതല്ലാന്നുണ്ടെങ്കിൽ യു പി എസ് സിസ്റ്റം വെച്ചിട്ട് ബാറ്ററി വെച്ചിട്ടൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഹൈ റിസ്ക് ആണ്. മഴയൊക്കെ വരുന്ന സമയങ്ങളിൽ രാത്രിയൊക്കെ ആയിരിക്കും കറണ്ട് പോകുന്നത്. ആ സമയങ്ങൾ നമ്മൾ അലാറം വെച്ചിട്ടുണ്ട്. അപ്പോൾ അലാറം അടിക്കുകയാണെങ്കിൽ നമ്മൾ എണീറ്റ് പോയി ജനറേറ്ററൊക്കെ ഓൺ ചെയ്യുക. അങ്ങനെ ഹൈ റിസ്ക് ആണ്. ശരിക്കും ഇസ്രേലിയൻ ടെക്നോളജി എന്ന് പറയുകയാണെങ്കിലും നമ്മൾ അത്രയും റിസ്ക് എടുത്ത് അതിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു ലാഭം നമുക്ക് കിട്ടുകയുള്ളൂ. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റിലോട്ട് കൊണ്ടുവരാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നേട്ടമായിട്ട് നമുക്ക് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ ഒരു ടാങ്കിൽ അല്ലെങ്കിൽ അഞ്ചിടയുള്ള ഒരു ടാങ്കിനകത്ത് നമുക്കൊരു 200 മീൻ കുഞ്ഞുങ്ങളെയാണ് ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിങ്ങിലൂടെ നമുക്ക് 1000 കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പോരായ്മയും അതിൻ്റെ ഭാഗം മാത്രമാണ്. നമുക്ക് വെള്ളത്തിൻ്റെ ചിലവായിട്ട് വരുന്നത്, നമ്മൾ ഈ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓവൽ ഷേപ്പിലാണ്. താഴെ വരുന്ന ഭാഗത്ത് ഒരു വാൽവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോക്കൊക്കെ അടിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫ്ലോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഒരു കോണിക്കൽ വെസലുണ്ട്, അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഫ്ലോക്ക് അളവ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഫ്ലോക്ക് കൂടി നിൽക്കുന്ന സമയത്ത് വാൽവ് ജസ്റ്റ് ഒന്ന് തുറന്നു വിടുമ്പോൾ അടിയിലുള്ള കുറച്ച് വേസ്റ്റ് അങ്ങ് കളയുകയും വെള്ളം കൂടുതൽ ഫില്ല് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് തീരെ കുറവാണ് വേണ്ട എന്നാണെങ്കിൽ പറയാം. അതായത് ഒരു കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം തന്നെ റീസർക്കുലേറ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ബയോഫ്ലോക്ക് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അത് വെള്ളം ക്ഷാമമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ടെക്നോളജിയിൽ മീൻ കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ റീഫിൽ ചെയ്ത് അല്ലെങ്കിൽ ആ ഫ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടുത്ത കൾച്ചറും നമുക്ക് അതിനകത്ത് നടത്താൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമർക്ക് നേരിട്ട് വരികയും അവർക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ചില ആൾക്കാർക്ക് വീട്ടിലെ എണ്ണം അനുസരിച്ചാണ് മീൻ. അപ്പോൾ അല്ലെങ്കിൽ 1 കിലോ മീനിനകത്ത് 4 എണ്ണം വേണമെന്നുള്ളവരുണ്ട്, ഒരാളിന് 2 എണ്ണം മതിയെന്നുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടാനുസരണം മീൻ അവർക്ക് തന്നെ പിടിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ 7 ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ നിന്നും, അതായത് റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഒരു കുഞ്ഞിനെ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയായി വരുമ്പോഴേക്കും ആ ടാങ്ക് ഒഴിച്ചിട്ട് അടുത്ത കുഞ്ഞിടുന്നു. അപ്പോഴേക്കും നമുക്ക് 365 ദിവസം മീൻ കൊടുക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വലിയ മീനുകളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കാനായിട്ട് ഒരു ടാങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് അവിടെ വരികയും നേരിട്ട് അതിൽ നിന്ന് പിടിക്കാനുള്ള സൗകര്യം അവർക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പലർക്കും ഒരു ക്രൈസാണ് മീന് നേരിട്ട് പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പലരും എൻജോയ് ചെയ്യാറുണ്ട്. ബയോഫ്ലോക് ടെക്നോളജിയുടെ 7 ടാങ്കുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ 50% ഗ്രാന്റ് തരുന്നുണ്ട്. പക്ഷേ അത് നമ്മളെല്ലാം ചെയ്ത് ബില്ലെല്ലാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കിട്ടുന്നത്. കാലതാമസം ഉണ്ടാകും, പക്ഷേ ആദ്യം നമ്മൾ തന്നെ മുടക്കുമുതൽ ചെയ്യേണ്ടി വരും. തീർച്ചയായും ഒരു മീൻ വളർത്തൽ എന്ന മേഖലയിലോട്ട് ഇതിനെ കൊണ്ടുപോകാം എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ. കാരണം വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിങ്ങാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മീനെ നമുക്ക് എത്ര വേണമെങ്കിലും അതിനകത്ത് വിളയിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ 100% അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണമെന്നാണ്. ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഡിമാൻഡാണ് കൂടുതലായിട്ട് വരുന്നത്. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അടുത്ത പദ്ധതികൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 7 ടാങ്കിലെയും മീനുകളെല്ലാം നഷ്ടപ്പെടും എന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും വളരെ നല്ലൊരു വരുമാനം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഹാരം, ആനന്ദം, ആദായം, ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും വിഷമം വരത്തില്ല. നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് തന്നെ ഒരു നല്ലൊരു ആനന്ദമാണ്. നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ മീൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെൻഷനെല്ലാം മാറും. അവരൊക്കെ വന്ന് ഇങ്ങനെ കഴിക്കുന്നത് നോക്കി നിൽക്കുക തന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. മൂന്നാമത് നമ്മൾ ആദായം എന്ന കോൺസെപ്റ്റിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ ഇത് മൂന്നും കൂടെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാ നല്ലൊരു ആദായം ഉൾപ്പെടെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ചെടുക്കാവുന്ന ഒരു മീനിനെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ബയോഫ്ലോക്ക് ടെക്നോളജിയുടെ നേട്ടമായിട്ട് പറയുന്നത്. നമ്മുടെ മീൻ വളർത്തൽ 2 സെന്റ് പോണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ റീസർക്കുലേറ്ററി അക്വോ സിസ്റ്റം, റാ സിസ്റ്റം കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലാവശ്യമായിട്ടുള്ള പച്ചക്കറി അതിൽ തന്നെ വിളയിച്ചെടുക്കാൻ പറ്റും. അതായത് ഒരു ഗ്രോ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കുളത്തിലെ വെള്ളം തന്നെ ഫിൽട്ടർ ചെയ്ത് ഈ ഗ്രോ ബെഡിലൂടെ വന്നു കഴിഞ്ഞാൽ വെള്ളവും ഫിൽട്ടറായി മാറും. ഈ ഗ്രോ ബെഡിൽ നിൽക്കുന്ന നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് നമ്മുടെ വീട്ടിലാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു സിസ്റ്റം നമ്മളിവിടെ വിജയകരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷിച്ചിട്ടുള്ള പുതിനയും പിന്നെ നെല്ല് ആണ്. നെല്ലിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൽ അമോണിയ കൂടുതലായിട്ട് വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും തിരിച്ച് കുളത്തിലോട്ട് വരുന്ന വെള്ളം ശുദ്ധമായിട്ട് മീനിന് വളർച്ച നിരക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിന അല്ലെങ്കിൽ തക്കാളി ഈ ഐറ്റങ്ങളൊക്കെ വളരെ രുചിയോടുകൂടിയും, കാരണം ഇതിനകത്ത് ഒരു കീടനാശിനി ഒന്നും ഉപയോഗിക്കാൻ പറ്റും.

0: കാരണം ഈ വെള്ളമാണ് തിരിച്ച് വീണ്ടും കുളത്തിലോട്ട് ഇറങ്ങുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിള് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടാണ് സ്ഥലമുണ്ടെന്നെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കാലക്രമേണ അത് കിട്ടാവുന്നതാണ്. കാരണം നമ്മുടെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് അതിനകത്ത് ട്രൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു വിളവെടുപ്പ് അതിലൂടെ നടത്താനും സാധിക്കും. അപ്പൊ മീൻ എന്ന് പറയുന്ന പ്ലസ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് വരികയും ചെയ്യും. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിതമായിട്ടുള്ള നമുക്ക് കഴിക്കുവാനും സാധിക്കും.
1: ശ്രദ്ധയോടെയും ശാസ്ത്രീയമായും ബയോഫ്ലോക് മത്സ്യകൃഷി നടത്തിയാൽ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ്. ബയോഫ്ലോക് മത്സ്യകൃഷിയുടെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ കർഷകനും പാറശാല KSRTC ഡിപ്പോയിലെ കണ്ടക്ടറുമായ ശ്രീ സിജു.

ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഞാറ്റുവേലയിൽ പുതിയ പരമ്പര 15-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ ഉദ്ഘാടന സന്ദേശത്തോടെ തുടക്കമാകുന്നു. ഈ പരമ്പരയിൽ ഓണക്കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ അവലംബിക്കേണ്ട കാർഷിക മുറകൾ, പുഷ്പകൃഷി രീതികൾ, വളപ്രയോഗം, വിളവെടുപ്പ് തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. കൃഷിവകുപ്പിന്റെ ഈ പുത്തൻ ഉദ്യമത്തിന് നമുക്കും ഒന്നിക്കാം. പരമ്പര ശ്രദ്ധാപൂർവം ശ്രവിച്ച് ഓണക്കാല പച്ചക്കറി കൃഷി സമൃദ്ധമാക്കാം. നമ്മുടെ സദ്യ സ്വന്തം മുറ്റത്തെ പച്ചക്കറികൾ കൊണ്ടാകട്ടെ. ഒന്നിച്ചു മുന്നേറാം വിളവിന്റെ വിസ്മയത്തിനായി.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ഐക്യുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. ഇന്ത്യൻ നാവികരുള്ള 3-ാമത്തെ കപ്പലിലാണ് ഒമാൻ തീരത്ത് കഴിഞ്ഞ 72 മണിക്കൂറിനിടെ തീപിടുത്തമുണ്ടാകുന്നത്. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും ഇതുവരെ രോഗലക്ഷണമില്ലെന്നും മന്ത്രി. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 9. കൊല്ലത്ത് 2 കുട്ടികൾക്കും തിരുവനന്തപുരത്ത് 3 പേർക്കും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗവ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. മഴക്കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. ഓടകളുടെയും ചാലുകളുടെയും ശുചീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരെ യോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. എപിജെ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക്, ബിആർക്ക്, ബിഡെസ്, ബിഎച്ച്എംസിടി എന്നീ ബിരുദ പ്രോഗ്രാമുകളുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി നാളെ ശില്പശാല സംഘടിപ്പിക്കുന്നു. ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി സിടിസിആർഐ ഡയറക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷ ലഹരിയിൽ കായിക ലോകം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഒരു ചലച്ചിത്രഗാനം വാണി ജയറാം പാടിയത്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ, ചിത്രം ശാന്ത ഒരു ദേവത.

ശാന്ത ഒരു ദേവത എന്ന ചിത്രത്തിൽ ബാണി ജയറാം പാടിയ ഗാനമാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: continuous tenure as an elected head of government in modern India's history. He wished Modi continued success in leading India and highlighted the remarkable progress in UAE-India relations in recent years. Benchmark domestic equity indices ended today's trading session with moderate losses of 0.2%. The Sensex slipped 151 points to close at 73,833, while the Nifty dipped 53 points to settle at 23,162. And in badminton, PV Sindhu and Tanvi Sharma advanced to the women's singles quarterfinals of the Australian Open in Sydney today. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
2: പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായി നിർദ്ദേശ സമർപ്പിക്കുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി കെ എ തുളസി നിർദ്ദേശം നൽകി. പിഎം അജയ് പദ്ധതിയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി അംഗീകരിക്കുന്നതിനായുള്ള യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ 6 പദ്ധതികൾക്ക് സമിതിയുടെ അംഗീകാരം ലഭിച്ചു. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൗൺഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചു. നഗരസഭാ കൌൺസിൽ ഉയർന്ന ആവശ്യത്തിന് ഭരണസമിതി അംഗീകാരം നൽകി കെ സ്മാർട്ടിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയനായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീതികേടിനെതിരെ സ്വന്തം ജീവിതം കൊണ്ട് പൊരുതിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായാണ് അദ്ദേഹം ചരിത്ര രേഖകളിൽ അറിയപ്പെടുന്നത്. കാലവർഷത്തെ മുൻനിർത്തിയുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എൻ ഷംസുദ്ദീൻ നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, കേരള വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ വകുപ്പുകളിലെ ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെയും കീഴിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തയ്യാറാണെന്നും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമായതായും മന്ത്രി അറിയിച്ചു. കാലവർഷം ആരംഭിച്ചതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വീടിനു ചുറ്റും കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കണമെന്നും എലിശല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾ പരിസര വ്യക്തി ആഹാര ശുചിത്വവും കൃത്യമായി പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പാലക്കാട് താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കൽപ്പാത്തി ഹോമിയോ ആശുപത്രി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കകത്ത് അനുയോജ്യമായ കെട്ടിടം അനുവദിക്കുന്നതിന് ജില്ലാ കളക്ടർ മുഖേന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമിതി തീരുമാനിച്ചു. KSRTC ലിങ്ക് റോഡിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായി യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. കണ്ണാടി പഞ്ചായത്തിലെ കിണാശേരി ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തിരമായി സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ കാഴ്ച പരിമിതരായ അംഗങ്ങളുടെ കാഴ്ചയുള്ള മക്കൾക്ക് പഠന കിറ്റ് വിതരണം ചെയ്തു. പരിപാടി മലമ്പുഴ MLA എ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. SSLC+2 വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. യുവ ആപ്ത മിത്ര പദ്ധതിയുടെ ഭാഗമായി മൈ ഭാരത് വോളണ്ടിയർമാർക്കായി ജില്ലയിൽ ദുരന്ത നിവാരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 7 ദിവസങ്ങളിലായി നടന്ന പരിശീലന ക്യാമ്പിൽ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ആരോഗ്യവകുപ്പ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഫോറസ്റ്റ് സർപ്പ ടീം, സൈക്കോളജിസ്റ്റുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ പരിശീലന സെഷനുകൾ സംഘടിപ്പിച്ചു. നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക പരിസ്ഥിതി ദിനത്തിൽ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണവും സംരക്ഷണ പ്രചാരണ പരിപാടിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പരിസ്ഥിതി ദിന റാലി സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി പച്ചത്തുരുത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. ലോക പരിസ്ഥിതി ദിനം ജില്ലാതല ഉദ്ഘാടനം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. വനം വന്യജീവി വകുപ്പിന്റെ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ പരിസരത്ത് മന്ത്രി വൃക്ഷത്തൈകൾ നട്ടു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാതല പരിസ്ഥിതി ദിനാഘോഷം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. ലോക

0: ജില്ലയിലെ ബിരുദ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ചന്ദ്രൻ നിർവഹിച്ചു. കാഞ്ഞിരപ്പുഴ കുടുംബാരോഗ്യ പരിധിയിൽ ഉൾപ്പെടുന്ന 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുകയില വിമുക്ത വിദ്യാലയ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ബോധവൽക്കരണ റാലിയും നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും നടന്നു. പാചകവാതകം, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ എന്നിവരെ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതി പരിഹരിക്കുന്നതിന് LPG ഓപ്പൺ ഫോറത്തിന്റെയും പെട്രോ പ്രോഡക്ട്സ് ഗ്രീവൻസ് റിഡ്രസൽ ഫോറത്തിന്റെയും യോഗം ജില്ലാ കളക്ടർ കെ സുധീറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരാതി പരിഹാരത്തിനായി ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ വാർ റൂം പ്രവർത്തിച്ചു വരുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ പാണിയിൽ മഴക്കാല പച്ചക്കറി വിശേഷങ്ങളുമായി പാടിയോട്ടുചാലിലെ ശാന്ത ശ്രീധരൻ, 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, ഡെമോൺസ്ട്രേറ്റർ സി പി സിനി. രണ്ടാം ഭാഗം തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം. അക്കിത്തം, ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ, അക്കിത്തം ജീവിക്കുന്നു സ്മൃതികളിൽ, സി ഹരിദാസിന്റെ ഓർമ്മകളും നിരീക്ഷണങ്ങളും, അക്കിത്തം കാലവും കവിതയും ഡോക്ടർ എം എൻ കാരശ്ശേരി, അക്കിത്തത്തിന്റെ കവിതകൾ ഡോക്ടർ എം ലീലാവതി എന്നിവർ സംസാരിക്കുന്നു. 8:35 കേൾക്കാം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 10:30 ലളിതഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം പറവൂർ ജോർജ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ സുഗതകുമാരിയുടെ രാത്രി എന്ന കവിത ആലാപനം പീനാ ഗംഗാധരൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ ശ്രീ തിലകം, പെൺമയുടെ തിളക്കം. അഡ്വക്കേറ്റ് സൌമ്യ ബിജു അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ ബക്കർ തോട്ടുമൽ പാടിയത്. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 11:00 പുതുവസന്തം പുതിയ ചലച്ചിത്രഗാനങ്ങൾ. 11:30 കേന്ദ്ര സർക്കാരിന്റെ 12 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. 12:10 സേവന വാർത്തകൾ. 12:15 മാപ്പിളപ്പാട്ടുകൾ വിശ്വനാഥ്, അഫ്സൽ, രഹ്ന എന്നിവർ പാടിയത്. 12:40 ആരോഗ്യ ദീപ്തി. 1:00 മില്ലിനിയം മെലഡീസ്. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൈമുട്ട് മാപ്പിളപ്പാട്ട് കെ മുസ്തഫയും സംഘവും പാടിയത്. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 ഹരിതവീഥിയിൽ മൺസൂൺ മത്സ്യ സമൃദ്ധി. ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ഫിഷറി

ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആർ എസ് അഖിൽ സംസാരിക്കുന്നു. 7:20 കമ്പോളവില നിലവാരം, 7:35 ചലച്ചിത്രഗാനങ്ങൾ, 8 സാഹിത്യരംഗം, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം.

0: निश्चिततायाः अस्थिरतायाश च अनुकालम् अनुभवति परं भारतदेशः आत्मविश्वासेन दृढसंकल्पेन च अग्रेसरति। नवदिल्ल्यां राष्ट्रपतिभवने नीति आयोगस्य दशम शासक परिषदः अध्यक्षतां कुर्वन् सः अकथयत् यत् यथा यथा भारतं विकसित भारतस्य लक्ष्यस्य समीपं गच्छति तथा तथा केन्द्र राज्य सर्वकारयोः उत्तरदायित्वं वर्धयन्ति। तेन भणितं यत् राज्येषु पारस्परिक सहयोगः संवादः विचाराणाम् आदान प्रदानम् आवश्यकं भवेत्। विषयेऽस्मिन् नीत्यायोगः महत्वपूर्णां भूमिकां निर्वाहयति। नीति आयोगस्य सहयोगेन सर्वेषां राज्याणां केन्द्रशासित प्रदेशानां च मध्ये विचार विनिमयः सम्यक् भवेत्। विकसित भारतस्य लक्ष्यं प्रति बलमपि वर्धिष्यति। सभायामस्यां देशे कौशल विकासस्य संवर्धनं वृत्त्यवसराणि अपि वर्धयिष्यन्ति। वर्षस्य अस्य विषयो विद्यते सप्तचत्वारिंशदुत्तर द्विसहस्रतम वर्षपर्यन्तं विकसित भारताय समावेशी मानव विकासः। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। प्रवर्तन निदेशालयेन आन्ध्र प्रदेश राज्य मद्य पदार्थ निगम लिमिटेड इत्यस्य कथिते परिवहन प्रवञ्चनाकाण्डे हैदराबादे पञ्च स्थलेषु सहसा अन्वेषणं कृतम्। प्रवर्तन निदेशालयस्य अधिकारिणः कथयन्ति यत् आरोपिजनाः शासकीय कोषात् पञ्चनवत्यधिक कोटि रूप्यकाणां वित्तहरणं कृतवन्तः तथा च स्व सहयोगिनां कृते अवैध लाभाः अर्जिताः। भारतेन प्रतिरक्षण व्याप्तिं सुदृढं कर्तुं सार्वजनिक स्वास्थ्यस्य रक्षणार्थं च प्रयत्नान् समर्थयितुं मालदीव देशं प्रति 20,000 यावत् खसरा सूच्यौषधीनां प्रायः 3 टन चिकित्सा सामग्रीं च प्रेषितम्। विदेश मन्त्रालयः अवदत् यत् एतत् सहयोगं द्वीपराष्ट्रे वर्धमानानां खसरा प्रकरणानां निवारणे साहाय्यं करिष्यति तथा च मालदीव्स सर्वकारस्य प्रतिक्रिया उपायान् सुदृढं करिष्यति इति। तस्य नेबरहुड फर्स्ट विजन महासागर इत्येतयोः अन्तर्गतं भारतं मालदीव्स देशेन सह संयुक्त प्राथमिकतासु निकटतया कार्यं कर्तुं प्रतिबद्धम् अस्ति। सूचना प्रसारण मन्त्री अश्विनी वैष्णवः अद्य राजस्थाने जैसलमेर जनपदे रामगढे 20 किलोवाट क्षमतायुतस्य FM प्रेषकस्य आभासीय उद्घाटनम् अकरोत्। जयपुरस्थे आकाशवाणी परिसरे समायोजिते एकस्मिन् कार्यक्रमे उद्घाटन कार्यमिदं सम्पन्नम्। अनेन सह राज्ये FM प्रेषकाणां संख्या विवर्ध्य 49 जाता। नूतनः प्रेषकः सीमावर्ति क्षेत्रेषु 80 किलोमीटर परिमिते क्षेत्र रेडियो प्रसारणस्य आवरणं प्रदास्यति। एतेन जनाः विविधाः सूचनाः शैक्षिक सामग्र्यः प्राप्तुं शक्नुवन्ति। सभां सम्बोधयन् श्रीवैष्णवः अवदत् यत् देशस्य सीमाक्षेत्रेषु कश्मीरतः कच्छपर्यन्तम् आकाशवाणी दूरदर्शनयोः प्रसारणसेवायाः विशिष्टाः लाभाः प्राप्स्यन्ते।
1: मैं निवेदन करूंगा आकाशवाणी के सभी साथियों से और विशेषकर डीजी साहब से, राजीव जी से और हमारे प्रसार भारती के चेयरमैन श्री प्रसून जोशी जी से कि अब हम एक नए तरीके से सोचे आकाशवाणी के बारे में। हम आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे। जो भी डिजिटल प्लेटफॉर्म हमारे पास आज अवेलेबल है, अपना खुद का वेव्स OTT है, उस प्लेटफॉर्म को यूज करें। लोकल आर्ट, लोकल संस्कृति, लोकल खानपान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए। अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करें। आपको पूरा फ्रीडम है, जो आप कहोगे वो पॉलिसी बनेगी। पॉलिसी बनाने वाले आप, इम्प्लीमेंट करने वाले आप।
0: प्रशासनेन एथोनॉल मिश्रित पेट्रोल उत्पाद शुल्कम् अपसारितम्। वित्त मन्त्रालयेन एकया अधिसूचनया प्रकाशितं यत् 20%-30% एथोनॉल मिश्रित पेट्रोल उत्पादं केन्द्रीय उत्पाद शुल्क श्रेण्यात् पूर्णतया विमुक्तम्। मन्त्रालयेन उक्तं यत् अस्य शैथिल्यस्य उद्देश्यं भारतीय एथनॉल मिश्रण कार्यक्रमं सुदृढीकरणमस्ति। षड्विंशत्यधिक द्विसहस्रतम वर्षस्य फीफा विश्व चषक क्रीडायाः आरम्भः अद्य रात्रौ मेक्सिको नगरस्य ऐतिहासिके एस्टाडियो एर्जेटेका क्रीडागृहे आरभ्यते। इति वार्ताः।
2: ആകാശവാണി. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
4: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയില് ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള പി പി കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടു. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
2: സംസ്ഥാനത്ത് ഷിഗെല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗെല്ല രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ രോഗം ബാധിച്ച കുട്ടികളുടെ വീടുകളിലെത്തി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയാണ്.
2: ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. യു എസ് നയതന്ത്ര

0: ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ വി വി രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ രണ്ടു തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചിമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ മമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദെ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നമായി എത്തുന്നു.
0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 വരെ ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ എം ആർ അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് ലക്ഷ്യം

0: കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ നിന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ.

അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിൽ എസ് ജാനകി, ബി വസന്ത എന്നിവർ പാടിയ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക്

26 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.

0: വാണി
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: പാടിയോട്ടുചാലിലെ ശ്രീമതി ശാന്ത ശ്രീധരൻ. കൃഷി ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ച ശാന്ത വർഷങ്ങളായി വിവിധയിനം കൃഷികൾ ചെയ്തുവരുന്നു. പച്ചക്കറിയാണ് പ്രധാന വിള. മഴക്കാലത്ത് കൂടുതലായും വേനൽക്കാലത്തും പച്ചക്കറി കൃഷി നടത്തി മികച്ച വിളവ് നേടുന്ന ശാന്ത നാടൻ വിത്തുകളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനും പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. കൃഷി ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ ആവശ്യമായ ജൈവവളങ്ങളും ജൈവ കീടനിയന്ത്രണ മാർഗങ്ങളും ഒരുക്കി വയ്ക്കുകയും മണ്ണ് നന്നായി പരുവപ്പെടുത്തി വിത്തുപാകുകയും ചെയ്യുന്നത് മികച്ച വളർച്ചയ്ക്കും സമൃദ്ധമായ വിളവിനും കാരണമാകുന്നുണ്ട്. ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് ആവശ്യക്കാർ നേരിട്ടെത്തുകയും മികച്ച വില ലഭിക്കുകയും ചെയ്യുന്നു. പച്ചക്കറികൾക്ക് പുറമെ നെല്ല്, വാഴ, കിഴങ്ങു വർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. നെല്ല് അരിയായും അവലായും വിപണനം ചെയ്യുന്നു. ചെറുധാന്യങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്നതിലൂടെ മറ്റൊരു സാമ്പത്തിക വഴി കൂടി തുറന്നു കിട്ടുന്നു. ശ്രീമതി ശാന്ത ശ്രീധരന്റെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം.
3: അപ്പൊ പാടിയോട്ട് ചാൽ ടൗണിലുള്ള ശാന്ത ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ മഴക്കാല പച്ചക്കറിക്കായിട്ട് സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് ശാന്ത ചേച്ചി ഇവിടെ ഇപ്പം മഴക്കാല പച്ചക്കറികളായിട്ട് ഇപ്പം ഈ നിലവറുക്കലിന് ശേഷം ചെയ്യാൻ പോകുന്നത്?
4: വണ്ട, പയറ്, വെള്ളരി, കക്കിരി, മത്തൻ, കുമ്പളം, വഴുതന, മുളക്. വഴുതന കൃഷിയെല്ലാം കുറച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ്.
3: എന്താണ് ഈ മഴക്കാല പച്ചക്കറിയിലേക്ക് തിരിയാണ്ടായ ഒരു കാരണം എന്താണ്, എന്താണ് പ്രചോദനം?
4: ആ മഴക്കാല പച്ചക്കറി, മഴക്കാലത്ത് വിലയിലാണെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടും, പണിക്കൂലിയാണെങ്കിൽ വെള്ളം നനക്കൽ അതെല്ലാം ആദായകരം, ഡിമാൻഡ് കൂടുതലാണ്.
3: അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് പച്ചക്കറി ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം.
4: ചെറുപ്പകാലത്ത് തുടങ്ങിയത് ഏകദേശം ഒരു 40 വർഷമായി, 60 വയസ്സായി എനിക്ക്. 40 വർഷമായി ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് 40 മേലെയായി. എന്നാലും ആദ്യകാലങ്ങളിൽ മഴക്കാലത്താണ് ചെയ്തു തുടങ്ങിയത്. അച്ഛൻ നല്ലൊരു കർഷകനുണ്ടായിന്, തോട്ടവളിയും മറ്റ് എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഒരുപോലെ ചെയ്യുന്നതാണ്. ഞാൻ അച്ഛനെ അനുകരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്.
3: അപ്പോ പാരമ്പര്യമായിട്ട് ഒരു കൃഷിയായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരാളാണ്. അപ്പോ 40 വർഷമായി ഈ കൃഷിയിലേക്ക് വന്നിട്ട് എന്ന് പറയുന്നു അല്ലെ? അപ്പോ പണ്ടുകാലം മുതലേ കൃഷി ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. മഴക്കാലത്തും ഈ ഒരു പ്രദേശം അങ്ങനെയുള്ളൊരു പറമ്പ് പ്രദേശമാണല്ലേ. അപ്പൊ അവിടെ മഴക്കാലത്തും പച്ചക്കറി ചെയ്യാം, അല്ലാത്ത വേനൽക്കാലത്തും ചെയ്യുന്നുണ്ടല്ലേ?
4: വെള്ളം നനച്ച് വേനൽക്കാലത്തും ചെയ്യാം, ജലസേചന സൗകര്യമുള്ളിടത്തെല്ലാം വേനൽക്കാലത്തും ചെയ്യും.
3: കൃഷിയില് ഇവിടെ ഇപ്പം വിത്തും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത്? ഇപ്പൊ
4: നാടൻ വിത്തിനങ്ങൾ കൈമോശം വരാതെ വഴുതനിയല്ലോ ഇപ്പോ ഒരു 50 വർഷം നാടൻ വഴുതനി, 50 വർഷത്തിൽ മേലെയായി അത് എന്റെ കയ്യിൽ തന്നെ ഇല്ലതാണ് വിത്ത്. ഒരുപാട് ആൾക്കാർക്ക് വിത്തും തൈയും കൊടുക്കുന്നുണ്ട്.
3: അപ്പോ ഒരുപാട് വിളവ് ലഭിക്കുന്ന ഒരു നാടൻ തൈകളാണ്.
4: ആ കൂടുതൽ ജൈവവളങ്ങളാണ് അതിന് വേണ്ടത്. പഴയ കാലത്തെ വഴുതനിയാണ്, നല്ല വഴുതനി.
3: അപ്പൊ പണ്ട് മുതലേ ഉള്ള ഒരു വിത്ത് തന്നെയാണ് ഇപ്പോഴും
4: എന്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്.
3: അപ്പൊ ഒരുപാട് പേർക്ക് ഈ വിത്ത് കൊടുക്കുന്നു,
4: ഒരുപാട് പേർക്ക് വിത്തും തൈയും കൊടുത്തു.
3: അപ്പൊ നിലവറുക്കുന്ന ഇതിനിപ്പം സഹായത്തിന് ആളുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ രണ്ടുപേരുടെ ജോലിക്കാരെ കണ്ട്. അപ്പോ ആരൊക്കെയാണ് ഇപ്പം ഇവിടുന്ന് അടുത്തുള്ളവർ തന്നെയാണോ?
4: അടുത്തുള്ളവർ തന്നെ. പിന്നെ ട്രാക്ടർ ഉപയോഗിക്കാൻ പറ്റുന്നിടക്ക് ട്രാക്ടർ ഉപയോഗിക്കും. പിന്നെ മറ്റേ JCB കൊണ്ടെല്ലാം കുറച്ച്

0: കുന്നും ചെരുവെല്ലാം ജെ സി ബി കൊണ്ട് ചെയ്യും. പിന്നെ ആൾക്കാർ ചെറിയ ചെറിയ ഏരിയയിൽ ആൾക്കാർ പണി ചെയ്യാൻ കൂടും.
1: ഇപ്പൊ അവിടെ നമ്മൾ ഇപ്പം വരുന്ന വീടിന്റെ തൊട്ട് മുമ്പിൽ തന്നെ അല്ലെ, റോഡിന്റെ സൈഡിലായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അതിപ്പോ എത്ര സെന്റ് സ്ഥലമുണ്ട്?
0: അത് ഇത് 10 സെന്റ് സ്ഥലം. വീടോട് തൊട്ട് ചേർന്നതുകൊണ്ട് അത് എപ്പോഴും കൈവിടില്ല. അത് ഇപ്പം പാട്ടക്കൃഷിയാണ്.
1: പിന്നെ എവിടെയൊക്കെയാ ഉള്ളത്?
0: പാടിയോട്ടിച്ചാൽ കാഞ്ഞങ്ങാട് റൂട്ടില് ഏച്ചിലാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരേക്കറയോളം സ്ഥലം ഉണ്ട്. വേനൽക്കാലത്താണെങ്കിൽ വീടോട് തൊട്ട് താഴെ തന്നെ 50 സെന്റ് സ്വന്തം വയലും പിന്നെ ഒരേക്കറയിൽ മേല പാട്ട വയലുണ്ട്.
1: ഇവിടെ ഇപ്പം മഴക്കാലത്ത് ചെയ്യാനുള്ള എല്ലാവിടെയും നില ഒരുക്കി കഴിഞ്ഞോ?
0: എല്ലാം അടുക്കിയും ആയിട്ട് അപ്പുറത്തെല്ലാം ഒരുക്കുന്നത്രേ. ഈ വർഷം വൈകി.
1: മഴ എങ്ങനെ, മഴ ലഭിച്ചിരുന്നോ?
0: മഴ ഇപ്പം ലാസ്റ്റാന്ന് വന്നെ. 1-2 മഴയെ നന്നായി കിട്ടിയിട്ടു. പിന്നെ അപ്പുറത്ത് ചീമേനി പഞ്ചായത്തില് അത് പച്ചക്കറിയല്ല, നെല്ല് നെൽകൃഷി സ്വന്തം മേലെ ചീമേനി പഞ്ചായത്തിലുണ്ട്, ഒരേക്കറയിൽ മേലെ. അതും ചെയ്യുന്നുണ്ട്,
1: നെല്ലും ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ ഇപ്പം ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ അടിവളായിട്ട് ഇപ്പം എന്തൊക്കെയാണ് കൊടുക്കുക, എന്താണ് ഇപ്പൊ ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നത്?
0: ഇപ്പൊ ഇവിടെ വഴുതനി, കക്കിരി, പയറ്, ഈ മൂന്ന്, ഈ 10 സെന്റിൽ ഈ മൂന്ന് ഞങ്ങളാണ് ചെയ്യുന്നത്. അടിവളായിട്ട് കുമ്മായം, പിന്നെ ചാണകം തന്നെ, ചാണകവളം പിന്നെ ചകിരി കമ്പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചീര കൃഷിയായിട്ട് എടുക്കലുണ്ട്. ചീര കൃഷി മഴക്കാലത്ത് കുറവ്, വേനൽക്കാലത്ത് കൂടുതൽ. ചീരകൃഷി ഒരു ഗിൻഡല് വരെ മുറിക്കുന്ന ദിവസമുണ്ട്. ഇപ്പൊ ഒരു 10 സെന്റ് ഫുള്ള് ചീര തന്നെ ടൗണോട് തൊട്ട് കിടക്കുന്ന ഒരു 10 സെന്റ് ചീര തന്നെ. ചീര ഏറ്റവും ലാഭകരം ചീരയാണ്, ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന. ഒരു 3 ആഴ്ച കൊണ്ട് അടിവളം നന്നായി ചെയ്താൽ ഒരു 3 ആഴ്ച കൊണ്ട് ചീര വളവെടുക്കാൻ പറ്റും.
1: പിന്നെ ഈ മഴക്കാലത്ത് ചീര ചെയ്യാറുണ്ടോ?
0: മഴക്കാലത്ത് ചെയ്യുന്നുണ്ട്. ചില സമയത്ത്
1: ഇതിന്റെ ഒരു ഡിമാൻഡ് എങ്ങനെയാണ്?
0: ഡിമാൻഡ് ജൈവവളത്തിന്റെ ടേസ്റ്റിലും വേറെ മാറ്റം വരും പറഞ്ഞിട്ട് ഈ പരിസരത്ത് എല്ലാവർക്കും ചീരനെ, എന്റെ ചീരനെ പറ്റി അറിയാതെ ഈ ടൗണിൽ കൊണ്ട് കൊടുത്താലും ആൾക്കാർ പേര് പറഞ്ഞിട്ടാണ്
1: കൊടുക്കുന്നത്.
0: വേഗന ഇടുന്ന് മുറിക്കുമ്പോ തന്നെ ഒരു 10-40 കെട്ടലിന് രാവിലെ ഒരു 10-10 ആകുമ്പോ തീരും. 40
1: വേണം. ഏത് വിത്താണ് ചെയ്യാറ്? മുമ്പേ എടുത്തു വെച്ച ചീര ഇത് വിത്തിൽ തന്നെയാണോ അതോ
0: പുതിയതും എല്ലാം കൂടിയായി, ഇപ്പൊ മിക്സായി?
1: ഈ മഴക്കാലത്ത് പച്ചക്കറി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മ സമനിലത്തുനിന്ന് കുറച്ച് പൊക്കിട്ട് വേണം തടം. നമ്മൾ വേനൽക്കാലത്താകുമ്പോൾ സമനിലത്തുനിന്ന് കുറച്ച് താഴ്ച വെക്കണം കുഴി. മഴക്കാലത്താകുമ്പം സമനിലത്തുനിന്ന് കുറച്ച് പൊക്കണം, ഇല്ലെങ്കിൽ മഴക്കാലത്തെല്ലാം ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട്.
1: വേനൽക്കാലം
0: കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അത്. പിന്നെ കീടങ്ങളത് പിന്നെ ജൈവ രീതിയിലാകുമ്പോൾ നമ്മൾ അതാത് രോഗം വരുന്നതിന് മുമ്പേയും കീടങ്ങൾ വരുന്നതിന് മുമ്പേയില്ലേ പല കീടനാശിനികളാണ് ആക്കുന്നത്.
1: എന്തൊക്കെയാണ്?
0: ഹരിതകഷായം ഉപയോഗിക്കലുണ്ട്, ഹരിതകഷായം ഉപയോഗിക്കും, പിന്നെ എഗ്ഗ് അമ്നോ ഉപയോഗിക്കും, പുകയില കഷായം, അതെല്ലാം അത്യാവശ്യം.
1: ഇതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്?
0: ഇങ്ങനെ ആക്കലുണ്ട് ഹരിതകഷായം. പിന്നെ ഗോമൂത്രം കൈവിടാണ്ട് തളിച്ചു കൊടുത്തോണ്ടിരിക്കും.
1: അപ്പോ ഇതിനൊക്കെ ഗോമൂത്രം എടുക്കുന്നു, പിന്നെ പച്ചക്കറിക്ക് വളമായിട്ട് എടുക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കർഷകയുടെ അല്ലെങ്കിൽ കർഷകന്റെ അടുത്ത് വേണ്ടത് പശുക്കൾ ഉണ്ടാകുക എന്നുള്ളതാണല്ലേ. അപ്പോ ഒരു പശുവെങ്കിലും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, കൃഷിയെ നന്നായിട്ട് കൊണ്ടുപോകുന്നവരുടെ വീട്ടില് ഒരു പശു. അപ്പോ അങ്ങനെ പശുവുണ്ടോ?
0: പശുവുണ്ട്. പിന്നെ ഗോമൂത്രം എപ്പോഴും കലക്റ്റ് ചെയ്ത് വെക്കും. ഞങ്ങളെ പശുവിന്റെയും അടുത്ത പശുക്കളുടെ വീട്ടിൽ നിന്നും ഗോമൂത്രം എപ്പോഴും കലക്റ്റ് ചെയ്ത് കൃഷിയിടത്തിൽ തന്നെ സ്റ്റോക്ക് വെക്കും. ഇപ്പം ഹസ്ബൻഡിന് പെട്ടെന്നൊരു അസുഖം ബാധിച്ചത് കാരണം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുട്ടികളെ ജോലി സ്ഥലത്തായി. അല്ലെങ്കിൽ കുട്ടികളും എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നതാണ്. അവരിപ്പോ ജോലി സ്ഥലത്തു നിന്ന് വരാൻ പറ്റാത്ത ഒരവസ്ഥയായി. അങ്ങനെ പശു തൽക്കാലത്തേക്ക് ഇപ്പം മാറ്റിയിട്ടായില്ല ഞങ്ങള്.
1: അപ്പൊ പശുവിനെ ഇപ്പം നോക്കാൻ ഒരു സമയം കിട്ടുന്നില്ല അല്ലെ?
0: ആ, മാറ്റിയിട്ടായില്ല. എന്നാലും ഗോമൂത്രത്തിന് ഞങ്ങളൊരു മുടക്കവും വരത്തില്ല. അത് അടുത്ത വീട്ടിൽ നിന്നായാലും ഞങ്ങള് മാറ്റി പശുവിന്റെ ഇലെല്ലാം കലക്ട് ചെയ്ത് കൃഷിയിടത്തിൽ കൊണ്ടക്കും. കൃഷി തുടങ്ങുന്നതിന് മുമ്പേ ഇതെല്ലാം സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി വെക്കും.
1: ഏത് വിത്താണ് ഇപ്പം അവിടെ ഇടാൻ പോകുന്നത്?
0: ഇപ്പൊ പയറ് ലോലയാ ചെയ്തിട്ടില്ല, ലോല പഴയ വിത്തന്നെ കുറെ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെ. വഴുതനി നാടൻ വഴുതനീരെ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ നാടൻ വഴുതനി വിത്ത്. കക്കിരിയെല്ലാം ഹൈബ്രിഡിന്റെയാണ് ഉപയോഗിക്കുന്നത്. കക്കിരി നാടൻ ഇനം കുറവാണിപ്പോ.
1: മഴക്കാലത്ത് ഇപ്പൊ കക്കിരി ചെയ്യുമ്പോഴും ഇപ്പൊ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവും. അതായത് കായയായതിന് ശേഷം നിലത്ത് വീഴുന്നതും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അപ്പോ എന്താണ് അതിനു വേണ്ടിയുള്ള സജ്ജീകരണം? പന്തലായിട്ടാണോ, എങ്ങനെയാണ് അത് ചെയ്യാറ്?
0: കക്കരി ചെറിയ രീതിയിലാണെങ്കിൽ പന്തല്, കുറച്ച് കൂടുതൽ ചെയ്യുന്ന സമയത്ത് നമ്മള് കൊത്തി ചാലായി കക്കിരിയിടും. ചാലായി നട്ടിട്ട് രണ്ട് സൈഡും മരത്തിന്റെ കൊമ്പ് ചില്ലകൾ ഇങ്ങനെ കൊത്തി അതിന്മേൽ പടത്തും, നേലത്ത് മുട്ടിയിട്ട് കേടാവാതിരിക്കാൻ. ഇത് പഴയ കാലത്തെ ഞങ്ങൾ അനുവർത്തിക്കുന്ന ഒരു രീതി അങ്ങനെയാണ്.
1: പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ശക്തമായ മഴയാണെങ്കിൽ തന്നെ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത്.
0: മഴക്കാലത്ത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വെള്ളക്കെട്ട് തടയല് അതെല്ലാം തന്നെ.

0: മുരട്ട് വെള്ളം കെട്ടി നിൽക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കാതിരിക്കല് പ്രധാന കാരണം ചീച്ചലിന്റെ വെള്ളം കെട്ടി നിൽക്കുന്നതല്ലേ.
1: ഇപ്പൊ എങ്ങനെയാണ് കക്കരയുടെ ഒരു ഡിമാൻഡ് ഈ ഒരു സമയത്ത്?
0: ഇത് എന്ന് പറഞ്ഞാൽ നാടൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് വിഷരഹിതം ജൈവവളം ഇതെല്ലാം കൊണ്ട് നോക്കുമ്പം ഇവിടെ അടുത്തുള്ള ടൗണിലല്ല ഏറ്റവും കൂടുതൽ ഡിമാൻഡ് നമ്മുടെ സ്ഥാനത്തിന് തന്നെയാണ്. ഇല്ലാത്ത കുറവ് മാത്രമാണ്. പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലെല്ലാം വണ്ടി ഇങ്ങനെ ക്യൂ ആയി നിൽക്കും.
1: ഇവിടുന്ന് തന്നെ വിളവെടുത്ത് കൊടുക്കുന്നത്.
0: വിഷു സീസണിലെല്ലാം മേലെല്ലാം കയറ്റി വെക്കും വള്ളരിയെല്ലാം, മറ്റേ കണി വള്ളരിയെല്ലാം ആളെ കൂട്ടിയിട്ട് ക്യൂ ആണ് രാവിലെ നോക്കുമ്പോൾ വണ്ടി കടക്കാറ് വണ്ടി.
1: അപ്പോ നല്ലൊരു സമൃദ്ധിയോടെ പച്ചക്കറി വിളയുന്ന ഒരു കൈകളാണ് ഈ കൈകളാ. അപ്പോ കക്കിരി അങ്ങനെ പന്തലിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ പന്തലിനെ ചില സ്ഥലത്ത് കയറ് കെട്ടി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാറില്ല.
0: കക്കിരി ഞങ്ങള് ചെറിയ രീതിയിലില്ലേ ആണെങ്കിൽ, ചെറിയ സേരിയിലാണെങ്കിൽ പന്തലും കയറ് കെട്ടലും മറ്റും ഞങ്ങൾ ഈ മരച്ചില്ലകൾ കൊത്തിയിട്ട് അതിന്റെ മേലെ പടത്തി വിടലാന്ന്. ഒരുപാട് വർഷമായിട്ടില്ലേ രീതിയാണത്. അന്നേരം നിലത്ത് തൊടൂലല്ലോ, കായ എന്റെ നിലത്ത് തൊട്ടെങ്കിൽ കേടാവും.
1: അപ്പൊ ഇത് കൊടുക്കാൻ വേണ്ടിട്ട് വിപണി എവിടെയാണ്, ഇതിന്റെ മാർക്കറ്റ് എവിടെയാണ്?
0: മാർക്കറ്റ് പാടിച്ചാല് ചെറുപുഴ പെരിങ്ങോം പയ്യന്നൂര്. പിന്നെ ഞങ്ങൾക്ക് സൊസൈറ്റി, ജൈവ സൊസൈറ്റി ഉണ്ട്, ഞങ്ങളെ ഒരു സൊസൈറ്റി ഉണ്ട് ഞാൻ അടങ്ങുന്ന പയ്യന്നൂര്.
1: അപ്പൊ അതില് പച്ചക്കറികളൊക്കെ അവിടെ വിൽക്കാൻ പറ്റും?
0: ആ അവിടെ വിൽക്കാൻ പറ്റും. ഇവിടെ പാടിയോട്ട് ചാലില് ഞങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പിന് രക്ഷസാക്ഷി മണ്ഡലത്തിന്റെ അതിലേ കൂടി ഒരു കൃഷിവകുപ്പിന്റെ കീഴിലൊരു പച്ചക്കറി സ്റ്റാൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യ 5 വർഷം ഞാൻ തന്നെയായിരുന്നു കട നടത്തിക്കൊണ്ടുണ്ടായത്.
1: എല്ലാ സാധനങ്ങളും അവിടെ വെക്കും,
0: പച്ചക്കറികളെല്ലാം.
1: പച്ചക്കറികൾ പച്ചമുളക് അതൊക്കെ ചെയ്യുന്നുണ്ടോ?
0: ആ പച്ചമുളകെല്ലാം ചെയ്യും.
1: പിന്നെ അപ്പോ പന്തൽ കൃഷിയായിട്ട് ഇപ്പൊ കക്കിരി, മറ്റെന്താ ഉള്ളത്?
0: പയറ്, കക്കിരി, പിന്നെ നരമ്പൻ, പടവളം, ഇതെല്ലാം. ഏറ്റവും കൂടുതൽ രോഗങ്ങളും പിന്നെ ചീച്ചല അങ്ങനെയെല്ലാം വരാത്തത് വഴുതിനി മുളകുമാണ്. പച്ചമുളക് ഇപ്പം ഇത് ആദ്യം മുതലേ ഈ ഗോമൂത്രത്തിലും ഇതിലെല്ലാം തളിച്ച് വളർന്നില്ലേ, അന്നേരം രോഗമില്ലാത്തത് കൊണ്ട് മരുന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല.
1: ഇതിന്റെ വിളവ് എത്രത്തോളം? ഇപ്പം മറ്റു വളങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഇപ്പൊ ഈ ജൈവ രീതിയിൽ ചെയ്യുമ്പോഴും ഇപ്പം മറ്റു രീതി ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ?
0: പരീക്ഷണങ്ങള് ജില്ലാതല, ബ്ലോക്ക് തല കൃഷിവകുപ്പിന്റെ പരീക്ഷണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. എല്ലാ രീതിയിലും പരീക്ഷണ കൃഷി ഇട്ടിട്ടുണ്ട്. ആ പരീക്ഷണത്തിലെല്ലാം നോക്കിയാലും എന്റെ രീതിയായിരുന്നു ഏറ്റവും മെച്ചപ്പെട്ട. കൂടുതൽ കാലം വളവ് കിട്ടിക്കൊണ്ടുന്നത് എന്റെ ഈ ജൈവ രീതിയിലായിരുന്നു. ആ പക്ഷം ഇത് മുന്നൊരുക്കങ്ങളാണ് ഇതിന് പ്രധാനം. നമ്മ ഇന്ന് കൃഷി ചെയ്യണമെങ്കിൽ ഒരു 2-3 ആഴ്ച മുമ്പേ ഇതിന് വളം ഇട്ട് മണ്ണിനെ ഒന്ന് പരുവപ്പെടുത്തിയെടുക്കാനുണ്ട്.
1: അപ്പോ മുന്നൊരുക്കം, നല്ലൊരു മുന്നൊരുക്കം ഉണ്ടെങ്കിൽ നന്നായിട്ട് വിളയും,
0: നന്നായി വിളയും, കൂടുതൽ കാലം വളവയിൽ നിന്ന് കിട്ടും. 30 സെന്റിൽ നിന്ന് 45 ക്വിന്റൽ വള്ളരി നമ്മളെ ബ്ലോക്ക് തല പരീക്ഷണത്തിൽ കിട്ടിയിട്ടുണ്ട്.
1: ഈ ഒരു പിന്നെ ഇത്രയും പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിട്ടുള്ളത്, ഏറ്റവും നന്നായിട്ട് വിളവെടുക്കാൻ പറ്റിയിട്ടുള്ളത് ഏത് പച്ചക്കറിയാണ്?
0: വെള്ളരിയും വണ്ടിയും വേനൽക്കാലത്ത്. മഴക്കാലത്ത് മുളകും വഴുതനയും ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയ. വെള്ളരി മോശമല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന വഴുതനയും ഞങ്ങളെ പഴയകാല വഴുതനയും മുളകും.
1: അപ്പൊ ഏതിനാണ് കൂടുതൽ വിലയുള്ള പച്ചക്കറി?
0: വില വഴുതനയ്ക്ക് ഏകദേശം വില എല്ലാ കാലത്തും ഏകദേശം ഒരേ നിലയിൽ ഇന്നിപ്പം 60 രൂപയുണ്ട് മാർക്കറ്റിൽ വില വഴുതനയ്ക്ക്. വെള്ളരിക്കാണെങ്കിൽ 8 രൂപ തൊട്ടിട്ട് 40 രൂപ വരെ, അത് ഏറ്റക്കുറച്ചിൽ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഞങ്ങളെ എന്റെ വെള്ളരിക്ക് ഞാനൊരു ഫിക്സ് വിലയാണ് എപ്പോഴും പിടിക്കുന്നത്. ഈ വർഷത്തെ ഒരു 30 കൊടുത്തതാണ്, 30. അതിൽ താഴോട്ട് മേലോട്ടൊന്നും പോവാതെ ഒരേ വില പിടിച്ചു കൊടുത്തു.
1: നിങ്ങളുടെ ഒരു ഇവിടെ സ്റ്റാളുണ്ടെന്ന് പറഞ്ഞു പയ്യന്നൂര്. പയ്യന്നൂരുള്ളത് അവിടെ എങ്ങനെയാണ് വില? സാധാരണ മാർക്കറ്റിലുള്ള ഒരു വിലയിൽ തന്നെ
0: വിലയില്ല കൊടുക്കുന്നത്. അവിടെ സാധാരണയിൽ കൂടുതൽ നല്ല നല്ല സാധനങ്ങൾ വിൽക്കും, നല്ല ജൈവ രീതിയിലുള്ള സാധനം വിൽക്കും. എല്ലാ കർഷകരും എടുത്ത് നല്ല വിലയില്ല കൊടുക്കുന്നത്. സ്ഥിരം കസ്റ്റമറാണ്, സ്ഥിരമായി വാങ്ങുന്ന കുറച്ച് കസ്റ്റമറാണ്.
1: ഇപ്പം ഇവിടെ ഈ താലോലി കൃഷി ചെയ്യുന്ന സമയത്ത് അതിനെന്താണ് പന്തലായിട്ട് കൊടുക്കുന്നത്?
0: അതിന് മുളകള് തൂണായി ഉപയോഗിക്കും, മുളകള് കൊത്തി തൂണായി ഉപയോഗിക്കും.
1: ഇതെല്ലാം ഓരോ വർഷവും നമ്മള് പുതിയതായിട്ട് തൂണായിട്ട്
0: വേണമെന്നില്ല. മുളകളെല്ലാം കുറെ വർഷത്തേക്ക് മഴയത്ത് ഇട്ടാല് ചിലപ്പോ പോകും. മൂത്ത മുളകളാണ് അങ്ങനെ പോകുന്നില്ല. പിന്നെ കമ്പിയെല്ലാം സ്ഥിരം മതി കുറെ വർഷത്തേക്ക്.
1: അതൊക്കെ ഓരോ വർഷവും അതാത് കൃഷി കഴിഞ്ഞതിന് ശേഷം എടുത്തു വെക്കാം,
0: അയച്ചു വെച്ച് എടുക്കും.
1: പാട്ടകൃഷിയാണല്ലോ, അപ്പൊ അവിടെ തന്നെ സ്ഥിരമായിട്ട് ആ ഒരു സ്ഥലം കിട്ടുന്നുണ്ടോ?
0: ആ സ്ഥിരമായി കിട്ടുന്നുണ്ട്, സ്ഥിരമായി കിട്ടുന്നുണ്ട് സൗകര്യം. ഓരോ പാട്ടകൃഷിയുടെ അടുത്തും നമ്മുടേതായ കുറച്ച് സ്ഥലങ്ങള് ഉണ്ട്. അതെല്ലാം ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനെല്ലാം പറ്റുന്നുണ്ട്.
1: കൃഷിയില് ഇപ്പം ഇത്രയും വർഷമായി എന്ന് പറഞ്ഞു, 40 വർഷത്തോളമായി പച്ചക്കറിയില്. ഇങ്ങനെ പച്ചക്കറി മാത്രല്ല, മറ്റ് വേറെ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്?
0: വേറെ നെൽകൃഷി ചെയ്യുന്നുണ്ട്, നെൽകൃഷി അന്ന് മുതലേ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ വയൽ, സ്വന്തം വയലുണ്ട്, 1-1.5 ഏക്കറോളം സ്വന്തം വയലുണ്ട്. 2 ജില്ലകളിലായിട്ടാണ്, കണ്ണൂർ ജില്ലയിലും ഉണ്ട്, കാസർഗോഡ് ജില്ലയിലുണ്ട്. ഇപ്പൊ വാഴക്കൃഷി അങ്ങനത്തെ ചെയ്യുന്നുണ്ട്, വാഴക്കൃഷി, കിഴങ്ങു വർഗ്ഗങ്ങള്, കിഴങ്ങ്
1: സ്വന്തം ആവശ്യത്തിനായിട്ടുള്ള നെൽകൃഷി തന്നെയാണ്. അപ്പൊ

0: വീട്ടില് അതാണ് ഉപയോഗിക്കുന്നത്.
1: സ്വന്തം കൃഷി തന്നെ ഇത്രയും വർഷമായിട്ട്, ഈ ഒരു ഇത്രയും വർഷത്തിനിടയിൽ കഴിഞ്ഞ വർഷം മാത്രം കുറച്ച് വിളവ് നഷ്ടപ്പെട്ടു പോയി, വെള്ളം കയറിയിട്ട് കൊയ്യാൻ പറ്റാണ്ട്.
0: ഏതിനല്ല ചെയ്യുന്നത്?
1: കഴിഞ്ഞ വർഷത്തെ നഷ്ടപ്പെട്ടു പോയത് ഉമ
0: എത്ര വിളയെടുക്കുന്നുണ്ട്?
1: രണ്ട് ഒരു ഒരു സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിലെത്തത് മഴക്കാല ഒന്നാം വിള, അപ്പുറത്ത് ചീമേനി പഞ്ചായത്തില് രണ്ടാം വിള.
0: അങ്ങനെയാണ് ഇതിന്റെയൊക്കെ വിത്ത്, നെൽവിത്ത് എവിടുന്ന?
1: നെൽവിത്ത് നമ്മൾ തന്നെ സൂക്ഷിച്ചോണ്ട് എല്ലാം ചില മാറി മാറി ചെയ്യും. മൂമേര, ആതിര, അങ്ങനെ ഐശ്വര്യ, അങ്ങനെ മാറി മാറി ചെയ്യലുണ്ട്. മാറി മാറി ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ വയലിൽ മാറി മാറി ചെയ്തിട്ട് വിത്ത് സൂക്ഷിക്കും. ചിലപ്പം കൈമോശം വരുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിന്റെ അങ്ങനെ മോശം വന്നില്ലേ, അന്നേരം വിത്തെടുത്ത കഷായിലെടുക്കുന്നു വാങ്ങും.
0: ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കൊരു നല്ലൊരു പാരമ്പര്യമായിട്ട് കിട്ടി വന്ന ആ ഒരു രീതിയും പിന്തുടരാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ശാസ്ത്രീയമായ രീതിയിൽ ഇപ്പൊ നമുക്ക് മറ്റ് കൃഷി ഉദ്യോഗസ്ഥരുടെ ക്ലാസ്സുകൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്?
1: ആ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നേരം പിന്നെ പുതിയ
0: നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണ്
1: കൃഷിയും ചെയ്യുന്നത്? ആ അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും, അല്ലാത്ത നമ്മളെ രീതി മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ അതെങ്ങനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യും. രണ്ടും തുടർന്ന് പോകുന്നുണ്ട്. ഏതിലാ മെച്ചം വിചാരിച്ചാൽ അതിനെ അനുവർത്തിക്കും.
0: അപ്പൊ നെല്ല് ഇപ്പം ഇത്ര ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ നെല്ല്, അപ്പൊ അത് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി എന്താണ് ചെയ്യുന്നത്?
1: ഈ പച്ച നെല്ല് കുത്തി ഉണങ്ങൽ അരിയാക്കി പാക്കറ്റ് ആക്കിയിട്ട് മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട് വിൽപ്പന. അവലും അരിയും, അവലും അരിയും രണ്ടും കൊടുക്കും.
0: അവലെങ്ങനെയാ ചെയ്യുന്നത്?
1: അവലും മില്ലിൽ പുറത്തു കൊണ്ടുപോയി കുത്തും, അരിയും വീട്ടിൽ തന്നെ ചെറിയ റൈസ് മില്ലില്, അവല് പുറത്തു മില്ലെന്ന് കുത്തിയിട്ട് പാക്കാക്കി ചെയ്യുന്നുണ്ട്.
0: ആൾക്കാരെങ്ങനെയാണ് ഇതിനെ, ഈ ഒരു നെല്ലിനെ ഇപ്പൊ അരിയായിട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞു, അപ്പോ ആൾക്കാരുടെ ഒരു സമീപനം എങ്ങനെയാണ്?
1: ആൾക്കാർക്ക് ഒരുപാട് ഡിമാൻഡാണ് ഈ സാധനത്തിന്. എന്താ പറഞ്ഞാൽ ഇവര് ആൾക്കാർ നമ്മളെ ആ ചെയ്യുന്ന രീതിയും കാര്യങ്ങളും എല്ലാം ഏകദേശം ജൈവ രീതിയില് വിഷാംശം ഇല്ലാത്തത് ഇങ്ങനെ ഒരുപാട് ഡിമാൻഡുള്ള സാധനമാണ്, ഇല്ലാത്ത കുറവ് മാത്രം. എപ്പോഴും ഡിമാൻഡ് ഇങ്ങനെ തിരക്കാണ്. ഈ ഒരു വർഷത്തത് മഴ വന്ന് ഈ
0: കഴിഞ്ഞ വർഷത്തെ മഴ കൊണ്ട്
1: വിളവ് നമ്മളത് നഷ്ടപ്പെട്ടു പോയി, അത് ഉപയോഗിക്കാനൊന്നും പറ്റിയിട്ട.
0: വിള ഇൻഷൂർ ചെയ്തിട്ടുണ്ടോ?
1: വിള ഇൻഷൂർ ചെയ്യലുണ്ട്.
0: അപ്പോ നഷ്ടപ്പെട്ടതിന് നമുക്ക് എന്തെങ്കിലും ലഭിച്ചോ?
1: ഒന്നും കിട്ടിയില്ല.
0: കിട്ടിയില്ല,
1: ഇതുവരെ കിട്ടിയിട്ട്. എല്ലാ വർഷവും ഞങ്ങൾ വിള ഇൻഷൂറിൽ പൈസ അടക്കുന്ന ചെയ്യുന്നു. ഇത് നഷ്ടപ്പെട്ട ഒരു വർഷ കാര്യമായിട്ട് നഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു രൂപ പോലും കിട്ടിയില്ല.
0: ഏത് കൃഷിഭവനാണ് ഇവിടെ?
1: പെരിങ്ങോം വൈക്കര കൃഷിഭവൻ. കൃഷിഭവനിലെ ഉദ്യോഗസ്ഥര് നല്ല സഹകരണമാണ്. നമ്മള് കർഷകർ അങ്ങോട്ട് പോവാതെ തന്നെ കർഷകരെ വിളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവര് വന്നിട്ടോ അപേക്ഷ എഴുതി വാങ്ങിയിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സബ്സിഡി തരാറുണ്ട്.
0: അപ്പൊ ഇതൊക്കെ പറമ്പിലും അതേപോലെ തന്നെ മറ്റേ നെല്ലും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സഹായത്തിന് ആരാ ഉള്ളത്?
1: സഹായത്തിന് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, കുട്ടികള് അവര് ജോലി സംബന്ധമായി പുറത്തോട്ട് പോകുന്നവരെ അവരായിരുന്നു, ഇപ്പം മറ്റ് ആൾക്കാരെ കൂലിക്ക് കൂട്ടിയെന്ന്.
0: ഇപ്പൊ ഇവിടെ വീട്ടില് ഒരാളുണ്ട്, ഇപ്പം പണിയെടുത്തോണ്ടിരിക്കുകയാണ്, ജോലി തിരക്കിലാണ് അവര്. എന്താണ് അവര് ചെയ്യുന്നത്?
1: മില്ലറ്റിന്റെ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. മില്ലറ്റിന്റെ സ്നാക്സ് നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ജില്ലകളിലും ഓരോ മില്ലറ്റ് കഫേ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ണൂർ ജില്ലേന്റെ മില്ലറ്റ് കഫേ ഞങ്ങൾക്ക് പയ്യന്നൂര് ഞങ്ങളെ സൊസൈറ്റിക്കാണ് കിട്ടിയത്. സൊസൈറ്റിയുടെ കീഴിൽ മില്ലറ്റ് കഫേ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അഞ്ചാറ് മാസം ഞാൻ അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത സ്നാക്സും കാര്യങ്ങളും ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ഞാൻ.
0: എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്? ഏതൊക്കെ സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്?
1: റാഗി ഹലുവ, മണിച്ചോള ഹലുവ, റാഗി ലഡു, മണിച്ചോള ലഡു, ബാരക ലഡു, ഏകദേശം എല്ലാം മില്ലറ്റിന്റെ ലഡു, ഹലുവ, ബിസ്ക്കറ്റ്, മണിച്ചോളത്തിന്റെ ബിസ്ക്കറ്റ് എല്ലാം നല്ല ടേസ്റ്റാണ്.
0: അതിനിപ്പം മണിച്ചോളൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്?
1: അതിപ്പം നമ്മള് മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങണം. ഇവിടെ
0: മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ചെയ്യാറ?
1: ചാമയെല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പേ ഞാൻ. പക്ഷെ കിളികളെ ശല്യം ഒറ്റപ്പെട്ട കൃഷിയായിട്ട് 10 സെന്റിലെല്ലാം ചെയ്ത് നല്ല വിളവെടുക്കുന്ന സമയമാകുമ്പം കിളികള് ഒരു തരി പോലും വെച്ചക്കാതെ കൊണ്ടുവന്ന് കിളികളെ ശല്യം. മുത്താറി, ചാമ ഇതെല്ലാം നല്ല വിളവുണ്ടായിരുന്നിട.
0: കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു,
1: ചെയ്യുന്ന പഴയകാലത്ത് വീട്ടില് ഞാൻ കുടുംബത്തില് ചെയ്യുന്നതാണ് അച്ഛൻ. പിന്നെ ഈ അടുത്ത കാലത്ത് ഇപ്പം വീട ഞാൻ ചെയ്ത് നല്ല വിളവ് കിട്ടീനി. പക്ഷെ വിളവ് എടുക്കേണ്ട സമയത്ത് കിളികള്, എവിടുന്നാ കിളികൾ വരുന്നറിയില്ല,
0: ഒരുപാട് കഴിക്കാനായിട്ടുള്ള
1: ആ ഉണ്ട്, ചെറിയ കിളികളുണ്ട്. ഈ ഇത് മുറിച്ചു കൊണ്ടുവന്ന് ഏളാന്ന് പറയുന്നു ഞങ്ങളെ നാട്ടില്, അത് വന്ന് ആയിരക്കണക്കിന് വന്ന് അങ്ങോട്ട് ഇരിക്കും. അതിങ്ങനെ ആയിരക്കണക്കിന് കൂട്ടത്തോടെ വരും, അത് ഒരു മുറിക്കല്ലെന്നെ ഏകദേശം തീരും 10 സെന്റ്.
0: അപ്പോ കൃഷിയുണ്ടായിരുന്നു അല്ലേ അതിന്റെ? ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ടോ?
1: മെല്ലറ്റ് കൃഷി ഇല്ല, അത് നഷ്ടത്തിലേ പോകുന്നില്ലോ. എന്താ പറഞ്ഞാൽ ഒറ്റപ്പെട്ട കൊറേ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഒരു പ്രാവശ്യം നല്ല വിളവിലെയോ കടുത്തിന് മുത്താറി കിട്ടീന് കുറച്ച്, മറ്റേ ചാമര തീരെ കിട്ടിയില്ല, നല്ല വിളവായി വന്നിന് മൂന്ന് പ്രാവശ്യം ആയിട്ട് ചെയ്തു. അപ്പം കൂട്ടായി

0: കുറെയാളുകൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ വിജയിക്കും.
1: ഈ മില്ലറ്റിന്റെ ക്ലാസ്സോ മറ്റോ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നോ?
0: ഒരു മില്ലറ്റിന്റെ പിലിക്കോട് വെച്ച് നടന്ന ഒരു ഉത്തരമേഖല പാചക മത്സരത്തില് മില്ലറ്റിന്റെ ഹലുവ നിർമ്മാണത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിനി. അത് സ്വയം ഉണ്ടാക്കി പഠിച്ചതാണ്. പിന്നെ കുറെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വയം ഉണ്ടാക്കി കണ്ടത്. പിന്നെ കുറെ ട്രെയിനിങ്ങിന് പോയി, ഒരു ട്രെയിനിങ്ങിന് പോയി എടുക്കുന്ന എനിക്ക് കാര്യമായിട്ട് അങ്ങനെയൊന്നും കിട്ടിയില്ല. മില്ലറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കിട്ടി എന്നല്ലാണ്ട് ഇതിനെ പറ്റിയില്ല. ഉണ്ടാക്കുന്നതെല്ലാം സ്വയം ഉണ്ടാക്കി പഠിച്ച് ഒരു ലെവലിലെത്തുമ്പം അങ്ങോട്ട് കൈമാറി. ആടെ ഇപ്പം നല്ല ഇതാണ്, മില്ലറ്റ് കഫേയില് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. NSS കുട്ടികൾക്ക് കൈ മുതൽ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തം കൈ എന്തെങ്കിലും കൈകൊണ്ട് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന എങ്ങനെ അത് അച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ വർഷം ഇവര് ഈ മില്ലറ്റിന്റെ ട്രൈ ചെയ്താലോ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായി ട്രെയിനിങ് കൊടുക്കാൻ കുന്നരു. ആ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. അവർ ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയ ഹലുവയും ലഡുവും വിറ്റിട്ട് അവർക്ക് 30,000 രൂപയോളം 4 മണിയാകുമ്പോക്ക് കുട്ടികൾ ഗ്രൂപ്പ് ചേർന്ന് ഉണ്ടാക്കലും പാക്ക് ചെയ്യലും ഇതെല്ലാം ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുത്തു. അതേ സ്പോട്ടിൽ അവർ വിൽപ്പനക്ക് ഇറങ്ങി. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ തന്നെ അവർക്ക് ഏകദേശ സാധനങ്ങൾ തീർന്നു. പിന്നെ കാങ്കോലൊരു സ്കൂളിന്റെ പേര് ഓർമ്മയില്ല, കാങ്കോല ഒരു സ്കൂളിൽ അവർ പിന്നെ അത് ട്രെയിനിങ് കൊടുത്തതേ ഇല്ലും, ഉണ്ടാക്കി വിൽപ്പന നടത്തിയിട്ട. പിന്നെ കുറെ സ്കൂളുകൾക്ക് ഇങ്ങനെ ക്ലാസ്, നെൽകൃഷി, പച്ചക്കറി കൃഷി, ഇതിന്റെ മില്ലറ്റിന്റെ ചക്ക വിഭവങ്ങളെ ഇങ്ങനെ ക്ലാസ്.
1: ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എന്തൊക്കെയാ ഉണ്ടാക്കാറ്?
0: ചക്ക ചിപ്സ്, ചക്ക ഹലുവ, ചക്ക വരട്ടി, ചക്ക പൂതൽ അച്ചാർ, ഇങ്ങനെ വലയേറ്റവും ഉണ്ടാക്കലുണ്ട്.
1: ഇതിനൊക്കെ ചക്ക എവിടെ നിന്നാണ് ലഭിക്കുന്നത്?
0: ഒക്കെ പറമ്പിലെല്ലാം നമുക്ക് പറിക്കാനുണ്ട്, സ്വന്തമായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുതരാനും ആൾക്കാരുണ്ട്, വിലക്ക് കൊണ്ടുതരാനും ആൾക്കാരുണ്ട്. എങ്ങനെ വേണമെങ്കിൽ
1: വിലയിൽ തന്നെ എടുക്കാറുണ്ടോ?
0: കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ വിലക്കെടുത്തിട്ടുണ്ടായിന്. ഈ വർഷം കുറച്ച് അസുഖമായി, ഹസ്ബൻഡ് അസുഖമായി ബാധിച്ചിട്ട് കുറച്ചെല്ലാം കുറവാണുണ്ടായിന്.
1: അപ്പോ നല്ലൊരു സംരംഭം കൂടിയാണല്ലേ. ഈ വനിതകൾ കൃഷിയിലേക്ക് വരുന്നതിനോട് കൂടുതൽ കടന്നു വരുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒന്ന് പറയാമോ? ഏതായാലും ശാന്തിയേച്ചി ആ ഒരു രീതിയിൽ കടന്നു വന്ന ആളാണല്ലോ.
0: വനിതകള് പറയുമ്പോ ഒരു 10-20 വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മനസ്സിന്റെ സന്തോഷം നമ്മൾ വീട്ടിലിരുന്ന് എപ്പോഴും TV അതോ ഇതും കാണാൻ. പിന്നെ ഏറ്റവും കൂടുതൽ ഇതെന്ന് പറഞ്ഞാൽ ബാഗ് ഒരിക്കലും എന്റെ കാര്യമായിട്ടില്ല. ഒരിക്കലും വേഗം എന്ന് പറഞ്ഞാൽ 30-40 ദിവസത്തിനുള്ളിൽ വള്ളരിയിൽ തന്നെ 70,000 രൂപ ഒരു കയ്യിലേക്ക് വരാന്ന് വെച്ചാൽ ചെറിയ സംഭവം എന്നല്ലാതെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ കർഷകർ എപ്പോഴും ദരിദ്രവാസികളെന്നാ എല്ലാവരും പറയല്ലോ. പക്ഷെ എന്റെ അനുഭവം വെച്ചുകൊണ്ട് കൃത്യം ഒരു 10-40 ദിവസം കൊണ്ട് വള്ളരി നട്ടിട്ട് 70,000 രൂപ എന്റെ ബാഗിൽ. എല്ലാ വിളവും അങ്ങനെ തന്നെ, എല്ലാ വിളവിലും അങ്ങനെ. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്.
1: സ്ത്രീകൾ കടന്നു വരുന്നതിനെ കുറിച്ച്,
0: സ്ത്രീകൾക്ക് അതെ, സ്ത്രീകൾക്ക് അല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ട്. അവര് എന്തായാലും ഹസ്ബൻഡുമാരെ കൊണ്ട് കൊടുത്ത് അവരോട് കൈ നീട്ടി വാങ്ങുന്നതിലും നമ്മൾ സ്വയം, അവരിപ്പം ഒരു ഗവൺമെന്റ് ജോലിക്കായാലും അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയമില്ലേ. എന്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു. ഞാൻ എന്റെ ചെറിയ മൂത്ത മോൻ നവോദയ സ്കൂള് പഠിക്കുന്നുണ്ടായിനി. അത് കഴിഞ്ഞാണ് ജോലിയും കിട്ടിയിട്ടുണ്ടായിനി. പിന്നെ അത് കഴിഞ്ഞാണ് അവൻ എഞ്ചിനീയറിംഗിന് പോയത്. ഞാൻ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോയി, അതേ പിന്നെ ജോലിക്കലാം. അന്നേരം ഞാനും ചെറിയ മോനും മാത്രം, ചെറിയ മോൻ കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ തനിച്ചടി ഉണ്ടായിനി. അതിന് മുമ്പേ കൃഷി ഇഷ്ടമാണ്, അങ്ങനെയല്ല, ഏറ്റവും വലിയ കൃഷിയിലേക്ക് ഇറങ്ങിയ 2010 മുതൽ. അന്നേരം എക്കറ കണക്കിന് കൃഷി ചെയ്തു. എനിക്കൊരു സമയം ഒന്നും ചിന്തിക്കാനില്ല. ഹസ്ബൻഡ് വിദേശത്ത്, കുട്ടികൾ സ്കൂളിൽ, രാവിലെ അവരെ വിട്ട് കഴിഞ്ഞാല് ഒരു പശുവും കൃഷിയും, അത് കഴിഞ്ഞ് മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിനി, ഹെൽത്തിന്റെ അത് ഇത് അങ്ങനെ എന്തെല്ലാം ഉണ്ടായിനി. സമയം പോവുകയും ചെയ്യും, പിന്നെ നമുക്ക് സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടും. എന്നോട് തന്നെ എന്റെ ഹസ്ബൻഡ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നതെന്ന്. പൈസ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടാന്നല്ലേ, ഞങ്ങൾ വേണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ട് വിളിക്കുമ്പോ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു വെച്ചു അതല്ല. അന്നേരം സ്ത്രീകള്, സ്ത്രീകള് എന്തായാലും അവരെ കയ്യിൽ ഇപ്പം ഗവൺമെന്റ് പല കാര്യങ്ങളും പറയുന്നത്, പക്ഷെ സ്വയം കണ്ടെത്തിയ ആളാണ് ഞാൻ എത്രയോ വർഷം മുമ്പേ,
1: ഒരുപാട് വർഷം മുമ്പേ സ്വയം ഇതിലേക്ക് ഇറങ്ങിയ ഒരാളാണ് അല്ലേ. അപ്പോ മഴക്കാല പച്ചക്കറി കൃഷിയിലൂടെ വന്ന് നമ്മൾ മറ്റു വിളകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പോ സ്വയം പര്യാപ്തയായ ശാന്തിയേച്ചിയുടെ ഈ വാക്കുകളാണ് നമുക്ക് ഒരു ഊർജം പകരുന്നതാണ്. അപ്പോ അത് അങ്ങനെ തന്നെ പോകട്ടെ അല്ലെ. ഇനിയിപ്പോ വിളവെടുക്കാനാകുമ്പോ നമുക്ക് വരാം.
0: കൃഷി ഒരിക്കലും നഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മ അതിന്റേതായ രീതിയിൽ നോക്കിക്കണ്ടാല്, ജൈവ കൃഷിയിലേക്ക് ഇറങ്ങും, നമ്മൾ ആ വിത്തും കൊണ്ട് ജൈവ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. ആദ്യം ജൈവ വളങ്ങളും കൊണ്ട് ഇറങ്ങണം ഭൂമിയിലേക്ക്. അത് ഒരു മണ്ണിനെ ഒരു പരുവപ്പെടുത്തിയിട്ട് മാത്രമേ നമ്മളെ വിത്ത് അതിലേക്ക് ഇടാൻ പാടുള്ളൂ. അതാണ് കർഷകരോട് പറയാനില്ലേ, ജൈവ കൃഷി പരാജയം പരാജയം എന്ന് എന്നെ തന്നെ പരിഹസ്യം ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും പിന്നെ അവരെല്ലാം ദുഃസക്ഷളായി കണ്ട് അവർക്ക് ബോധിച്ചു.
2: ജൈവ കൃഷിയിലൂടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്ന, കൃഷിയെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ

കളിയോട്ട് ചാലിലെ ശ്രീമതി ശാന്ത ശ്രീധരന്റെ കൃഷി അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. മണ്ണിൽ വിശ്വസിച്ച് അധ്വാനിച്ചാൽ കൃഷി സാമ്പത്തിക സ്വയം പര്യാപ്തതയുടെ കരുത്തുറ്റ മാർഗമാണെന്ന് ശ്രീമതി ശാന്തയുടെ അനുഭവം തെളിയിക്കുന്നു.

0: പച്ചക്കറി വിളകളിൽ ട്രൈക്കോ കാർഡിന്റെ ഉപയോഗം. വഴുതന, കത്തിരി, തക്കാളി, വെണ്ട എന്നിവയിലെ തണ്ടും കായും തുരന്നു നശിപ്പിക്കുന്ന പുഴുക്കൾക്കെതിരെ ട്രൈക്കോ കാർഡുകൾ അഥവാ ട്രൈക്കോഗ്രാമ കിലോണിസ് വളരെ ഫലപ്രദമാണ്. കായ്തുരപ്പൻ പുഴുക്കളുടെ ആക്രമണം വളരെ നേരത്തെ തന്നെ തണ്ടുകളിൽ പ്രത്യക്ഷമാകാറുണ്ട്. ഇളം തണ്ടുകളുടെ അഗ്രഭാഗം വാടുന്നതും പുഴുക്കുത്തേറ്റ പാടുകളും ഇവയുടെ ആക്രമണത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. കായ്പിടുത്തം തുടങ്ങിയ തോട്ടങ്ങളിൽ കായ്കളിൽ പുഴുക്കുത്തേറ്റതായിട്ടും പഴുത്തുപോകുന്നതായിട്ടും കാണപ്പെടുന്നു. ഇത്തരം ആക്രമണ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ട്രൈക്കോ കാർഡുകൾ കൃഷിയിടങ്ങളിൽ വെച്ചു തുടങ്ങേണ്ടതാണ്. ഇതുകൂടാതെ വിവിധ പച്ചക്കറി വിളകളായ പാവൽ, പടവലം, വെള്ളരി, ചീര എന്നിവയിൽ കാണുന്ന ഇലചുരുട്ടി പുഴുക്കളെയും ഇതേ കാർഡുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ്. ആക്രമണ ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കാർഡുകൾ ഉപയോഗിച്ച് തുടങ്ങേണ്ടതാണ്. ഒരു കാർഡ് ഉപയോഗിച്ച് 50 സെന്റിലെ കൃഷിയിടത്തിലെ കീടസംരക്ഷണം നടപ്പിലാക്കാം. ഇതിലേക്കായി കാർഡുകൾ 10 ബിറ്റുകളായി മുറിക്കണം. 5 സെന്റ് സ്ഥലത്തേക്ക് 1 ബിറ്റ് എന്ന നിരക്കിൽ കാർഡുകൾ ഇലയുടെ അടിയിൽ കെട്ടിത്തൂക്കുകയോ പിൻ ചെയ്തു വെക്കുകയോ ചെയ്യാം. 10 ദിവസം കൂടുമ്പോൾ പുതിയ കാർഡുകൾ വെക്കേണ്ടതാണ്.
1: കാർഷിക വാർത്തകൾ.
0: ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യബന്ധന ബോട്ടുകളിലെ മത്സ്യത്തൊഴിലാളികൾക്കും പീലിംഗ് ഷെഡിൽ തൊഴിലെടുക്കുന്ന അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ ലഭ്യമാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ, റേഷൻ കാർഡിന്റെ പകർപ്പ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി പാസ്ബുക്കിന്റെ പകർപ്പ്, മത്സ്യബന്ധനയാന, പീലിംഗ് ഷെഡ് ഉടമയുടെ സാക്ഷ്യപത്രം, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, കുമ്പള മത്സ്യഭവൻ ഓഫീസുകളിൽ ഈ മാസം 15-നകം സമർപ്പിക്കണം. ഫോൺ 0467220-2537. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച ഗ്രാഫ്റ്റ് ചെയ്ത മാവിൻ തൈകൾ, കവുങ്ങിൻ തൈകൾ, തെങ്ങിൻ തൈകൾ, പച്ചക്കറി വിത്തുകൾ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. 0467220-2632 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: വാണി.
1: നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.
2: കർഷക സോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
0: കിസാൻ വാണി.
3: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

5333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,000 രൂപ, കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,300 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 12,000 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 3,800 രൂപ, തളിപ്പറമ്പ് 3,900 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,000 രൂപ, കാഞ്ഞങ്ങാട് 66,500 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കുട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,000 രൂപ, തലശ്ശേരി 4,900 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 670 രൂപ, തലശ്ശേരി 640 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.

ഇന്ന് 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി, പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, ഡെമോൺസ്ട്രേറ്റർ CP സിനി. രണ്ടാം ഭാഗം തുടർന്ന് തൊഴിൽ വാർത്തകൾ.

8 മണിക്ക് കാവ്യ വിചാരം. അക്കിത്തം, ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ അക്കിത്തം ജീവിക്കുന്നു സ്മൃതികളിൽ സി ഹരിദാസിന്റെ ഓർമ്മകളും നിരീക്ഷണങ്ങളും, അക്കിത്തം കാലവും കവിതയും ഡോക്ടർ എം എൻ കാരശ്ശേരി, തുടർന്ന് അക്കിത്തത്തിന്റെ കവിതകൾ ഡോക്ടർ എം ലീലാവതി. ഇന്ന് 8 മണിക്ക് കാവ്യവിചാരം. എട്ട് 8:35 കേൾക്കാം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ. 10:30 ലളിതഗാനങ്ങൾ. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം.

0: പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്യം അനിവാര്യമെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. വാർത്തകൾ വിശദമായി. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂമും സജ്ജീകരിച്ചു.
1: രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുണ്ട്, 0495-2373-901, മൊബൈൽ 9072-00-7767.
0: തിരുവനന്തപുരത്ത് ഷിഗെല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗെല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റുബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയസ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: We attach high importance to the welfare and well-being of our seafarers community. Yesterday we condemned the attack on a ship off the coast of Oman in which unfortunately we lost 3 Indian nationals. These attacks must cease and end, and we also call for dialogue and diplomacy so that we can have an early return to peace and stability in the region.
0: കപ്പലിനു നേരെ ഇന്നലെ രാത്രിയാണ് യുഎസ് മിസൈൽ ആക്രമണം ഉണ്ടായത്. മരണമടിഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും അടിയന്തര ക്രമീകരണം ഒരുക്കും. വടക്കൻ ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം ഒരു വാണിജ്യ കപ്പലിനുകൂടി തീപിടിച്ചു. ഗിനി ബിസോ പതാകയുള്ള MT ജൽവീർ എന്ന കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണുള്ളത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരുള്ള 3-ാമത്തെ കപ്പലിനാണ് ഇത്തരത്തിൽ തീപിടിക്കുന്നത്. യുഎസ് ആക്രമണത്തിലാണ് മറ്റ് 2 കപ്പലുകളിലും തീപിടുത്തമുണ്ടായത്. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ 2-ാം ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസിലും ക്വെഷം ദ്വീപിലും വൻ സ്ഫോടനങ്ങളുണ്ടായി. ഗൾഫ് മേഖലയിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും കടന്നുപോകാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലൊവാക്കിയയിലും സന്ദർശനം നടത്തും. 52-ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജസ്ഥാനിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആകാശവാണി ദൂരദർശൻ കവറേജ് ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे लोकल आर्ट लोकल संस्कृति लोकल खान पान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करे.
0: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. എറണാകുളം ജില്ലയിൽ വിവരശേഖരണത്തിന് 6538 എന്യൂമറേറ്റർമാരെ ചുമതലപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: സെൻസസുമായി ബന്ധപ്പെട്ട് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ 7 കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ 3 ഉൾപ്പെടെ 23 മേഖലകളായി തിരിച്ചാണ് ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുകയെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. സെൻസസിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു എന്യൂമറേറ്റർക്ക് 150 മുതൽ 200 വീടുകളുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടി വരിക.
0: കുടുംബങ്ങളെയും ഭാവി തലമുറയെയും രൂപപ്പെടുത്തുന്നതിൽ വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്ത് അവരെ രാഷ്ട്രനിർമ്മാതാക്കളായി അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി. വേതനമില്ലാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം 30,000 രൂപയെങ്കിലും ലഭിക്കണമെന്നും ആക്സിഡന്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ട അപ്പീലിലെ വാദത്തിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ചതിലൂടെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ദീർഘതല സ്പർശിയായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭാ കരന്തലജെ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം അനിവാര്യമാണെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്കിയ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ಆಕಾಶವಾಣಿ കണ്ണൂർ റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. റേഡിയോ ഗൈഡ് കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി കോഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ കമ്പനികൾ ജോലിക്ക് വേണ്ടി നേരിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നത് ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്റീരിയർ ഡിസൈൻ മേഖലയിലെ ഇന്നുള്ള തൊഴിൽ സാധ്യതയും ഈ കോഴ്സിന്റെ പ്രധാന ആകർഷണമാണ്. വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി കോഴ്സ് പ്രത്യേകതയും തൊഴിൽ സാധ്യതകളും ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ച കഴിഞ്ഞ വ്യാഴാഴ്ച റേഡിയോ ഗൈഡിൽ നിങ്ങൾ കേട്ടിരുന്നുവല്ലോ. ചർച്ചയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, ഡെമോൺസ്ട്രേറ്റേഴ്സ് സി പി സിനി, കെ ടി ബിജു, കൂടെ കവിതാനാഥ്.
2: അപ്പൊ ഈ കോഴ്സ് പഠിച്ചാൽ എത്രമാത്രം ജോലി സാധ്യതയുണ്ട്, അതേ കുറിച്ച്?
3: 2026 മാർച്ചില് പരീക്ഷ എഴുതിയ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ മുഴുവനായിട്ടും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 100% പ്ലേസ്മെന്റ് ആണ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലുള്ളത്. കൂടുതലും ഈ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ പോകുന്ന മേഖലകള് ഇന്റീരിയർ ഡിസൈനിങ്, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ, ക്വാളിറ്റി കൺട്രോളർ എന്നിങ്ങനെയുള്ള തസ്തികകളിലായിട്ട് ഫർണിച്ചർ ഇൻഡസ്ട്രി, പാർട്ടിക്കൽ ബോർഡ് ഇൻഡസ്ട്രി, പ്ലൈവുഡ് ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കമ്പനികള് കൂടുതലായിട്ടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഹയർ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ഹയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 25 വിദ്യാർത്ഥികൾ ഡയറക്റ്റ് UAE പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഈ വർഷം കോഴ്സ് കഴിഞ്ഞിറങ്ങിയ 6 വിദ്യാർത്ഥികൾ ഓൾറെഡി UAE പ്ലേസ്ഡ് ആണ്. അവർ ഓഫർ ലെറ്റർ ഒക്കെ വന്ന് വെയിറ്റ് ചെയ്യാണ്. അതിന് ഞങ്ങളെ സഹായിക്കുന്നത് UAE കമ്പനികളായ എംഫിറ്റ് ഇന്റീരിയേഴ്സ്, ഓറ ഇന്റീരിയേഴ്സ്, വിഷൻ ഇന്റർനാഷണൽ ഇങ്ങനെയുള്ള കമ്പനികൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ല കോണ്ടാക്ട് ആണ്. ഞങ്ങളുടെ അലൂമിനീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു തരത്തിലാണ് ഞങ്ങൾക്ക് ഈ പ്ലേസ്മെന്റിന്റെ ഓഫേഴ്സ് വരുന്നത്. അത് മാത്രമല്ല, ബാംഗ്ലൂർ ശോഭ ഇന്റീരിയേഴ്സ്, ഡി ലൈഫ് ഇന്റീരിയേഴ്സ്, ക്യാപ്ചർ ഇന്റീരിയേഴ്സ്, ഹൈലൈറ്റ് ഇന്റീരിയേഴ്സ് ഇവരൊക്കെ പ്ലേസ്മെന്റിന് നല്ല രീതിയിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിക്കുന്നുണ്ട്. കൂടുതലും സാലറി പാക്കേജ് എന്ന് പറയുന്നത് ആനുവൽ ആയിട്ട് 2.5 ലക്ഷം വരെ സാലറി തുടക്കത്തിൽ തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. പ്ലേസ്മെന്റ് നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ്
2: ചെറുപ്പക്കാർക്ക് ഇന്നത്തെ കാലത്ത് വളരെയധികം കോഴ്സാണ്.
3: തീർച്ചയായും.
2: ഈ ഓട്ടോമേഷൻ AI ഒക്കെ ഈ പേപ്പർ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഉപയോഗപ്രദമാക്കുന്നത്?
4: AI സാങ്കേതിക വിദ്യ അധികമൊന്നും ഈ കോഴ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. പുതിയ സിലബസ് റിവിഷനിൽ ഒരുപക്ഷെ അതിന്റെ ഭാഗങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ കമ്പ്യൂട്ടറൈസേഷൻ ഈ കോഴ്സിനെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. വിവിധ നിർമ്മാണ മേഖലകളിൽ CNC മെഷീനും അതുപോലുള്ള ഉപകരണങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നതും ഈ കോഴ്സിന്റെ ഭാഗമായി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ വിവിധ നൂതന സോഫ്റ്റ്വെയറുകളായ ഓട്ടോകാഡ്, സോളിഡ് വർക്ക്സ്, സ്കെച്ചപ്പ്, അതുപോലെ തന്നെ സ്വീറ്റ് ഹോം 3D എന്നിവ പരിശീലിക്കുന്നുണ്ട്. അത് അവരെ ഇന്റീരിയർ ഡിസൈൻ മേഖലയിൽ ഉയർന്ന തൊഴിൽ സാധ്യത നേടുന്നതിന് സാധ്യമാക്കുന്നുണ്ട്.
3: 1986 മുതൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ത്യക്കകത്തും പുറത്തുമായി ആഫ്രിക്കൻ കൺട്രികളിൽ ഉൾപ്പെടെ ജോലി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവര് പ്രൊഡക്ഷൻ മാനേജർ, ജനറൽ മാനേജർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഇപ്പം കയറുന്ന സമയത്ത് കുട്ടികൾ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ പോസ്റ്റിലാണെങ്കിൽ കാലക്രമേണ അവരുടെ പോസ്റ്റ് ഈ ഒരു രീതിയിലേക്ക് മാറി വരുന്നതായിരിക്കും. അത് മാത്രമല്ല, കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള പേപ്പർ പ്രൊഡക്ട്സ്, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സെക്യൂരിറ്റി പേപ്പർ മിൽ, ബാങ്ക് നോട്ട് പേപ്പർ മിൽ ഇവിടെയും ഞങ്ങളുടെ അലൂമിനീസ് ജോലി ചെയ്ത് വരുന്നുണ്ട്.
2: ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്?
5: ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി, വുഡ് റോ മെറ്റീരിയലായി വരുന്ന ഏത് ഇൻഡസ്ട്രിയിലും ഇത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവസരമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 84 മുതൽ ഇങ്ങോട്ട് പഠിച്ചിറങ്ങിയിട്ടുള്ള മുഴുവൻ അലുമിനിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വുഡ് ഇൻഡസ്ട്രികളിൽ CEO തലം മുതൽ

0: താഴേക്ക് ജോലി ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയധികം പ്ലേസ്മെന്റ്. ഇപ്പൊ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ പരീക്ഷകൾ അവസാനിക്കുന്ന സമയത്ത് തന്നെ മുഴുവൻ കുട്ടികളും പ്ലേസ്ഡ് ആവുന്ന ഏക കോഴ്സ് കണ്ണൂർ പോളിടെക്നിക് കോളേജിൽ നിലവിലുള്ളത് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി മാത്രമാണ്.
1: അപ്പൊ
0: അതിന്റെ കാരണവും അത് തന്നെയാണ്. ഞങ്ങളുടെ അലുമ്നീസ് ആണ് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വുഡ് ഇൻഡസ്ട്രീസിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റുകളിൽ നിലവിലുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഒരു സഹായം ജൂനിയേഴ്സ് ആയിട്ട് പഠിച്ചിറങ്ങി വരുന്ന കുട്ടികളുടെ പ്ലേസ്മെന്റിനെ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കോഴ്സിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും താല്പര്യമുള്ളവര് ആണ് ഇത് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു യുണീക് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിക്കാൻ, ഇത് വുഡ് ആണ് ഇതിന്റെ റോ മെറ്റീരിയൽ, അപ്പം വുഡ് ഉപയോഗിച്ച് ഉണ്ടാകുന്ന ഏതൊരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും ഈ കോഴ്സിൽ വളരെ വിശദമായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലൈവുഡ്, ബ്ലോക്ക് ബോർഡ്, ഹാർഡ് ബോർഡ്, പാർട്ടിക്കിൾ ബോർഡ് തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് അതിന്റെ ടെക്നോളജി ഇവർ പഠിക്കുന്നു. അതുപോലെ തന്നെ പേപ്പർ, വിവിധ തരത്തിലുള്ള പേപ്പറിന്റെ ടെക്നോളജിയും പഠിക്കുന്നു. അതെല്ലാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. പുതുതായിട്ട് ഈ കോഴ്സ് തിരഞ്ഞെടുത്ത് വരാൻ താല്പര്യപ്പെടുന്ന കുട്ടികളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം. അതിന്റെ ഒരു കാരണം ഈ കോഴ്സ് മറ്റെവിടെയും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ലോകത്തിലാകെ 43+4 47 കുട്ടികളാണ് ഒരു വർഷം പഠിച്ചിറങ്ങുന്നത്. അപ്പൊ കോമ്പറ്റീറ്റേഴ്സ് ഇല്ല എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഞങ്ങൾക്ക് എടുത്തു പറയാനായിട്ട് ഉള്ളത് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്നിലധികം ജോലികൾ അവർക്ക് ലഭിച്ചു വരുന്നുണ്ട്. 47 കുട്ടികളിൽ 4-5 പേരൊക്കെ ഡ്രോപ്പ് ഔട്ടായി പോകാറുണ്ട്. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് ഒന്നിൽ കൂടുതൽ ജോലിയാണ് ഓരോ വർഷവും കിട്ടുന്നത്. വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ പ്ലേസ്മെന്റ് സെല്ലില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ കമ്പനികൾ സ്ഥാപനത്തിൽ വന്ന് ഇന്റർവ്യൂ ചെയ്ത് കുട്ടികളെ അപ്പോയിന്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ വിദേശത്തൊക്കെയുള്ള കമ്പനികൾ ഓൺലൈനായിട്ട് ഇന്റർവ്യൂ ചെയ്ത് കുട്ടികളെ എടുക്കുന്നു. മോർ ദാൻ 100% ആണ് ഞങ്ങളുടെ പ്ലേസ്മെന്റ് എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത.
1: അപ്പൊ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ കുട്ടികൾക്കുള്ള ഉന്നത പഠനത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്?
2: വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലാറ്ററൽ എൻട്രി സംവിധാനത്തിലൂടെ ബിടെക് കോഴ്സ് ചെയ്യാവുന്നതാണ്. 3 വർഷങ്ങൾക്ക് മുന്നേ ഈ കോഴ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മാത്രമായിരുന്നു ബിടെക് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഈ കോഴ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലും ലാറ്ററൽ എൻട്രി സ്കീം വഴി ബിടെക് ചെയ്യാൻ കഴിയുന്നതാണ്.
1: ശരി, മറ്റൊരു കാര്യം പറഞ്ഞാല് പൊതുവെ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് കണക്ക് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ, ഈ കോഴ്സിനും അങ്ങനെ തന്നെയാണോ?
2: ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നിങ്ങളിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. മാത്തമെറ്റിക്കൽ അഭിരുചി താരതമ്യേന കുറവുള്ള ഒരു ഡിപ്ലോമ കോഴ്സാണ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി. 1-2 സെമസ്റ്ററുകളിൽ കൂടുതലായി ഉള്ള സബ്ജക്റ്റുകളിലെല്ലാം തന്നെ മാത്തമെറ്റിക്കൽ കണ്ടന്റുകളുണ്ട്. പക്ഷെ പിന്നീട് 3-ാം സെമസ്റ്റർ തൊട്ട് ഈ കോഴ്സിൽ മാത്തമെറ്റിക്കൽ അഭിരുചിയുള്ള സബ്ജക്റ്റുകൾ താരതമ്യേന കുറവാണ്. കൂടുതലും തിയറി ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് കുട്ടികൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ പ്രായോഗിക പരിശീലനവും തിയറി ബേസ്ഡും ആയിട്ടുള്ള കണ്ടന്റുകളാണ് കൂടുതലായി പഠിക്കാനുള്ളത്.
1: 82 ആ കാലഘട്ടത്തിൽ തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷെ ഈ കോഴ്സിനെ കുറിച്ച് അധികം ആരും കേട്ടിട്ടില്ല, ഇപ്പോഴാണ് അതിനെക്കുറിച്ച് കുറച്ച് കേൾക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് പറയാമോ?
0: ശരിയാണ്, നല്ല ചോദ്യമാണ്. കോഴ്സ് അത്ര പോപ്പുലർ ആയിരുന്നില്ല ഈ അടുത്ത കാലം വരെയും. പക്ഷെ എന്നാൽ ഇപ്പോഴും സ്ഥിതി മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ അലുമ്നീസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നു. ഇപ്പൊ വുഡ് ഇൻഡസ്ട്രിക്ക് ഈ സമീപകാലത്ത് പൊതുവിൽ വുഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾക്കൊക്കെ തന്നെയും വളരെ ഡിമാൻഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കാരണം ഈ കൺസ്ട്രക്ഷൻ മേഖലയിലെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിട്ട് പുതിയ പുതിയ പ്രോഡക്ട്സ് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ സതീഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്റീരിയർ ഡിസൈനിങ് മേഖലയിലും വലിയ ബൂമിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കോഴ്സിന് ഡിമാൻഡ് കൂടാനുള്ള കാരണമായിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതൽ എൻക്വയറീസ് ഇപ്പോൾ വരുന്നത്. നമ്മുടെ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. അഡ്മിഷൻ കിട്ടാൻ എന്താണ് വേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വർഷത്തെ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു 6 മാസം മുമ്പ് മുതൽ തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് കോളുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നേരത്തെ കണ്ടിട്ടില്ല. നമുക്ക് തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള ഒരു കോഴ്സാണെങ്കിൽ പോലും കണ്ണൂർ ജില്ലക്കാർക്ക് പോലും ഈ കോഴ്സിനെ കുറിച്ച് അറിയാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി, കൂടുതൽ കൂടുതൽ എൻക്വയറീസ് വരുന്നു, കൂടുതൽ ആവശ്യക്കാര് ഈ കോഴ്സ് പഠിക്കാനായിട്ട് വരുന്നു. അപ്പൊ വരുന്നവർക്ക് സീറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം, നമുക്ക് നമ്പർ കുറവാണല്ലോ, 43 സീറ്റുകളാണ് റെഗുലർ ആയിട്ടുള്ളത്.
1: പിന്നെ അതെന്തുകൊണ്ടാണ് കേരളത്തിൽ വേറെ എവിടെയില്ല എന്നല്ലേ പറഞ്ഞത്?
0: അതെ, കേരളത്തിൽ വേറെ എവിടെയില്ല.
1: എന്തുകൊണ്ടാണ് അത് വേറെ കോളേജുകളിലേക്ക് വരാത്തത്?

0: പേർ കോളേജുകളിലേക്ക് വരാതിരുന്നത് ഈ സമീപകാലം വരെ കോഴ്സ് ഡിമാൻഡിങ് ആയിരുന്നില്ല. കാരണം ജോലി സാധ്യത വളരെ കുറവാണ് എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സർക്കാർ മേഖലയിൽ ജോലി സാധ്യത കുറവാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗവൺമെന്റ് സെക്ടറിൽ വലിയ ജോലി സാധ്യതകളില്ല. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ മികച്ച തൊഴിലവസരങ്ങളും മികച്ച ശമ്പളത്തോടു കൂടിയുള്ള ജോലിയും ഒക്കെ വന്നപ്പോഴാണ് ഡിമാൻഡിങ് ആയി വന്നത്. പ്രത്യേകിച്ചും ഇന്റീരിയർ ഡിസൈനിങ് മേഖലയിൽ ഇപ്പം നമുക്ക് വിദേശത്തേക്കുള്ള പ്ലേസ്മെന്റുകളെല്ലാം തന്നെയും ഇന്റീരിയർ ഡിസൈനിങ് കമ്പനികളിലേക്കാണ്.
1: ഈ കാലഘട്ടത്തിൽ വളരെയധികം സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ്.
0: കാലഘട്ടത്തിനനുസരിച്ച് തീർച്ചയായിട്ടും സാധ്യതയുള്ള കോഴ്സാണ്. രണ്ട് രീതികളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഒന്ന് റെഗുലർ സ്കീമിലേക്കും മറ്റൊന്ന് ലാറ്ററൽ എൻട്രി സ്കീമിലേക്കും. ലാറ്ററൽ എൻട്രി അഡ്മിഷൻ നടക്കുന്നത് പ്ലസ് ടു സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് മൂന്നാം സെമസ്റ്ററിലേക്ക് അഡ്മിഷൻ കിട്ടും. അതായത് സെക്കൻഡ് ഇയറിലേക്ക് പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ വി എച്ച് എസ് സി കഴിഞ്ഞവർ, അതല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഐ ടി ഐ കോഴ്സ് പാസ്സായവർക്കും ലാറ്ററൽ എൻട്രി സ്കീമിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. പോളി അഡ്മിഷൻ .org എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെയാണ് പോളിടെക്നിക് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്.
2: വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി കോഴ്സ്, പ്രത്യേകതകളും തൊഴിൽ സാധ്യതകളും, ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ കേട്ടത്. പങ്കെടുത്തവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, ഡെമോൺസ്ട്രേറ്റേഴ്സ് സി പി സിനി, കെ ടി ബിജു.

തൊഴിൽ വാർത്തകൾ. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ അധ്യാപക തസ്തികകളിലേക്കും മെഡിക്കൽ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അക്കൗണ്ടന്റ്, നഴ്സിംഗ് ഓഫീസർ, ലൈബ്രേറിയൻ, റേഡിയോളജിസ്റ്റ്, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, ഫാർമസിസ്റ്റ് തുടങ്ങിയ അനധ്യാപക തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. 49 ഒഴിവുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.nia.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 20. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, ടെക്നിക്കൽ ഓഫീസർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 500 രൂപയും മറ്റുള്ളവർക്ക് 1000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://nitc.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 16. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സബ്സിഡിയറി കമ്പനിയായ സർട്ടിഫിക്കേഷൻ എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡിൽ വിവിധ വിഭാഗങ്ങളിലായി QA, QS എഞ്ചിനീയർ, ഓഫീസർ ഗ്രേഡ് 2, സെക്യൂരിറ്റി ഓഫീസർ, കോൺട്രാക്ട് ആൻഡ് പർച്ചേസ്, ഓഫീസ് മാനേജ്മെന്റ്, HR അസോസിയേറ്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, മാർക്കറ്റിംഗ് ബിസിനസ് ഡെവലപ്മെന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 88 ഒഴിവുണ്ട്. ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.ceil.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. മുംബൈ ആസ്ഥാനമായുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാനേജ്മെന്റ് ട്രെയിനി ഇൻഫർമേഷൻ സെക്യൂരിറ്റി വിഭാഗത്തിൽ ഡെപ്യൂട്ടി മാനേജർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിൽ 5 ഒഴിവുണ്ട്. 65,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. ഇൻഫർമേഷൻ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിൽ 4 ഒഴിവാണുള്ളത്. 48,480 മുതൽ 85,920 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. ഇരു തസ്തികകളിൽ

ും 28 വയസ്സുവരെയാണ് പ്രായപരിധി. എഴുത്തു പരീക്ഷയിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.eximbankindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 14. ഡൽഹിയിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ സയന്റിസ്റ്റ് ഇ, സയന്റിസ്റ്റ് ഡി, സയന്റിസ്റ്റ് സി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. സയന്റിസ്റ്റ് ഇ തസ്തികയിൽ 123,000 രൂപയും സയന്റിസ്റ്റ് ഡി തസ്തികയിൽ 78,800 രൂപയും സയന്റിസ്റ്റ് സി തസ്തികയിൽ 67,700 രൂപയുമാണ് അടിസ്ഥാന ശമ്പളം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://rac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 19. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ രാജസ്ഥാനിലെ പിലാനിയിലുള്ള സെൻട്രൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ വിഭാഗങ്ങളിലായി ടെക്നിക്കൽ ഓഫീസർ, ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടെക്നിക്കൽ ഓഫീസർ തസ്തികയിൽ 8 ഒഴിവാണുള്ളത്. BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MCA ആണ് യോഗ്യത. 89,268 രൂപയാണ് ശമ്പളം. 30 വയസ്സ് കവിയരുത്. ടെക്നീഷ്യൻ തസ്തികയിൽ 14 ഒഴിവുണ്ട്. സയൻസ് വിഷയങ്ങൾ ഉൾപ്പെട്ട 10ാം ക്ലാസ്സിൽ 55% മാർക്കോടെയുള്ള വിജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. 39,728 രൂപയാണ് ശമ്പളം. 28 വയസ്സുവരെയാണ് പ്രായപരിധി. 2 തസ്തികകളിലും ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.ceeri.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 20. സെക്കന്തരാബാദിലെ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റിൽ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ, കുക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, സ്റ്റെനോ Grade 3 തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ അയക്കേണ്ട വിധം ഉൾപ്പെടെ വിശദ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം www.indianarmy.nic.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 29.

ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

ചലച്ചിത്ര ഗാനങ്ങൾ ചിത്രം മീഡിയാവോസ് സുനു. പാടിയത് ഹരിചരൺ. രചന ബി കെ ഹരിനാരായണൻ. സംഗീതം എം ജയചന്ദ്രൻ.

ബാഴ ടു എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷും സംഘവും ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് പാർവതീഷ് പ്രദീപിന്റെ സംഗീതം.

0: കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. അക്കിത്തം, ജീവിതവും കവിതയും. കാവ്യവിചാരത്തിൽ മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ. അക്കിത്തം ജീവിക്കുന്നു സ്മൃതികളിൽ. അക്കിത്തത്തിന്റെ ആത്മമിത്രവും മുൻ MPയുമായിരുന്ന സി ഹരിദാസ് സംസാരിക്കുന്നു.
1: എനിക്ക് ഒരു 14 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അക്കിത്തവുമായി കണ്ടുമുട്ടുന്നത്. അന്ന് പൊന്നാനി കളരി തുടങ്ങുകയാണ്. ആ പൊന്നാനി കളരി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മഹാകവി എടശ്ശേരി ഗോവിന്ദനായർ അക്കിത്തം PC കുട്ടികൃഷ്ണൻ എന്ന ഉറൂവ്, കുട്ടികൃഷ്ണ മാരാർ, കടവനാട് കുട്ടികൃഷ്ണൻ, MGS നാരായണൻ, T ഗോപാലക്കുറുപ്പ്, ത്രേസ്യ ടീച്ചർ, ഒരു വൈകുന്നേരം AVS സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു പീഠം മുകളിൽ കൂടും. ഞങ്ങൾ ചെറുപ്പക്കാർ ആ കാലത്ത് എഴുത്തും വായനയും അതുപോലെ തന്നെ നാടകമൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ 4 ഭാഗം ഉണ്ടാകും. ആ കാലഘട്ടത്തിലാണ് ആദ്യമായി, അന്ന് കേളപ്പജിയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം, അങ്ങനെ ആദ്യത്തെ നാടകം കൂട്ടുകൃഷി. ആ കൂട്ടുകൃഷി ജമ്മിത്തത്തിനെതിരായിട്ടുള്ള നാടകമായിരുന്നു. അപ്പോൾ അന്ന് സ്ത്രീകളെ അഭിനയിക്കാൻ കിട്ടില്ല, കണ്ടുവച്ചത് ഇന്നയാണ്. അങ്ങനെ ആ നാടകത്തിലെ ആയിഷയായി എന്നെ വേഷം കെട്ടിച്ചു. ആ വേഷം കെട്ടി എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഓർക്കുകയാണ്. ലോഡ്ജിൽ നിന്നാണ് വെൺവേഷം കെട്ടി മാനാന്തര മൈതാനത്തിൻ്റെ അവിടെ കുളത്തിൻ്റെ മുമ്പ് കൂടെ കൊണ്ടുപോകുന്ന എന്നെ. അന്ന് ഇന്നത്തെ മുസ്ലിം വേഷമല്ല, നല്ല കല്ലിയും മാലും അരയിലും വലിയ അങ്ങനെ കെട്ടി കൊണ്ടുപോവാണ്. അന്ന് ഇടയ്ക്ക് വാസോട്ടനും വരും. വാസോട്ടൻ എന്ന് പറഞ്ഞാൽ MP വാസോട്ടനായ. അങ്ങനെ ആദ്യത്തെ നാടകം അരങ്ങേറിയത് കോഴിക്കോട് ടൗൺ ഹാളിലാണ്. ആ ടൗൺ ഹാളിൽ അഭിനയിക്കുന്ന കാലത്ത് ആണ് ആകാശവാണി വന്നിരിക്കുന്നു, റേഡിയോ. ആ റേഡിയോയിലെ ജീവനക്കാരനായിരുന്നു അക്കിത്തം, അതുപോലെ തന്നെ PC കുട്ടികൃഷ്ണൻ. കുട്ടികൃഷ്ണൻ മാരാര് മാതൃഭൂമിയിലായിരുന്നു. MGS നാരായണൻ ജോലിയിൽ കയറിയിട്ടില്ല. അദ്ദേഹം ഗുരുവായപ്പൻ കോളേജിലെ ഹിസ്റ്ററി പ്രൊഫസറായത്. T ഗോപാലക്കുറുപ്പ് അന്ന് വലിയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മകൻ വേണുഗോപാൽ ഓർക്കയാണ്. അപ്പം നല്ലൊരു കൂട്ടുകെട്ടാണെന്ന്. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു ടീം, ആ കാലഘട്ടത്തിൽ നീലക്കുയിൽ, നീലക്കുയിൽ എന്ന് പറയുന്നത് തൃക്കാവ് ഭാഗത്ത് നടന്നൊരു സംഭവമാണ്. ഉറൂബൊക്കെ അപ്പളയ്ക്ക് അപ്പള ഇടശ്ശേരിയോട് പറയും, അപ്പളയ്ക്കപ്പള അവർ ഡിസ്കസ് ചെയ്യും. അതിലും പ്രധാനപ്പെട്ട അന്നത്തെ ഉറൂബിൻ്റെ കൃതികളും നാടകങ്ങളൊക്കെ ഏതൊക്കെയാണെന്നറിയാവോ? ഒന്ന് നായര് പിടിച്ച പുലിവാല്. ഒരു നായർക്ക് അവിടെ കച്ചവടം ഉണ്ടായിരുന്നു കൊല്ലൻ്റെ പടിക്കല്. അവിടെ ചെറിയൊരു സർക്കസ് കമ്പനി വന്നു. ആ സർക്കസ് കമ്പനി വന്നപ്പോൾ അവിടുന്നായിരുന്നു ഈ സർക്കസുകാർ ചായ കുടിച്ചിരുന്നത്, ഭക്ഷണം കഴിച്ചിരുന്നത്. കടക്കാരനായി സർക്കസുകാരെ പൂജയെ വെച്ചു കൊടുക്കുന്നു നായർക്ക്. നായരോട് പറഞ്ഞത് ഞങ്ങൾ പിന്നെ വന്നെടുക്കാം, നിങ്ങൾക്ക് സാക്ഷ്യ. അതിലൊരു പാട്ട് എഴുതി നായർ പിടിച്ച പുലിവാലിൽ, നായരെയും തിന്നും പുലിയും തിന്നും നായരച്ചൻ. പിന്നത്തെ സിനിമ ലാരിച്ചൻ എന്ന പൗരൻ. ഇതൊക്കെ ആ ബെഞ്ചിൽ നിന്ന് ഡിസ്കഷനാണ്. ലാരിച്ചൻ എന്ന പൗരൻ എന്ന് പറയുന്നത് കടവനാട്ടിലെയും പുറത്തൂരിലെയും പാവപ്പെട്ട അന്നത്തെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് ചകിരി തൊഴിലാളികളുടെ ജീവിതത്തിൽ സ്പർശിക്കുന്നതായിരുന്നു ലാരിച്ചൻ എന്ന പൗരൻ. അപ്പോൾ ഇത്തരം മുഴുവൻ നാടകങ്ങൾക്കും സിനിമകൾക്കും പാട്ടുകൾക്കൊക്കെ അരങ്ങേറിയ ഒരു കാലഘട്ടമായിരുന്നു പൊന്നാനി കളരി. അപ്പോൾ ആ കളരി ഉണ്ടാക്കിയത് മുഴുവൻ എടശ്ശേരിയും അക്കിത്തൊക്കെ. ആ സമയത്താണ് റേഡിയോ വരുന്നത്. റേഡിയോ വന്നപ്പോൾ വീട്ടിലൊരു റേഡിയോ വാങ്ങി, ചെറിയൊരു റേഡിയോ, 2 മുളക്കാല അപ്പുറം ഇപ്പുറം കുത്തി അതിൻ്റെ മുകളിൽ ഒരു ഏരിയയിൽ വെച്ചു. ആ റേഡിയോയിൽ വന്ന് കണക്ട് ചെയ്തു. വലിയൊരു ബാറ്ററി പാലക്കാടുന്ന വാങ്ങുക, ആ ബാറ്ററി അതിൽ കണക്ട് ചെയ്യും. ഒരുവിധ യാത്രാ സൗകര്യമില്ല, ആ കാലത്താണ് ഇത്തരം നാടകങ്ങൾ അരങ്ങേറിയത്. എല്ലാ സ്ഥലത്തും നാടകങ്ങൾ, നീലഗിരി എല്ലാ സ്ഥലത്തും പോയി, അതൊരു സംഭവമായിരുന്നു. എളശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന നാടകം, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ അക്കിത്തവും നാടകം എഴുതി, അക്കിത്തം എഴുതിയ നാടകം ഈ ഏടത്തി നുണയെ പറയൂ, അപ്പളയ്ക്ക് അപ്പള എഴുതി തന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പ് വേറൊരു നാടകം എഴുതി, പേര് ബസ് തെറ്റീനാ, അപ്പളയ്ക്ക് അപ്പള എഴുതി. അതുപോലെ തന്നെ വേറൊന്ന് അമ്മാവനും മരുമകളും, ഗ്രൂപ്പ് അമ്മാവനും മരുമകളും എഴുതിയത്. ഞാൻ അതിൽ അഭിനയിച്ചത് അച്യുതമേന്റെ ആളായിട്ടാണ്. നായർ വീട്ടിലെ പെൺകുട്ടിക്ക് എസ് എസ് സി കഴിഞ്ഞാൽ പഠിക്കാൻ പോകണം, അമ്മാവൻ സമ്മതിക്കണില്ല. അതിനെ തുടർന്ന് അവിടെ സംസാരം നടക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ഇടപെടുകയാണ്. അത് നമ്മുടെ ഡോക്ടർ അച്യുതമേനെ വെച്ചുകൊണ്ടാണ് ആ കഥ. അവിടെ ചെന്ന് പറഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞയക്കുകയാണ് കോളേജിലേക്ക്. അങ്ങനത്തെ ഒരു വ്യവസ്ഥയാണ് ആ കാലഘട്ടത്തിൽ. അതൊക്കെ വലിയൊരു അനുഭവമാണ്. അക്കിത്തം ഞാൻ ഉണ്ടാക്കിയ മറ്റൊരു കമ്മിറ്റിയുടെയും ചെയർമാനായിരുന്നു. വില്ലമംഗലത്തിന്റെ ഇല്ലത്തറയിൽ അക്കിത്തത്തിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ കൊല്ലം തോറും വില്ലമംഗലം ഡേ നടത്താറുണ്ട്. അദ്ദേഹം മരിക്കുന്നവരെയും അദ്ദേഹമായിരുന്നു ചെയർമാൻ. എവിടെ എന്ത് ഏറ്റെടുത്താലും പ്രിയപ്പെട്ട എന്റെ അക്കിത്തം അത് നിർവഹിക്കും. എന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ കുട്ടികളെ മലബാർ ഏരിയയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഉറൂമിന്റെയും അക്കിത്തത്തിന്റെയും എടശ്ശേരിയൊക്കെ നേതൃത്വത്തിൽ കേരള കേന്ദ്ര കലാസമിതി എന്ന സമിതിക്ക് രൂപം കൊടുത്തു. അതിന്റെ ആസ്ഥാനം ദേശഭോഷണി വായനശാലയായിരുന്നു. ആ ദേശഭോഷണി വായനശാല ഒരുപാട് നടന്മാരെ ഉണ്ടാക്കി. അങ്ങനെയാണ് ബാലൻ കെ നായർ, നെല്ലിക്കോട് ഭാസ്കരൻ, അതുപോലെ ഉമ്മർ. അപ്പോൾ ഞങ്ങൾക്കും തോന്നി അതുപോലെ തന്നെ പൊന്നാനിയിലും ഒന്ന് തുടങ്ങണം. അങ്ങനെ ഞങ്ങൾ കസ്തൂർബാ വായനശാലയുണ്ടാക്കി.
0: അക്കിത്തം ജീവിക്കുന്നു സ്മൃതികളിൽ. അക്കിത്തത്തിന്റെ ആത്മമിത്രവും മുൻ എം പിയുമായിരുന്ന സി ഹരിദാസിന്റെ ഓർമ്മകളും നിരീക്ഷണങ്ങളുമാണ് കേട്ടത്. ഇനി
2: അക്കിത്തത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഓർമ്മ വരേണ്ട പ്രധാനപ്പെട്ട ഒരാള് എടശ്ശേരിയാണ്. അവര് തമ്മില് നല്ല പ്രായവ്യത്യാസം, 20 വയസ്സിന് മൂപ്പ എടശ്ശേരിക്ക്.
3: അക്കിത്തം കാലവും കവിതയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ എം എൻ കാരശ്ശേരി സംസാരിക്കുന്നു.
2: നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാക്ക് പറയുകയാണെങ്കിൽ പൊന്നാനി കളരി നമ്മൾ പറയുന്നു. അതിലിപ്പോൾ വള്ളത്തോളുണ്ട്, മാരാരുണ്ട്, കുറുവുണ്ട്. ഇവരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ പ്രധാനമായും വരുന്ന ഒരു പേര് ഗാന്ധിയുടെ പേരാണ്. ഇവരെയൊക്കെ കുറുവിനെ ആണെങ്കിലും എടശ്ശേരി ആണെങ്കിലും അക്കിത്തത്തെ ആണെങ്കിലും കാര്യമായി പ്രചോദിപ്പിക്കുന്ന ഒരു പേര് ഗാന്ധിയുടേതാണ്. അക്കിത്തം കൃത്യമായ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല. അദ്ദേഹം ഒരു യൗവനകാലത്ത് ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. വീട്ടി പ്രസ്ഥാനത്തിൽ കാര്യമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വീട്ടിയുടെ കൂടെ, എം ആർ പിയുടെ കൂടെ, എം പി പട്ടതിരിപ്പാടിൻ്റെ കൂടെയൊക്കെ എഴുതുകയും മാസിക നടത്തുകയും നാടകം നടത്തുകയും ഒക്കെ ചെയ്തു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വീട്ടിയുടെ 1929 അരങ്ങേറിയ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം. അത്തരം ആലോചനകൾക്ക് പ്രചോദനം തനിക്ക് ഗാന്ധിയായിരുന്നു എന്ന് വീട്ടി എഴുതിയിട്ടുണ്ട്, അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തി. ധർമാധർമ്മങ്ങളെപ്പറ്റി, ശരിതെറ്റുകളെപ്പറ്റി, പുണ്യപാപങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഗാന്ധി പറഞ്ഞ ഒരു വാക്യം എന്നേക്കും പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ബാപ്പു എങ്ങനെയാണ് ധർമ്മവും അധർമ്മവും വേറിട്ട് മനസ്സിലാക്കുക, ശരിതെറ്റുകൾ എങ്ങനെ അറിയാം, പുണ്യപാപങ്ങൾ എങ്ങനെ വേർതിരിച്ചറിയാം? ഗാന്ധി പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും എഴുതാൻ പോകുമ്പോൾ, പ്രവർത്തിക്കാൻ പോകുമ്പോൾ, പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ മുഖം ഓർമ്മിക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതാനോ പ്രസംഗിക്കാനോ പ്രവർത്തിക്കാനോ പോകുന്നത് അയാൾക്ക് ഗുണകരമാണെങ്കിൽ അത് ചെയ്തോളൂ, അല്ലെങ്കിൽ ചെയ്യരുത്. ധർമ്മത്തിൻ്റെ, പുണ്യത്തിൻ്റെ, ശരിയുടെ മാനദണ്ഡം എന്നത് മനുഷ്യനാണ്, പാവപ്പെട്ട മനുഷ്യനാണ് എന്നുള്ള ഒരടിസ്ഥാന പാഠം. അതിപ്പോൾ ജന്മിത്തത്തിനെതിരായിട്ട്, രാജാധിപത്യത്തിനെതിരായിട്ട് പൗരോഹിത്യത്തിനെതിരായിട്ട് ഒക്കെ നാടകം എഴുതുകയും അവതരിപ്പിക്കുകയും, അത് വീട്ടിൽ മാത്രമല്ല എടിശ്ശേരി അടക്കൽ കൂട്ടുകൃഷിയുമായിട്ടുള്ള നാടകങ്ങളെ പറ്റി ഞാൻ ഓർക്കും. അക്കാലത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ലോകം മുഴുവൻ ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു, എഴുത്തുകാരൻ ആരുടെ ചേരിയിൽ? രണ്ടാം ലോകയുദ്ധത്തിന്റെ ആരംഭഘട്ടത്തിൽ പാരീസിൽ ചേർന്നൊരു ലോകത്തിലെ പല ഭാഗത്തുള്ള എഴുത്തുകാരുടെ ഒരു സമ്മേളനമാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത്. അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗോർക്കയുടെ ഒരു ചോദ്യം. ഞാൻ ആലോചിക്കുകയാണ്, അക്കിത്തം എന്ന് പറയുന്ന വ്യക്തി, സാഹിത്യകാരൻ, പണ്ഡിതൻ, പരിഭാഷകൻ ആരുടെ ചേരിയിൽ നിന്ന ഒരാളാണ്? 26 അദ്ദേഹം ജനിച്ചത്. നമ്മൾ ആലോചിക്കുകയാണ്, ഈ ചങ്ങാതി ആർക്ക് വേണ്ടിയാണ് എഴുതിയത്, ആരുടെ കൂടെയാണ് നിന്നത്? അക്കിത്തത്തിൻ്റെ അത്രയൊന്നും പ്രസിദ്ധമല്ലാത്ത ഒരു പുസ്തകത്തെ പറ്റിയാണ്, ആ പുസ്തകത്തിൻ്റെ പേര് 5 നാടോടിപ്പാട്ടുകൾ. 1954 പാലക്കാട്ടെ ഒരു വിദ്യാർത്ഥി സംഘം പ്രസിദ്ധീകരിച്ച ചെറിയ പുസ്തകം, 28 പേജുള്ള പുസ്തകം. ആ പുസ്തകത്തിന് അന്നത്തെ വില, 54 വില 8 അണയാണ്. അതിലെ ഒരു കവിത പലരും ശ്രദ്ധിച്ചതാണ്, കണ്ടവരുണ്ടോ എന്ന്, ചാത്തൂനെ കണ്ടോ കുട്ടിയോളെ. അപ്പൊ ഈ കവിതകൾ പിന്നീട് സമ്പൂർണ്ണ സമാഹാരത്തിൽ ഇവിടുന്ന് അച്ചുണ്ണിമാഷൊക്കെ അച്ചടിച്ച പുസ്തകത്തിലുണ്ട് ഈ കവിതകളൊക്കെ. പക്ഷെ ഈ പുസ്തകം അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. മലയാളത്തില് ആദ്യകാലത്തെ ഒരു പുസ്തകം 1892 കുഞ്ഞമ്പു നായരുടെ സരസ്വതി വിജയം എന്നുള്ള നോവലിൽ തന്നെ ജാതിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അതിലെ കുഞ്ഞുപെണ്ണ് എന്ന കഥാപാത്രം എന്ത് കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത് ജാതിയുടെ പേരിൽ. അപ്പോ 40s 50s സാഹിത്യത്തിന് കിട്ടുന്നതിനേക്കാൾ പ്രാധാന്യം നാടകത്തിനും സിനിമയ്ക്കും കിട്ടി വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ദളിതരോട് ഇനിയും നീതി ചെയ്തിട്ടില്ലാത്ത ഒരു സമൂഹമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് 1928 പുറത്തിറങ്ങിയ നമ്മുടെ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ, മലയാളി നിർമ്മിക്കുന്ന ആദ്യത്തെ സിനിമയാണ് വിഗതകുമാരൻ. അതില് അഭിനയിച്ച പി കെ റോസി എന്ന് പറയുന്ന ദളിത് വനിതയ്ക്ക് അവരുടെ വീട് കത്തിച്ചു. ഒരു പെൺകുട്ടിയെയും കൊണ്ട് സ്കൂളിൽ ചേർക്കാൻ ചെന്നു അയ്യങ്കാളി, ആ സ്കൂളും കത്തിച്ചു കളഞ്ഞു. പി കെ റോസിയുടെ കഥ പിന്നീട് കമൽ ഒരു സിനിമയാക്കിയിട്ട് സെല്ലുലോയിഡ് എന്ന് പറഞ്ഞെടുത്തു. നമ്മുടെ മലയാള സിനിമയിൽ വലിയ വഴിത്തിരിവായി തീർന്ന ഒന്നാണ് നീലക്കുയിൽ. 1954 ഉറൂവാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത്. പി ഭാസ്കരനാണ് അതിലെ പ്രസിദ്ധമായ പാട്ടുകൾ എഴുതിയത്. കെ രാഘവമാഷാണ് അത് ചിട്ടപ്പെടുത്തിയത്. അതിലാണ് ഇന്നും വളരെ പോപ്പുലറായ കായലരികത്ത് എന്നുള്ള പാട്ട്. അത് ഭാസ്കരൻ മാഷ് എഴുതി, രാഘവമാഷ് ചിട്ടപ്പെടുത്തി, രാഘവമാഷ് എന്നെ പാടി. അതിലെ കഥ ഒരു ദളിത് യുവതിയെ മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടത്തിലെ ഒരു അംഗം, ഒരു അധ്യാപകൻ പിഴപ്പിച്ചിട്ട് കഷ്ടപ്പെടുത്തുന്നതാണ്. അതിനെതിരായിട്ടുള്ള ഭയങ്കരമായ പൊട്ടിത്തെറിയാണ്. മലയാള സിനിമയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ശോകഗാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് ഭാസ്കരൻ മാഷ് എഴുതി അബ്ദുൽ ഖാദർ പാടിയ എങ്ങനെ നീമറക്കും കുയിലേ എന്നുള്ള പാട്ട്. ഇവിടെ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും അന്യായങ്ങൾക്കും വഴിയൊരുക്കിയ കൂട്ടത്തിൽ എങ്ങനെയാണ് ആ വിഭാഗത്തിലെ സ്ത്രീകളോട് പെരുമാറിയത്. ഫ്യൂഡലിസം, ജന്മികുടിയാൻ വ്യവസ്ഥ മണ്ണിനോടും പെണ്ണിനോടും ഒരേ തരത്തിലാണ് പെരുമാറിയത്. അതിൻ്റെ ആയിരുന്നു ആ സംബന്ധം തുടങ്ങിയുള്ള ആചാരവിശേഷങ്ങളൊക്കെ. അപ്പോൾ നീലി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയോട് എന്താണ് ശ്രീധരൻ എന്ന് പറയുന്ന അധ്യാപകൻ ചെയ്തതെന്ന് നീലക്കുയിൽ സിനിമ. ആ കൊല്ലത്തിലാണ് അക്കിത്തത്തിൻ്റെ 5 നാടോടിപ്പാട്ടുകൾ എന്നുള്ള കവിതാ സമാഹാരം വരുന്നത്. ഇന്ന് കേൾക്കുമ്പോൾ അക്കിത്തത്തെ പോലെ ആൾ എഴുതി എന്ന് വിചാരിക്കാൻ പറ്റാത്ത ഭാഷയിലാണ് കാളി എന്ന വളരെ ചെറിയ കവിതയെപ്പറ്റി ഞാൻ പറയുന്നു. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? പഠിക്കലെ കണ്ടം കൊയ്യുന്ന ദിവസം പാലക്കാട്ട്, പഠിച്ചുന്ന തമ്പുരാൻ നാട്ടിൽ വന്നേ കൊയ്ത്ത് കാണാൻ. നീലിയുടെ മോളാ കാളിപ്പെണ്ണിന് തമ്പീരാന്റെ, പാലക്കാടൻ പാപ്പാസ് കണ്ടിട്ട് അതിശം വന്നേ. പഠിച്ചുന്ന തമ്പുരാൻ, തമ്പുരാൻ തന്നെ തമ്പീരാൻ എന്ന് ഇന്നത്തെ വർഷം ദളിത് അവരുടെ സങ്കല്പങ്ങളും വാക്കുകളും പ്രയോഗങ്ങളും ചെറിയ കവിത. അവസാനം കാളി എന്ന് പറയുന്ന നിർഭാഗ്യവതിയായ പെൺകുട്ടി ഈ തമ്പിരാന്റെ, ചെറിയ തമ്പിരാന്റെ, കൊച്ചുതമ്പിരാന്റെ വകയിൽ ഗർഭിണിയാവുകയും അവള് കഷ്ടപ്പെടുകയും ചെയ്തതിന്റെ കഥയാണ്. അപ്പോ ഈ തരത്തിൽ ജന്മിത്തത്തിന്റെ, അതായത് ഇതിന്റെ ഒരു തമാശ, ചെർമൻ താഴെയാണ് എന്ന് വരുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സാമൂഹ്യ ശ്രേണിയിൽ ചെർമൻ താഴെയാണ്, പിന്നെ കാർഷിക തൊഴിലാളിയാണ് അവൻ, അവന് പണിക്ക് കൂലി കിട്ടി എന്നുണ്ടാവില്ല. കൂലി എന്ന് പറഞ്ഞാൽ അന്ന് നെല്ലോ അരിയോ ആണ്. എല്ലാ അളവിലുള്ള ചൂഷണം, അതിലേറ്റവും പ്രധാനം സ്ത്രീകളോട് കാണിക്കുന്ന തന്നെയാണ്. ഇതിനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നൊരു ഭാവം അക്കിത്തത്തിനില്ല. അദ്ദേഹത്തിന്റെ ചെറിയ ഒരു പേജുള്ള മുഖവരി പറയുന്നുണ്ട്, ഇതിലെഴുതിയ രചനകളൊക്കെ എന്റെ പല സുഹൃത്തുക്കളും ഇതെന്റെ കവിതകളെ അല്ല, ഇതിലൊന്നും കവിതയില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. പല സുഹൃത്തുക്കളും ഇത് കവിതയാണ് എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്റെ ചുമതല ഇത് സമാഹാരമായിട്ട് അച്ചടിക്കുകയാണ്. അങ്ങനെ അത് അച്ചടിക്കുന്നു. അതിൽ കണ്ടവരുണ്ടോ എന്നൊരു കവിതയുണ്ട്. അത് ചാത്തൂനെ കണ്ടോ കുട്ടിയോളെ, അപ്പൊ ചാത്തൂന്ന് പറയുന്നത് ആരാണ്ടോ, അപ്പൊ മുത്യം എങ്ങനെ വരികയാണ്, അപ്പൊ ചാത്തൂനെ തെരഞ്ഞു നടക്കുകയാണ്, ആരാണ് ചാത്തു, അപ്പൊ എന്റെ ഉണ്ണി കണ്ണനാണല്ലോ, പിന്നെ എന്താണ് എന്താണ് നിറം, പൊന്നു നിറമാണ്, അല്ല അത് ഉണ്ണിക്കണ്ണന്റെ നിറമാണ് എന്ന് പറയുന്നത്. ഉണ്ണിക്കണ്ണന്റെ നിറം എന്ന് പറഞ്ഞാൽ എന്തോ ഞാവൽ പഴത്തിന്റെ നിറമാണ് എന്നാക്കി. അത് ഇത്ര മനോഹരമായൊരു കവിത, എന്നിട്ട് അതാരാ, അതൊരു കന്നാലി ചെറുക്കന, അവൻ പൈക്കല മേയ്ക്കുന്നു, അവൻ ഉടുപ്പ് മര്യാദയ്ക്കില്ല, ഒന്നുമില്ല. എന്നിട്ട് അപ്പൊ അവനെ ഒരു സാധാരണ കഥമാതിരി മുത്തേമ്മ പറയാണ്, ഞാൻ അവനെ ഒന്ന് അടിച്ചു, അതുകൊണ്ട് എവിടെ തെരഞ്ഞിട്ടും അവനെ കണ്ടില്ല. അപ്പോഴാണ് കേട്ടോ, എവിടെ തെരഞ്ഞിട്ടും കണ്ടില്ല, എല്ലാം വിസ്തരിക്കുന്നുണ്ട്. ഈ ഉണ്ണി എന്നൊക്കെ നമ്മള് സമ്പത്തും ജാതിക്കോയ്മയൊക്കെ ഉള്ളവർ വിളിക്കുന്ന മറ്റേ ചെക്കന്ന, ഈ ചെക്കൻ, ഈ കന്നാലി ചെറുക്കൻ ആരാണ്? അപ്പോ നിങ്ങളുടെ ആത്മീയത മുഴുവൻ ഈ തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അവകാശപ്പെട്ടതല്ല എന്ന് പറയുന്ന കവിതയായിട്ടാണ് കണ്ടവരുണ്ടോ ഞാൻ വായിക്കുന്നത്. അക്കിത്തം ആരുടെ ചേരിയിലാണ് എന്ന് കാണിക്കുന്ന പല രചനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ കരുതലാമലകം എന്നുള്ള സമാഹാരത്തിൽ. എങ്ങനെയാണ് മറ്റുള്ളവർക്കായിട്ട് കണ്ണീര് പൊഴിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കുലുങ്ങിക്കരയുന്നു ഞാൻ എന്നാക്കിത്തം. ഇവിടെ നമ്മുടെ സമൂഹം പല തരത്തിൽ നടത്തിക്കൊണ്ടിരുന്ന അന്യായങ്ങളെയും അക്രമങ്ങളെയും അനീതികളെയും വളരെ സറ്റിലായിട്ട്, ഒരു ബഹളം ഉണ്ടാക്കാത്ത പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുട്ടികൃഷ്ണമാരായി ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അദ്ദേഹം. ആ തരത്തിലുള്ള, അദ്ദേഹത്തിന്റെ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ, സാഹിത്യം സമൂഹത്തെ എന്ത് പഠിപ്പിക്കാനാണ് എന്നുള്ളതിനെ പറ്റി ആരാർക്കും ഒരു തർക്കം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ സാഹിത്യവിദ്യ. അദ്ദേഹം പറയുന്നുണ്ട്, സാഹിത്യം വിദ്യയാണ്, ജ്ഞാനലബ്ധിയാണ് അതിന്റെ ലക്ഷ്യം, മനസംസ്കാരമാണ് അതിന്റെ ലക്ഷ്യം. കവി കാലാംശത്തിലെ കലാകാരനായിരിക്കണ്ടു, മുക്കാലാംശത്തിലും മനുഷ്യവംശത്തിന്റെ ചിഹ്നമായിരിക്കുകയാണ് വേണ്ടതെന്ന് പറയും. പാവങ്ങളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. വിളക്ക് വെച്ച് വായിക്കേണ്ട പുസ്തകങ്ങള്, രാമായണം മഹാഭാരതം പോലെ വായിക്കേണ്ട പുസ്തകങ്ങള് മറ്റു സാഹിത്യത്തിലും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് പാവങ്ങളാണ്. അപ്പോ ഈ ദരിദ്രന്റെ കൂടെ, ദളിതന്റെ കൂടെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ആദിവാസിയുടെ കൂടെ, പട്ടിണിക്കാരന്റെ കൂടെ, നമ്മൾ പണ്ടേ പറയുന്നൊരു കാര്യമാണ്, അന്നം ബ്രഹ്മമാണ്. ഗാന്ധി പറഞ്ഞത്, വിശക്കുന്നവന്റെ മുൻപിൽ അപ്പത്തിന്റെ രൂപത്തിലല്ലാതെ പ്രത്യക്ഷപ്പെടാൻ ദൈവത്തിന് ധൈര്യമുണ്ടാവുകയില്ല, അത്രയേ ഉള്ളൂ. അപ്പോ ഇങ്ങനെ നിങ്ങൾ ഭക്ഷണം കൊടുക്കാതെ, കൂലി കൊടുക്കാതെ, മണ്ണിനെയും പെണ്ണിനെയും ജന്മിത്തത്തിന്റെ പേരിൽ, പൗരോഹിത്യത്തിന്റെ പേരിൽ, ജാതി വ്യവസ്ഥയുടെ പേരിൽ, രാജാധിപത്യത്തിന്റെ പേരിൽ ചൂഷണം ചെയ്തതിനെതിരായിട്ട് പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും പോരാടിയ ഒരു പോരാളി കൂടിയാണ്, അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അക്കിത്തം. അതിന്റെ പ്രധാനപ്പെട്ട തെളിവായിട്ടാണ് കാളിയുടെ ഈ ദുരന്ത കഥ വളരെ ചെറിയ നാടൻ സീരുകളിൽ. അത് അദ്ദേഹം എഴുതിയ കവിത എന്ന് പോലും ഭാവിച്ചിട്ടില്ല. അഞ്ച് നാടോടിപ്പാട്ടുകൾ എന്ന ആ പുസ്തകത്തിന് പേര്. അങ്ങനെ നമ്മൾ സാമാന്യമായി ശ്രദ്ധിക്കാത്ത വേറെ ഒരു അക്കിത്തമുണ്ട് എന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു.
3: അക്കിത്തം, കാലവും കവിതയും. ഇതുവരെ സംസാരിച്ചത് എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ എം എൻ കാരശ്ശേരി.

0: തമസല്ലു സുഖപ്രദം. ആദ്യത്തേത് പ്രസാദാത്മകത്വത്തിന്റെയും രണ്ടാമത്തേത് വിഷാദാത്മകത്വത്തിന്റെയും അന്തർനാദങ്ങളാണ്. അക്കിത്തത്തിന്റെ കാവ്യലോകത്തിൽ രണ്ടിനും തുല്യമായ സ്ഥാനമുണ്ട്. ജീവിതം എല്ലാവർക്കും പ്രസാദാത്മകമാകണം എന്നത് അദ്ദേഹത്തിന്റെ പ്രരൂഢമായ ഇച്ഛ. അത് അപ്രകാരമല്ല, വിഷാദപൂരിതമാണ് എന്നത് അദ്ദേഹത്തിന്റെ വേദനയോടെ കാണേണ്ടി വന്ന അനുഭവങ്ങൾ. നിരത്തിൽ കാക്കവത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ, മുല ചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി എന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ പെട്ട അനുഭവം ആയിരിക്കെ തമസല്ലോ സുഖപ്രദം എന്ന് ചിന്തിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? അതിനേക്കാൾ വലിയ ഒരു നാരകീയമായ ദൃശ്യം ഉണ്ടാവാനുണ്ടോ? മറ്റൊന്ന് ഒരു പ്രഹേളിക പോലുള്ള ഒരു പദ്യമാണ്. അരിവെപ്പോന്റെ ജീയിൽ ചെന്നീയാം പാറ്റ പതിക്കവേ, പിറ്റേൻ ഇടവഴിക്കുണ്ടിൽ കാണു ശിശവങ്ങളെ. ഇത് പ്രഹേളികാതുല്യമായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ടിനും തമ്മിലൊരു ബന്ധവുമില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഉയർന്ന വർഗത്തിൽ പിറന്ന പെണ്ണുങ്ങളുടെ കാമകേളിയുടെ ഉത്പന്നമായ ഉണ്ണിയാണ് ആ ഇടവഴിയിൽ കാണുന്ന ശിശുയോഗങ്ങളിൽ കണ്ടത്. ആ ഉണ്ണിയുടെ കർണങ്ങളിലാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി എന്ന് ഓരേണ്ടി വന്നത്. മനുഷ്യത്വത്തിന്റെ പരമമായ ഈ അധപ്പതനം അദ്ദേഹത്തെ അഴലിന്റെ ആഴക്കടലിലേക്ക് എടുത്തെറിയുമ്പോൾ പൊങ്ങുന്ന തേങ്ങലുകളാണ് വെളിച്ചം ദുഃഖമാണ് എന്ന വാക്കുകളായി പൊങ്ങി വന്നത്. കണ്ണീർക്കണമായാലും പുഞ്ചിരിയായാലും മറ്റുള്ളവർക്കായി ഉളവാകുന്ന സന്ദർഭമാണ്. ആയിരം സൗരമണ്ഡലവും നിത്യനിർമ്മലമായ പൗർണമിയും അദ്ദേഹത്തിന്റെ അന്തഃഛേദനയിൽ ഉണർത്തുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എന്നത് അദ്ദേഹത്തെ ചരിതാർത്ഥനാക്കുന്നു. ഇത് ഹെൽ ഈസ് ആദർ എന്നതിന്റെ നേർ വിപരീതമായ ഓൾ ഈസ് ആദർ എന്ന മനോഗതിയാണ്. ഓൾ ഈസ് ആദർ എന്ന മനോഗതി അദ്ദേഹത്തിന്റെ കവിതയുടെ കാതൽ കരുത്താണ്. ആ മറ്റുള്ളവരിൽ മനുഷ്യരുടെ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്നു, അതുപോലെ ജന്തുജാലങ്ങളും. അവരന്റെ ദുഃഖത്തിലും അവരന്റെ സുഖത്തിലും ആണ്ടു മുങ്ങുന്ന ജീവിത വീക്ഷണം അദ്ദേഹത്തിന്റെ കാവ്യ ജീവിതത്തിലുടനീളം കൈക്കൊണ്ടു. വർണ്ണം, മതം, ലിംഗം എന്ന ഭേദങ്ങളില്ലാതെ എല്ലാ മതങ്ങളെയും തുല്യമായ ആദരത്തോടെ കാണുന്നതിന് നിദർശനമായ ഒരു കവിതയാണ് രക്തപ്രസാദം. ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ മതപരമായ സംഘട്ടനമുണ്ടായി, ചോരപ്പുഴയൊഴുകുന്നു. ആളുകൾക്ക് അറിയേണ്ടത് മരിച്ചവരിൽ ഹിന്ദുക്കൾ എത്ര, ക്രിസ്ത്യാനികൾ എത്ര, മുസ്ലിങ്ങൾ എത്ര എന്നാണ്. അത് ചോര പരിശോധിച്ച് നിർണയിക്കാൻ ക്ഷേത്രത്തിലെ ദേവനെ തന്നെ ചുമതലയേൽപ്പിക്കുകയാണ്. ദേവൻ പരിശോധിച്ചു നൽകുന്ന ഉത്തരം ചോരയിൽ കണ്ടത് ഓ എ ബി എന്നിങ്ങനെയുള്ള ജാതികൾ മാത്രമാണെന്നാണ്. നീതി നിശ്ചിതമായ ജാതി വിഭാഗം രക്തഗ്രൂപ്പുകൾ മാത്രമാണെന്ന ശാസ്ത്രീയമായ സത്യത്തെ ആസ്പദമാക്കി മറ്റെല്ലാ വിഭാഗീയതകളെയും തള്ളിക്കളയുന്ന ഇപ്രകാരം ഒരു കവിത മറ്റാരെങ്കിലും രചിച്ചിട്ടുള്ളതായി എന്റെ അറിവിലില്ല. മനുഷ്യ സമത്വത്തെ എക്കാലത്തും അദ്ദേഹം ആരാധിച്ചു. എന്നാൽ കേരളത്തിലുണ്ടായ വിപ്ലവോദ്യമത്തിൽ നീതരായ വിഭാഗം രക്ഷസാക്ഷികളായതും നേതാക്കൾ ഒഴിവിൽ കഴിഞ്ഞതും അദ്ദേഹത്തിന്റെ മനസാക്ഷിയെ കുത്തിനോവിച്ചപ്പോൾ ഒരു നേതാവിന്റെ പശ്ചാത്താപ നിർഭരമായ മനോഭാവം അവതരിപ്പിക്കുന്ന കാവ്യം ആയി ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം രൂപപ്പെട്ടു. അത് രചിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ വർഗശത്രുവായി ചിലർ മുദ്രകുത്തി. അത് ആ മുദ്രകുത്തലിൽ വിശേഷിച്ച അർത്ഥമൊന്നുമില്ല. ദുഃഖമനുഭവിക്കുന്ന അവരുടെ കൂടെയാണ് അദ്ദേഹം എന്നും നിന്നത്. ലിംഗഭേദത്തിൽ പോലും സ്ത്രീഗണത്തിന്റെ ദുഃഖങ്ങളെ പറ്റി ഇത്രയധികം കവിതകൾ എഴുതിയിട്ടുള്ളവരും വേറെയില്ല. സ്വന്തം പത്നിയുടെ വേദനകളെ ഏറ്റെടുത്ത് കവിത രചിക്കുന്നുണ്ടായിട്ടില്ല നമ്മുടെ വലിയ കവികൾ ആരും തന്നെ. ആദ്യമായി അത് ചെയ്തത് അക്കിത്തമാണ്. സ്ത്രീവർഗം ഒട്ടാകെ അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളുടെ ദുഃഖങ്ങളെ പറ്റി അത്രയേറെ അദ്ദേഹം കവിതകൾ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ്. ഓൾ ഈസ് ആദർ എന്ന തത്വശാസ്ത്രത്തിന്റെ വക്താവായി അക്കിത്തത്തെ കാണുന്നതിനാലാണ് അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നതും ആരാധിക്കുന്നതും.
1: അക്കിത്തത്തിന്റെ കവിതകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ എം. ലീലാവതി.

അക്കിത്തം, ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. സഹകരണം വള്ളത്തോൾ വിദ്യാപീഠം, ശുക്കപുരം. കാവ്യവിചാരം

ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പോസിറ്റീവ് എന്ന ചിത്രത്തിൽ വേണുഗോപാലും മഞ്ജരിയും പാടിയ ഗാനം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം അലക്സ് പോൾ.

അടുത്ത ഗാനം ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. രചന യൂസഫലി കെ ചേരി, സംഗീതം ബാബുരാജ്.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രപതി ഭവനിൽ ഇന്ന് നടന്ന നീതി ആയോഗ് 11ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്കപ്പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളുമാണ്. ഹൈറിസ്ക് വിഭാഗത്തിലുള്ള 13 പേർക്ക് ക്വാറന്റൈൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്പർക്കപ്പട്ടികയിലുള്ള ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിനായി കോഴിക്കോട് കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. 09-5-2-3-7-3-1 എന്നീ നമ്പരുകളിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് യാതൊരു ക്ഷാമവുമില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചതായും ആരോഗ്യമന്ത്രി. ആകെ 514 പേരെയാണ് രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ ഷിഗല്ല രോഗബാധകളെ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ശ്രീ കെ മുരളീധരൻ വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിന് ശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് US മിസൈൽ ആക്രമണമുണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ പറഞ്ഞു. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ 2-ാം ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ഗൾഫ് മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ അറിയിച്ചെങ്കിലും ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലോവാക്കിയയിലും സന്ദർശനം നടത്തും. 52-ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10ാം പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി കേരള പോലീസ്. മത്സരങ്ങൾ കാണാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന APK ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഫ്രീ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, അൺലിമിറ്റഡ് സ്പോർട്സ് ആക്സസ്, വാച്ച് ഓൾ മാച്ചസ് ഫ്രീ തുടങ്ങിയ വാഗ്ദാനങ്ങൾ വിശ്വസിക്കരുതെന്നും സൈബർ സാമ്പത്തിക തട്ടിപ്പ് സംഭവിച്ചാലുടൻ 1930 എന്ന നമ്പറിൽ പരാതി നൽകണമെന്നും പോലീസ് അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലുള്ള കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഹിന്ദി തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായി 16-ാം തീയതി രാവിലെ 11 മണിക്ക് തോട്ടടയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നു. യോഗ്യത: ഹിന്ദിയിൽ കുറഞ്ഞത് 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം, UGC നെറ്റ്. അധ്യാപന പരിചയമുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 8281574390. 8281

1574390. കണ്ണൂർ ഗവൺമെന്റ് ഐ ടി ഐയിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള ദ്വിവത്സര ഏകവത്സര മെട്രിക് നോൺ മെട്രിക് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിച്ചതിനു ശേഷം തൊട്ടടുത്ത ഗവൺമെന്റ് ഐ ടി ഐയിൽ ഒറിജിനൽ രേഖകൾ സഹിതം ഹാജരായി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ഫോൺ നമ്പർ 9895265951. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ ഒഴിവ്. ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ബിടെക് എം ടെക് പാസായ ഉദ്യോഗാർത്ഥികൾ രേഖകൾ സഹിതം നാളെ രാവിലെ 10 പ്രിൻസിപ്പൽ മുമ്പാകെ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്കും എഴുത്തുപരീക്ഷയ്ക്കും ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 0497 2 8 3 5 1 0 6 0497 2 8 3 5 1 0 6. മുഗ്രാൽ ഗവൺമെന്റ് യുനാനി ഡിസ്പെൻസറിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, കാരുണ്യ പാലിയേറ്റീവ് ആംബുലൻസ് ഡ്രൈവർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 ഉച്ചയ്ക്ക് 2 നടക്കും. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST സീനിയർ കെമിസ്ട്രി ലാബ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് നിയമനം നടക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. സേവന വാർത്തകളാണ് കേട്ടത്.

ഈ നിലയത്തിൽ നാളെ രാവിലെ 5:55 സുഭാഷിതം പറവൂർ ജോർജ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 കാവ്യാഞ്ജലിയിൽ സുഗതകുമാരിയുടെ രാത്രി എന്ന കവിത, ആലാപനം ബീന ഗംഗാധരൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം തുടരുന്ന ഇഫം ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം. അഡ്വക്കേറ്റ് സൗമ്യ ബിച്ചു അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 പുതുവസന്തം പുതിയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 കേന്ദ്ര സർക്കാരിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര.

ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9. ഡൽഹിയിലെ

0: ആഗ്രഹങ്ങളും അഭിരുചികളും ഏത് ദിശയിലേക്ക് തിരിയണമെന്ന് നിശ്ചയിക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക പടിയാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ അമിതമായ താല്പര്യങ്ങൾക്ക് വഴങ്ങിയോ സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും ഒഴുക്കിനൊപ്പം ചിന്തിക്കാതെ സഞ്ചരിച്ചോ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും പിന്നീട് ഉപരിപഠനകാലത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന തെറ്റായ പ്രവണത ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്.
1: ഉപരിപഠനകാലത്ത് ഇന്നും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ജനറൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പ്രധാനമായും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ മൂന്ന് സ്ട്രീമുകളിലായി 45-ലധികം വ്യത്യസ്ത വിഷയങ്ങളുടെ കോമ്പിനേഷനുകൾ ലഭ്യമാണ്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, പാരാമെഡിക്കൽ, അലൈഡ് സയൻസ് മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സയൻസ് ഗ്രൂപ്പിൽ 9 സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ തിരഞ്ഞെടുക്കാം. ഹയർ സെക്കൻഡറിയിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയോടൊപ്പം ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ ഇൻഫർമേഷൻ ടെക്നോളജിയോ പഠിക്കാനുള്ള അവസരമുണ്ട്. മെഡിക്കൽ, പാരാമെഡിക്കൽ ബിരുദ പഠനം ലക്ഷ്യമിടുന്നവർ ബയോളജി അടങ്ങിയ കോമ്പിനേഷനുകളും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സാങ്കേതിക ഗവേഷണ രംഗങ്ങൾ ആഗ്രഹിക്കുന്നവർ മാത്സ് പ്രധാന വിഷയമായുള്ള കോമ്പിനേഷനുകളും തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്.
0: ബാങ്കിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, കോർപ്പറേറ്റ് മാനേജ്മെന്റ്, ധനകാര്യ വിശകലനം തുടങ്ങിയ ആഗോള സാമ്പത്തിക മേഖലകളിലേക്ക് വഴി തുറക്കുന്നതാണ് ഹയർ സെക്കൻഡറിയിലെ കൊമേഴ്സ് ഗ്രൂപ്പ്. ഇതിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് എന്നിവയോടൊപ്പം മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവ ചേർത്തുള്ള 4 വ്യത്യസ്ത കോമ്പിനേഷനുകൾ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലഭ്യമാണ്. ഗണിതശാസ്ത്രത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ബിസിനസ് ആശയങ്ങളിലും മികച്ച അഭിരുചിയുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ മേഖലയാണ് ഇത്. ബികോം, ബിബിഎ, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സുകൾ എന്നിവയിലേക്ക് പോകാൻ കൊമേഴ്സ് പഠനം സഹായിക്കും. അതേസമയം സിവിൽ സർവീസ്, നിയമപഠനം, ജേർണലിസം, സോഷ്യൽ വർക്ക്, സൈക്കോളജി, അന്താരാഷ്ട്ര ബന്ധങ്ങൾ തുടങ്ങിയ ഉന്നത മാനവിക മേഖലകളെ ലക്ഷ്യം വെക്കുന്നവർക്കായി ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ വിശാലമായ അവസരങ്ങളുണ്ട്. പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, സോഷ്യോളജി, ജിയോളജി, സൈക്കോളജി, നരവംശാസ്ത്രം അഥവാ ആന്ത്രപ്പോളജി തുടങ്ങിയ 31-ലധികം വൈവിധ്യമാർന്ന സബ്ജക്ട് കോമ്പിനേഷനുകൾ ഹ്യൂമാനിറ്റീസിലുണ്ട്.
1: കേവലം പൊതുവിദ്യാഭ്യാസത്തിനപ്പുറം പ്ലസ് ടു സർട്ടിഫിക്കറ്റിനൊപ്പം പ്രായോഗികമായ ഒരു തൊഴിൽ നൈപുണ്യം കൂടി സ്വന്തമാക്കാൻ സഹായിക്കുന്ന വിപ്ലവകരമായ വിദ്യാഭ്യാസ സംവിധാനമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഥവാ VHSE. എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഹെൽത്ത് കെയർ, ബിസിനസ് തുടങ്ങിയ 5 പ്രധാന മേഖലകളിലായി 35 അത്യാധുനിക കോഴ്സുകൾ VHSE ഇന്ന് നൽകുന്നുണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ്, അഗ്രികൾച്ചർ സയൻസ്, ഗ്രാഫിക് ഡിസൈൻ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. 2 ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഉപരിപഠനത്തിന് അർഹതയുണ്ടെന്ന് മാത്രമല്ല, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പോളിടെക്നിക് ഡിപ്ലോമ അഡ്മിഷനുകളിൽ 2% പ്രത്യേക സീറ്റ് സംവരണവും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ 3 പ്രായോഗിക ഡിപ്ലോമ കോഴ്സുകൾ നൽകുന്ന പോളിടെക്നിക്കുകളും 10 കഴിഞ്ഞവർക്ക് വലിയ കരിയർ സാധ്യതയാണ് ഒരുക്കുന്നത്. മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, ഓട്ടോമൊബൈൽ എന്നീ പരമ്പരാഗത ശാഖകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൌഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പുതിയ കോഴ്സുകളും ഇന്ന് പോളിടെക്നിക്കുകളിൽ ലഭ്യമാണ്. പോളിടെക്നിക് ഡിപ്ലോമ പൂർത്തിയാക്കുന്നവർക്ക് ലാറ്ററൽ എൻട്രി വഴി ബിടെക് 2 നേരിട്ട് പ്രവേശനം നേടാനുള്ള മികച്ച അവസരവുമുണ്ട്.
0: ചുരുങ്ങിയ കാലയളവിൽ പഠനം പൂർത്തിയാക്കി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ആഗോള വ്യവസായ മേഖലകളിലോ പെട്ടെന്ന് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നാഷണൽ കൗൺസിൽ

ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെ അഥവാ NCVT നേരിട്ടുള്ള അംഗീകാരമുള്ള IIT കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ടേണർ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്.

0: അസിസ്റ്റന്റായും ടെക്നീഷ്യനായും വേഗത്തിൽ നിയമനം ലഭിക്കാറുണ്ട്. ഇതുകൂടാതെ വിനോദസഞ്ചാര മേഖലയിലെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ടെക്നോളജി, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് അഥവാ നഴ്സറി അധ്യാപക പരിശീലനം, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുകൾ, ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോ ഫാർമസി കോഴ്സുകൾ എന്നിവയെല്ലാം 10-ാം ക്ലാസ്സിന് ശേഷം സ്വയം തൊഴിലിനും പെട്ടെന്നുള്ള നിയമനങ്ങൾക്കും സഹായിക്കുന്ന ഹ്രസ്വകാല പ്രായോഗിക കോഴ്സുകളാണ്.
1: 10-ാം ക്ലാസ്സിന് ശേഷമുള്ള പഠനം തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില നൂതനമായ അക്കാദമിക് മാറ്റങ്ങളെക്കുറിച്ചും സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളെക്കുറിച്ചും ഇനി വിശദമായി പരിശോധിക്കാം. ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൈപുണ്യ വികസനത്തിന്, അതായത് സ്കിൽ ഡെവലപ്മെന്റിന് വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന PMKVY, കേരള സർക്കാരിന്റെ ASAP അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്നിവ വഴി 10-ാം ക്ലാസ് കഴിഞ്ഞവർക്കായി ഒട്ടനവധി ഹ്രസ്വകാല സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ്, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ, സോളാർ പാനൽ ഇൻസ്റ്റലേഷൻ ടെക്നീഷ്യൻ, ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ സ്റ്റൈലിംഗ്, CCTV ഇൻസ്റ്റലേഷൻ എന്നീ കോഴ്സുകൾ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്.
0: കല, കായികം, സാംസ്കാരിക മേഖലകളിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 10-ാം ക്ലാസ്സിന് ശേഷം തിളങ്ങാൻ പ്രത്യേക സ്ഥാപനങ്ങളും കോഴ്സുകളുമുണ്ട്. തൃശൂരിലെ ചെറുതുരുത്തിയിലുള്ള വിഖ്യാതമായ കേരള കലാമണ്ഡലം 10-ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഹയർ സെക്കൻഡറി കോഴ്സുകളോടൊപ്പം കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, കൂടിയാട്ടം, ചെണ്ട, മദ്ദളം തുടങ്ങിയ ശാസ്ത്രീയ കലകളിൽ പ്രൊഫഷണൽ പരിശീലനം നൽകുന്നുണ്ട്. സംഗീതത്തിലും നൃത്തത്തിലും ഔദ്യോഗിക കരിയർ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു സുവർണ അവസരമാണ്. അതുപോലെ തന്നെ ലളിതകലകളിൽ അഭിരുചിയുള്ളവർക്ക് തിരുവനന്തപുരം മാവേലിക്കര ഫൈനാൻസ് കോളേജുകളിലും തൃശൂർ ഫൈനാൻസ് കോളേജിലും നടത്തുന്ന ഫൈനാൻസ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. പെയിന്റിംഗ്, സ്കൾപ്ചർ അഥവാ ശില്പകല, അപ്ലൈഡ് ആർട്സ് എന്നിവയിൽ വലിയൊരു കരിയർ പടുത്തുയർത്താൻ ഇത്തരം സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. കായികരംഗത്ത് താൽപര്യമുള്ള കുട്ടികൾക്കായി സ്പോർട്സ് ഡിവിഷനുകളിലും പ്രത്യേക സ്പോർട്സ് കോട്ട സീറ്റുകളിലും ഹയർ സെക്കൻഡറി അഡ്മിഷനുകളിൽ സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.
1: പ്രതിരോധ മേഖലയോട് അതീവ താൽപര്യമുള്ള രാജ്യസ്നേഹികളായ കുട്ടികൾക്ക് 10-ാം ക്ലാസ്സിന് ശേഷം ഇന്ത്യൻ സായുധ സേനകളുടെ ഭാഗമാകാൻ അവസരമുണ്ട്. കായികക്ഷമതയും കൃത്യമായ ശാരീരിക യോഗ്യതയുമുള്ള കുട്ടികൾക്ക് കഠിനമായ പ്രവേശന പരീക്ഷകളിലൂടെ രാജ്യത്തെ സേവിക്കാനുള്ള ഈ സുവർണ കരിയർ സ്വന്തമാക്കാം. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കോൺസ്റ്റബിൾ GD പരീക്ഷകൾ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പരീക്ഷകൾ എന്നിവയും 10-ാം ക്ലാസ് കഴിഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള മികച്ച മാർഗങ്ങളാണ്. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന LDC, ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്കും 10-ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. +2 പഠനത്തോടൊപ്പം തന്നെ ഇത്തരം മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നത് ഭാവിയിൽ സർക്കാർ ജോലി എന്ന ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാൻ കുട്ടികളെ സഹായിക്കും.
0: ഉപരിപഠന കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ പുലർത്തേണ്ട ചില പ്രധാന ജാഗ്രതകളെക്കുറിച്ചുകൂടി സംസാരിക്കേണ്ടതുണ്ട്. പലപ്പോഴും മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കുട്ടികളെ നിർബന്ധിച്ച് സയൻസ് ഗ്രൂപ്പുകളിൽ ചേർക്കുന്ന രീതി നമ്മൾ കാണാറുണ്ട്. എന്നാൽ കണക്കിലും ശാസ്ത്രത്തിലും താൽപ്പര്യമില്ലാത്ത ഒരു കുട്ടി സയൻസ് ഗ്രൂപ്പ് എടുത്താൽ +2 പഠനം ആ കുട്ടിക്ക് വലിയൊരു മാനസിക സമ്മർദ്ദമായി മാറും. കുട്ടിയുടെ അഭിരുചി അളക്കുന്നതിനായി സ്കൂളുകളിൽ നടത്തുന്ന അഭിരുചി പരീക്ഷകളുടെ ഫലങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ കരിയർ ഗൈഡൻസ് കൌൺസിലർമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ താൽപര്യങ്ങൾക്കൊപ്പം ആ വിഷയത്തിൽ കുട്ടിക്കുള്ള ഭൗതികമായ കഴിവ് കൂടി വിലയിരുത്തി വേണം ഫൈനൽ തീരുമാനമെടുക്കാൻ. കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പ്രസ്തുത കോഴ്സിന്റെ ഭാവി സാധ്യതകൾ, ഉപരിപഠന വഴികൾ

0: ആവശ്യമായി വരുന്ന ചെലവുകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ രക്ഷിതാക്കൾക്കും ഉണ്ടായിരിക്കണം.
1: അഡ്മിഷൻ പ്രക്രിയകളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മ കാരണം പലർക്കും നല്ല കോളേജുകളിലോ സ്കൂളുകളിലോ സീറ്റുകൾ നഷ്ടപ്പെടാറുണ്ട്. കേരളത്തിൽ ജനറൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനുകൾ പൂർണ്ണമായും ഏകജാലക സംവിധാനം വഴിയാണ് നടക്കുന്നത്. 10-ാം ക്ലാസ് പരീക്ഷാഫലം വന്ന ഉടൻ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി കൃത്യമായി ഓപ്ഷനുകൾ നൽകി അപേക്ഷിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഗ്രേഡുകളും സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണവും സംവരണ മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി അലോട്ട്മെന്റുകൾ നടക്കുന്നത്. ഇതുപോലെ തന്നെ പോളിടെക്നിക്, ITI അഡ്മിഷനുകൾക്കും അതത് വകുപ്പുകളുടെ ഓൺലൈൻ പോർട്ടലുകൾ വഴി ഏകജാലക അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷിക്കുന്ന സമയത്ത് വെബ്സൈറ്റുകളിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയും നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അലോട്ട്മെന്റ് റദ്ദാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മറക്കരുത്.
0: ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 10-ാം ക്ലാസ്സിന് ശേഷമുള്ള വിദ്യാഭ്യാസം എന്നത് കേവലം ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിനപ്പുറം സ്വന്തം കരിയറിന്റെ ശക്തമായ അടിത്തറ പണിയുന്ന പ്രക്രിയയാണ്. മാറുന്ന ലോകത്തെ പുതിയ തൊഴിൽ സാധ്യതകളെ കൺതുറന്നു കാണാനും സാങ്കേതികമായി സ്വയം അപ്ഡേറ്റ് ചെയ്യാനും ഓരോ വിദ്യാർത്ഥിയും തയ്യാറാകണം. അന്ധമായ അനുകരണങ്ങൾ ഒഴിവാക്കി സ്വന്തം കഴിവിനെ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ കരിയർ ആശംസകൾ. കോഴ്സുകൾ, സാധ്യതകൾ, 10-ാം ക്ലാസ്സിനു ശേഷം പ്രത്യേക പരിപാടി സമാപിക്കുന്നു.

0: സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം സജീവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സുമേഷ്, മദ്ദളം കലാമണ്ഡലം അനന്തു. പലക്കാട്ടുശേരി അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ശ്രീരാമനാൽ കാട്ടിലുപേക്ഷിക്കപ്പെട്ട സീത ലവകുശന്മാർക്ക് ജന്മം നൽകിയ ശേഷം വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞുവരികയായിരുന്നു. അക്കാലത്ത് ഒരു ദിവസം ബാലന്മാരായിരിക്കുന്ന ലവകുശന്മാർ വനത്തിൽ വച്ച് ശ്രീരാമന്റെ യാഗാശ്വത്തെ കാണുകയും ബന്ധിക്കുകയും ചെയ്യുന്നു. യാഗാശ്വത്തെ വീണ്ടെടുക്കാൻ വന്നവരെയെല്ലാം ലവകുശന്മാർ പരാജയപ്പെടുത്തുന്നു. ഒടുവിൽ ഹനുമാൻ നേരിട്ടെത്തുന്നു. കുട്ടികളെ കണ്ട ഹനുമാൻ ഇത് ശ്രീരാമചന്ദ്രന്റെ മക്കളാണെന്ന് മനസ്സിലാക്കുകയും ഒരു നേരം പോക്കിന് അവരുമായി യുദ്ധം നടത്തുകയും ചെയ്യുന്നു. ഒടുവിൽ ബന്ധനസ്ഥനാവുകയും ചെയ്യുന്നു. ലവകുശന്മാർ ബന്ധനസ്ഥനാക്കപ്പെട്ട ഹനുമാനെ സീതാദേവിയുടെ അടുത്തെത്തിക്കുന്നു. ഹനുമാനെ കണ്ട് സീതാദേവി പലവിധമായ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു. ഹനുമാൻ

സീതാദേവിയുടെ കാൽക്കൽ വീഴുന്നു. പരസ്പരം വാർത്തകൾ പങ്കുവച്ച് പിരിയുന്നു. കാംബോജി, രീതികൗള, തോടി, ഷൺമുഖപ്രിയ, പുന്നാഗവരാളി, നാട്ടക്കുറിഞ്ഞി തുടങ്ങിയ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

ഹനുമാൻ സീതാദേവിയുടെ കാൽക്കൽ വീണ് വന്ദിച്ച് ശ്രീരാമവിശേഷങ്ങൾ പങ്കുവച്ച് പിരിയുന്നിടത്ത് പാലക്കാട്ടുശ്ശേരി അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധം കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം സജീവ്, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സുമേഷ്, മദ്ദളം കലാമണ്ഡലം അനന്തു.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ജയചന്ദ്രൻ പാടിയത്. ആദ്യം ജാലകവാതിലിൻ പാളി തുറന്നു, വ്രജന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം പി കെ രഘുകുമാർ. ഗായകൻ ജയചന്ദ്രൻ.

ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കൊച്ചിൻ എക്സ്പ്രസ് എന്ന ചിത്രത്തിൽ പീലിയില പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

0: ജീവിക്കാൻ അനുവദിക്കൂ എന്ന ചിത്രത്തിൽ യേശുദാസ്, രചന ബി ഭാസ്കരൻ, സംഗീതം വിജയഭാസ്കർ.
1: പിറന്നപ്പോൾ സ്വയം പൊട്ടി

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.